ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാനശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
2: മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ പ്ലസ് വണ്ണിന് 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് അജീവിക മിഷൻ വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം പുതിയ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി സംവദിച്ചു. സംയോജിത ആസൂത്രണത്തിന്റെയും ഏകോപനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിക്കുന്ന പ്രധാന നടപടികൾ സെക്രട്ടറിമാർ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. എല്ലാ പ്രശ്നങ്ങളും സംഭാഷണത്തിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി സംഭാഷണത്തിൽ ആവർത്തിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും കപ്പലുകളുടെ സുഗമ സഞ്ചാരവും വാണിജ്യ സ്വാതന്ത്ര്യവും സംരക്ഷിക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഇന്നു മുതൽ രണ്ടാഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി ലെവി നിരക്കുകൾ കേന്ദ്രം പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പെട്രോളിന്റെ കയറ്റുമതി ലെവി ലിറ്ററിന് 4 രൂപയായി നിശ്ചയിച്ചതായി ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഡീസലിന്റെ ലെവി 14 രൂപയിൽ നിന്ന് 8.50 രൂപയായി. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ കയറ്റുമതി പ്രത്യേക അധിക എക്സൈസ് തീരുവ 12.50 രൂപയിൽ നിന്ന് 7.50 രൂപയായി കുറക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര ഉപഭോഗത്തിന് അനുവദിച്ച പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലെ എക്സൈസ് തീരുവ നിരക്കുകളിൽ മാറ്റമില്ല. രാജ്യത്ത് പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന E20 പദ്ധതി ഇപ്പോഴും പരീക്ഷണമാണെന്നും അടുത്ത വർഷത്തോടെയേ നയത്തിന്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാകൂ എന്ന പ്രചാരണം കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. വ്യോമസേന ഉപമേധാവിയായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ഇന്ന് ചുമതലയേൽക്കും. നിലവിലെ ഉപമേധാവി എയർ മാർഷൽ നാഗേഷ് കപൂർ വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. 16th നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് അവസാനിക്കും. കേന്ദ്രത്തിന്റെ FCRA ചട്ട ഭേദഗതിക്കെതിരെ സഭയിൽ ഗവൺമെന്റ് ഇന്ന് പ്രമേയം കൊണ്ടുവരും. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് പ്രമേയം അവതരിപ്പിക്കുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ അധ്യക്ഷനാകും. പുതുതായി പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അക്കാദമിക് ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർകോട് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട്ടിലെ ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി എൻ ഷംസുദ്ദീനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഡോക്ടർമാരെയും അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെയും ആദരിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മുഖം മൂടിക്ക് പിന്നിൽ ആരാണ് രോഗശാന്തിക്കാരെ സുഖപ്പെടുത്തുന്നത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് കെ സുധാകരൻ MP ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തി നടത്തണമെങ്കിൽ റെയിൽവേയുടെ എതിർപ്പില്ലാ രേഖ വേണം. എന്നാൽ പലപ്പോഴും ഇത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ടെന്നും MP പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഫ്രാൻസ് മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെയും നോർവെ 1-2 ഐവറി കോസ്റ്റിനെയും പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: എതിരാളികൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രകടനശേഷി തങ്ങൾക്കുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച് സ്വീഡനെ നിലം പരിശിയാക്കിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. സ്റ്റാർ സ്ട്രൈക്കർ എംബാപ്പയുടെ ഇരട്ടഗോൾ മികവിൽ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫ്രഞ്ച് പടയോട്ടം ലക്ഷ്യം കണ്ടത്. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിലും ചെറുത്തുനിൽപ്പിനോ തിരിച്ചടിക്കോ സാധ്യമാകാത്ത വിധം സ്വീഡനുമേൽ വ്യക്തമായ ആധിപത്യം ഫ്രാൻസിനുണ്ടായിരുന്നു. 45-74 മിനിറ്റുകളിലായിരുന്നു കിലിയൻ എംബാപ്പയുടെ ഗോളുകൾ. ഇതോടെ ഈ ലോകകപ്പിൽ മെസ്സിക്കൊപ്പം 6 ഗോൾ നേടി എംബാപ്പയും മുന്നിലെത്തി. 53 മിനിറ്റിൽ ബ്രാഡ്ലി ബാർക്കാളയും ഫ്രാൻസിന് വേണ്ടി സ്വീഡിഷ് വലകുലുക്കി പട്ടിക പൂർത്തിയാക്കി. മറ്റൊരു മത്സരത്തിൽ പന്തടക്കത്തിലും കളിയിലും ഒരു പടി മുന്നിൽ നിന്നിട്ടും ഐവറി കോസ്റ്റിന് നോർവേയെ മറികടക്കാനായില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, നോർവീജിയൻ നിരയിലെ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് തന്നെ. 1 ഗോൾ നേടുകയും 1 ഗോൾ ലൈൻ സേവ് നടത്തുകയും ചെയ്ത് പകരക്കാരനിറങ്ങിയ അമാദ് ഡിയാലോ ഐവറി കോസ്റ്റിനെ നോർവേക്ക് ഒപ്പമെത്തിക്കാൻ പരമാവധി പ്രവർത്തിച്ചെങ്കിലും 86 മിനിറ്റിൽ സമനില പൊട്ടിച്ച് ഐവറിയുടെ വലയിൽ എർലിൻ ഹാലണ്ട് പന്തെത്തിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ നോർവേയുടെ വൈക്കിംഗ് റോ സെലിബ്രേഷൻ ആർത്തിരമ്പി. പ്രീ ക്വാർട്ടറിൽ ഈ ലോകകപ്പിലെ ഏറ്റവും കരുത്തരെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രസീലാണ് നോർവേയുടെ എതിരാളികൾ.
2: മെക്സിക്കോ ഇക്വഡോർ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. രാത്രി 9:30 മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 20 ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തി. വെസ്റ്റിൻഡീസിനെ 8 wicketsന് പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയയുടെ വിജയം. 2-ാം സെമിഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10-ന് ചെസ്റ്ററിലെ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൌണ്ടിലാണ് ഉദ്ഘാടന മത്സരം. 2-ാം മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിലും 3-ാം മത്സരം ഈ മാസം 7-ന് നോട്ടിംഗ്ഹാമിലും 4-ാം മത്സരം 9-ന് ബ്രിസ്റ്റലിലുമാണ്. ഈ മാസം 11-ന് സതാംപ്ടണിലാണ് അവസാന മത്സരം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 75 പേർ അറസ്റ്റിലായി. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 5210 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 5579 പേർ അറസ്റ്റിലായി. കോഴിക്കോട്ട് നിപ ഭീതി ഒഴിഞ്ഞു. സമ്പർക്ക പട്ടികയിലെ എല്ലാവരും ക്വാറന്റൈൻ പൂർത്തിയാക്കിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ 1 ആഴ്ചക്കുള്ളിലെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവാണ്. തുടർ ചികിത്സാ നടപടികൾ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കും. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ 2 വീതവും തൃശൂർ, മലപ്പുറത്തും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 205 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 281 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. മഴക്കാലത്ത് വ്യാപകമാകുന്ന ഡെങ്കിപ്പനി, വൈറൽ പനി, ചിക്കുൻഗുനിയ തുടങ്ങിയ വിവിധതരം പനികൾക്ക് സമയബന്ധിതമായ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കാൻ കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക OP പ്രവർത്തനം ആരംഭിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന OPയിൽ രോഗലക്ഷണങ്ങൾ വിലയിരുത്തി ആവശ്യമായ ചികിത്സ നൽകുന്നതിനൊപ്പം രോഗനിർണയത്തിന് ലബോറട്ടറി പരിശോധനാ സൌകര്യങ്ങളും ലഭ്യമാണ്. കോഴിക്കോട് ജില്ലയിൽ 3 ദിവസത്തിനിടെ 185,171 കുട്ടികൾക്ക് പോളിയോ രോഗ പ്രതിരോധ തുള്ളിമരുന്ന് നൽകി. 3-ാം ദിനമായ ഇന്നലെ 8,830 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 137 കുട്ടികളും ഉൾപ്പെടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 4 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 7 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC Road, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കും.

നോക്കൂ, അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നല്ലൊരു ദിവസത്തിന്റെ ആശംസ. പുതിയൊരു ദിവസമാണ്, പുതിയൊരു മാസമാണ് അല്ലേ. നമ്മളിങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോഴേക്കും നമ്മളിങ്ങനെ പറയാറുണ്ട്, എന്ത് പെട്ടെന്നാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് എന്നുള്ളത്. അപ്പൊ ജൂൺ കഴിഞ്ഞു, അപ്പൊ ഇന്ന് ജൂലൈ ഫസ്റ്റിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇന്നും ഓരോ ദിവസവും പുതിയത് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമുക്ക് കിട്ടുന്ന അനുഗ്രഹമാണ്. പുതിയൊരു പേജും കൂടി നമ്മുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളത്, അങ്ങനെ ഇന്നത്തെ ദിവസവും നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ എല്ലാവർക്കും മുന്നോട്ട് പോവാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ പറഞ്ഞുകൊണ്ട് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് സ്വാഗതം. ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടെയുള്ളത് ദീപ. സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, അല്ലെങ്കിൽ ഇന്ന് പുതിയൊരു മാസമാണല്ലേ. അപ്പൊ നല്ലൊരു ദിവസത്തിന്റെ ആശംസയൊക്കെ കൊടുക്കാനായിട്ട് 0469273033 എന്ന നമ്പറിലേക്ക് വിളിക്കാം. ഇനിയിപ്പോ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് ആയിട്ടും അറിയിക്കാം. 9495730333 എന്നതാണ് വാട്സ്ആപ്പ് നമ്പർ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഇന്ന് എല്ലാവർക്കും അറിയാം, ജൂലൈ ഫസ്റ്റ് എന്ന് പറയുന്നത് നാഷണൽ ഡോക്ടേഴ്സ് ഡേ, ദേശീയ ഡോക്ടേഴ്സ് ദിനമാണ് ഇന്ന്. നമ്മൾ എപ്പോഴും പറയും നമുക്കൊരു അസുഖം വരാതിരിക്കട്ടെ, ഹോസ്പിറ്റലിലേക്ക് പോകാതിരിക്കാൻ പറ്റട്ടെ. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളുടെയൊക്കെ ലൈഫിൽ ഇത്രയും ഏജായി. അപ്പോൾ നമ്മൾ ഓരോ ദിവസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അവിടെ നമ്മളെ കെയർ ചെയ്യാനായിട്ട് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അസുഖം നമ്മൾ പറയാറില്ലേ, ചില ഡോക്ടർമാരെ കണ്ടാൽ നമ്മുടെ അസുഖം മാറും എന്നുള്ളത്, അത് അവരുടെ ഫേസിൽ നിന്ന് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ആണ്. ഒരു കുഴപ്പമില്ല, ഞാനുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടുന്നതാണ് അവരുടെ മുഖത്ത് നിന്ന്. അപ്പൊ ഇന്ന് അവരെ ഒന്ന് പിന്നെ നമുക്ക് ആദരിക്കാൻ കിട്ടുന്ന ഒരു ദിവസമാണ് ജൂലൈ ഫസ്റ്റ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ എന്ന് പറയുന്നത്. അവരുടെ സേവനങ്ങളെ ആദരിക്കുക, അത് പറഞ്ഞാലും തീരില്ല. നമുക്കറിയാം കോവിഡ് കാലത്ത്, പ്രളയത്തിന്റെ സമയത്ത് എന്ത് അസുഖം വന്നാലും, നമുക്ക് ഓരോ കാലാവസ്ഥാ മാറ്റങ്ങൾ അനുസരിച്ച് ഓരോരോ പ്രശ്നങ്ങൾ വന്നാലും ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് ഹോസ്പിറ്റൽസാണ്, ഡോക്ടേഴ്സാണ്. അവരുടെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഡോക്ടേഴ്സിനും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആശംസിക്കുന്നു. നമ്മളെപ്പോഴും പറയേണ്ടത് നമ്മളുടെ ആരോഗ്യത്തോടൊപ്പം അവരുടെ ആരോഗ്യവും കൂടി നോക്കണം അല്ലെ. അവരുടെ മെന്റലി ഉള്ള അവരുടെ പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ മാറ്റിവെച്ചിട്ടാണ്, ചിലപ്പോൾ പാതിരാത്രിയൊക്കെ ആയിരിക്കും ഒരു പേഷ്യന്റിന് എമർജൻസി സിറ്റുവേഷൻ വന്നിട്ട് അവരെ വിളിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ മാറ്റിവെച്ചിട്ട് അവർ നമ്മളെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കൊരു സ്പെഷ്യൽ ആശംസ. വിധാൻ ചന്ദ്ര റോയ്, അദ്ദേഹത്തിന്റെ ജന്മദിനവും ചരമദിനവും ഈ ഒരു ദിവസം ആയിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഡേ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത. അടുത്തെന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഡേ ആണ്. നമ്മുടെ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത്. അതുപോലെ നാഷണൽ പോസ്റ്റൽ വർക്കർ ഡേ, തപാൽ ജീവനക്കാരുടെ സേവനങ്ങളെയൊക്കെ ആദരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. പിന്നെ നമുക്ക് ചരിത്ര സംഭവങ്ങൾ, കാനഡ ഒരു ഫെഡറേഷനായി രൂപം കൊണ്ട് ഇന്നവിടെ കാനഡ ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ് ജൂലൈ ഫസ്റ്റ്. 1867 സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 1997 ഹോങ്കോങ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ചൈനയ്ക്ക് കൈമാറിയ ഒരു ദിവസമാണ്. പിന്നെ 1979 നമ്മുടെ വാക്ക്മാൻ ഉണ്ടല്ലോ, സോണിയുടെ വാക്ക്മാൻ പുറത്തിറങ്ങിയതാണ്. അപ്പം നമുക്ക് പേഴ്സണലി നമ്മളുടെ സംഗീതാസ്വാദനം, ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് വാക്ക്മാൻ വെച്ച് പാട്ട് കേൾക്കാനായിട്ട്, അതൊരു വലിയ മാറ്റമായിരുന്നു 1979 ഇറങ്ങിയത്. അപ്പോൾ അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകൾ ഇന്നുണ്ട്. അതുപോലെ മറ്റ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിന്ന് വനമഹോത്സവം എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ജൂലൈ 1 മുതൽ ഒരാഴ്ച ആഘോഷിക്കുന്നതാണ് കേട്ടോ. വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കാനും ഇന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ SBI ഫൗണ്ടേഷൻ ഡേ ആണ്. 1955 ജൂലൈ ഫസ്റ്റിനായിരുന്നു പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളതുണ്ട്. പിന്നെ നമ്മുടെ ലോക പ്രശസ്ത സൈക്കിൾ മത്സരം ടൂർ ഡേ ഫ്രാൻസ് ആദ്യമായിട്ട് ആരംഭിച്ചു 1903. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകൾ, ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് ഡോക്ടേഴ്സ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞ എല്ലാ ഡോക്ടേഴ്സിനും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒരു ആദരവ് നമ്മൾ റേഡിയോ മാക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോരുത്തരുടെയും ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഒക്കെ നിങ്ങൾക്കും പറയാനുണ്ടാവുമല്ലോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ എന്താണുള്ളത്. കൂടെയുള്ളവരുടെ ബർത്ത്ഡേ ഉണ്ടോ, വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ, അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, എങ്ങനെ സാധിക്കുന്നില്ല കേട്ടോ രാവിലെ ഫസ്റ്റ് കോളർ ആയിട്ട് ഇങ്ങനെ എത്താൻ. അതൊരു വല്ലാത്തൊരു ഭാഗ്യാണ് കേട്ടോ, ആദ്യം തന്നെ നമുക്ക് കോള് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ എന്താണ് അനിലേട്ടന് പറയാനുള്ളത്? ആ, പേരെന്താ?
1: ഷാർലി.
0: ഷാർലി. ഓക്കെ ഷാർലറ്റ്.
1: ശരി. ദുബായ്
0: ജോലിയാണ്. അതെ.
1: എനിക്ക് ഒരുപാട് ഡോക്ടർ
0: അനിലേട്ടന്റെ വിഷയം കേട്ടോ. ഓക്കെ. അപ്പൊ അനിലേട്ടന്റെ ഒരു ഫ്രണ്ട് ഷാർലറ്റിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. അടുത്തത് നമുക്ക് ഫസ്റ്റ് ഒരു മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ മോൻസ് ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഹാപ്പി വെനസ്ഡേ, ജൂലൈ ഫസ്റ്റ്, ഗോഡ് ബ്ലസ് യു, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മോൻസ് ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. സുലൈ ചേട്ടൻ്റെ ഒരു മെസ്സേജ്, എന്തെങ്കിലും നേടുന്നതിന് വേണ്ടി ഒരു ലക്ഷ്യം മുൻനിർത്തി തീവ്രമായി നിങ്ങൾ ആഗ്രഹിച്ചാൽ തീർച്ചയായും അത് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. നമുക്ക് ആഗ്രഹങ്ങൾ എന്തിനോടും. ശുഭദിനം നേരുന്നു സുലൈ ഐനിക്കോട്ട്. സുലൈ ചേട്ടന് നല്ലൊരു ദിവസത്തിന്റെ ആശംസ പറയുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു പാട്ട് കേട്ടതിന് ശേഷം ബാക്കി വിശ്വസിലേക്കൊക്കെ വരാം. അപ്പൊ നിങ്ങളുടെ വിശ്വസിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ ഈ പറഞ്ഞതുപോലെ തന്നെ രേഖ ചേച്ചിയുടെ കുട്ടി ഡോക്ടറാണ്, അപ്പൊ അതിനൊരു സ്പെഷ്യൽ ആശംസ കേട്ടോ. ഞാൻ പേര് മറന്നുപോയി. അപ്പം അങ്ങനെ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ആശംസ പറഞ്ഞുകൊണ്ട് നമുക്ക് ഫസ്റ്റ് സോങ്ങിലേക്ക് പോകാം. അതിനുശേഷം ഓരോരുത്തരുടെയും വിശ്വസുമായിട്ട് 0469273033 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് തിരികെ എത്തുമ്പോൾ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
1: ഗുഡ് മോർണിംഗ്.
0: എന്താ അത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഒരു സൈറൺ മുഴക്കിയത്? ഇല്ലേ, ശരി, ഗുഡ് മോർണിംഗ് ആൻസർ എടുക്കാ. ആണോ, എന്നാ ഇവിടുന്ന് ഞാൻ സൈറൺ മുഴക്കിയതായിരിക്കും. കൊല്ലത്തേക്ക്, കരുനാഗപ്പള്ളി. പറഞ്ഞോ. നല്ല വർത്താനോ? ആ ശരി, അപ്പൊ ഇന്നത്തെ നല്ല വർത്താനത്തിൽ വേറെ ആരെയാ കൂട്ടുന്നത്? ഇന്ന് ആർക്കാ വിശ്വസുണ്ടോ? ആർക്കാ?
1: പിന്നെ സന്തോഷ് നടക്കാവ്, പിന്നെ ആനന്ദം പിന്നെ ഒരു കണ്ണൂര്, പിന്നെ നമ്മുടെ ഈ പേര് മറന്നു, പിന്നെ ദീപക്ക്, അമർണയ്ക്ക്,
0: ശരി,
1: അമർണയ്ക്ക്,
0: ഓക്കെ,
1: പിന്നെ തിരുവല്ല എഫ് എം റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നല്ല ദിവസം ഞാൻ ആശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു വിശ്വാസ വിഷയം ചെയ്യുന്നു.
0: ഓക്കെ, അൻസാറിക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ഓക്കേ, അപ്പൊ എല്ലാവർക്കും സ്ഥിരം പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ആശംസ അൻസാറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത ഒരു മെസ്സേജിലേക്ക് നമുക്ക് പോകാം. സുലഭ ചേച്ചിയുടെ നല്ലൊരു പിക്ചർ മെസ്സേജ് ഉണ്ട്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട്. എപ്പോഴും കുറച്ച് പ്രകൃതി ഭംഗി ഇങ്ങോട്ടേക്ക് തരുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോസൊക്കെ എപ്പോഴും തരാറുണ്ട് നമ്മുടെ സുലഭ ചേച്ചി. അപ്പൊ ഇന്നും അതുപോലെ തന്നെ മഴ ചെറുതായിട്ട് ചാർക്കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പൊ സുലഭ ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സമീറത്തെയാണ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ മുഖത്തെ പുഞ്ചിരി മായ്ക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ തേടിയെത്തിയേക്കാം. പക്ഷെ പുഞ്ചിരിക്കാനും പുഞ്ചിരി നിലനിർത്താനുമായുള്ള കാരണങ്ങളും നമുക്ക് ചുറ്റിലുമുണ്ട്. ഇന്ന് പുതിയ മാസം, പുതിയ തുടക്കം, പുതിയ ആരംഭം. ഈ പുതിയ മാസത്തെ സ്വപ്നങ്ങൾ എല്ലാവർക്കും നല്ലൊരു സ്വപ്നമാവട്ടെ. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു സമീറ കരുവാരക്കുണ്ട്. ഓക്കെ സമീറത്ത, നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞങ്ങളും തിരിച്ചാശംസിക്കുന്നു. അപ്പൊ എന്തായാലും ഇന്നിപ്പോ വലിയ മഴയോ അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. രാവിലെ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു അല്ലേ? രാവിലെ എഴുന്നേക്കുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു മഴ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലും അതുപോലെ തന്നെ ഒരു 11 മണിക്കൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. ഇന്ന് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മഴ എനിക്ക് തോന്നുന്നു ഇനി 2-3 ദിവസമൊക്കെ മഴയൊക്കെ ആയിരിക്കും. നമുക്ക് നേരത്തെ ഒന്നും മഴയൊന്നും അധികമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, നല്ല ചൂടല്ലായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ചിലപ്പോൾ കുറച്ച് ദിവസം മഴയാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ജൂലൈ 1 ഇന്ന് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് കുറേ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും പിന്നെ അടുത്ത ഓഗസ്റ്റ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഓണം, അങ്ങനെ ഒരുപാട് തിരക്കുകൾ. ഇനി അങ്ങോട്ടേക്ക് ജൂലൈ കഴിഞ്ഞാൽ പിന്നെ ജൂലൈ പകുതി ആകുമ്പോൾ കർക്കിടക മാസം, അതിൻ്റെ കുറച്ച് ബഹളങ്ങൾ. ഇനിയിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മാസങ്ങളൊക്കെ അങ്ങനെ പോകുമല്ലേ, മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളും. 2026 കഴിഞ്ഞ് ഇനി 2027 വരും, അതൊക്കെ വളരെ പെട്ടെന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോ വർഷവും ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമല്ലോ, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്നൊക്കെ. അതിങ്ങനെ നമ്മൾ പെൻഡിങ് വെച്ചുകൊണ്ടിരിക്കുക. സമയമുണ്ടല്ലോ എന്ന്, എവിടെ സമയമുണ്ട്? സമയമില്ല, സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല, എന്തൊരു ഓട്ടമാണെന്ന് നമ്മൾ കരുതുമല്ലേ. പക്ഷെ സമയം സമയത്തിന്റെ രീതിയിൽ തന്നെയാണ് പോകുന്നത്. നമ്മളാണ് കുറച്ച് ബാക്കിലേക്ക് പോകുന്നത്. നമ്മൾ എത്ര ഓടാൻ ശ്രമിച്ചാലും അതിൻ്റെ മുന്നിൽ എത്താൻ പറ്റില്ല. പക്ഷെ നമുക്കതിനോടൊപ്പം തന്നെ, അതിനോടൊപ്പം എത്തിയില്ലെങ്കിലും കുറച്ച് ബാക്കിലായാലും മതി. ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. സന്തോഷിക്കേണ്ട സമയത്തൊക്കെ മാക്സിമം സന്തോഷിക്കുക. കാരണം ലൈഫ് എന്നൊക്കെ പറയുന്നത് വളരെ ചെറുതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇനിയും കിടക്കുന്നല്ലോ എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല, വളരെ ചെറുതാണ്. അപ്പം മാക്സിമം സന്തോഷിച്ച് എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം അല്ലേ? ഇപ്പം ഗ്രീറ്റിംഗ് കാർഡ്സിൽ വിഷസുകൾ അറിയിക്കേണ്ട സമയമാണ്. വാട്സപ്പിലൂടെ അറിയിക്കാം, വിളിച്ചും അറിയിക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിരില്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിന്നൂർ.
1: ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആകുമ്പോൾ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് കാർഡ്സും അതുപോലെ തന്നെ നമ്മുടെ പാട്ടുകളും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. രാജപ്പൻ,
0: ഗുഡ് മോർണിംഗ്. നമസ്കാരം രാജപ്പൻ ചേട്ടൻ, എന്താണ് ഇന്നത്തെ വിശേഷം?
1: അതുപോലെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നമ്മുടെ ശ്രോതാക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ്ഡേ ആഘോഷിക്കുന്നവർക്കും മറ്റാഘോഷമുള്ളവർക്കും പിന്നെ ദീപയ്ക്ക് നല്ലൊരു ആശംസ അറിയിക്കാൻ വേണ്ടി വിളിച്ചു.
0: ഓക്കെ, സന്തോഷം. എന്തായാലും രാജപ്പൻ ചേട്ടനും പിന്നെ കുട്ടിപ്പട്ടാളംസ് ഒക്കെ രാവിലെ തന്നെ പോകാനുള്ള തിരക്കായിരിക്കുമല്ലോ.
1: പോകാനുള്ള തിരക്കില്ല.
0: അവർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു കേട്ടോ.
1: ആയിക്കോട്ടെ, താങ്ക് യു.
0: ഓക്കെ, രാജപ്പൻ ചേട്ടൻ ഒരു മെസ്സേജും കൂടി അയച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ നമുക്ക് അതും കൂടി വായിച്ചേക്കാം. ആളുകളെ നഷ്ടമാവുന്നതോർത്ത് പേടിക്കരുത്. പേടിക്കേണ്ടത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന തിരക്കിൽ അവനവനെ നഷ്ടമാകുന്നുണ്ടോ എന്നോർത്താണ് ശുഭദിനാശംസകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഒരു പോസിറ്റീവ് ചിന്തയും കൂടി നമുക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും രാവിലെ കുട്ടികളെ വിടുന്ന തിരക്കുകളൊക്കെ ആയിരിക്കും അല്ലേ, കാരണം 7:30 ആയി. 7:30 കഴിയുമ്പോഴത്തേക്കും ആകെ പാടെ ചെടപടാ ചെടപടയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ലഞ്ച് കൊടുത്തു വിടണം, പിന്നെ ചിലയിടത്താണെങ്കിൽ ഇടയ്ക്കുള്ള സ്നാക്സ് ഉണ്ടെങ്കിൽ അത് റെഡിയാക്കി കൊടുത്തു വിടണം. ഇപ്പൊ സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പഴയ പോലെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാ സ്കൂളിലും പറ്റില്ല എന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതൊക്കെ വേണം, സ്നാക്സ് ബോക്സിലും ലഞ്ച് ബോക്സിലും ഒക്കെ. അത് ഒരു തരത്തിൽ നല്ലതാണ്, കാരണം കുട്ടികളൊക്കെ കൂടുതൽ ഈ മധുരം അല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ഹെൽത്തിന് തന്നെയാണ് പ്രശ്നം. അപ്പൊ അതൊക്കെ കുറേയൊക്കെ സ്കൂളുകളിൽ മാറ്റിയിട്ടുണ്ട്, അത് നല്ല കാര്യമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകാം. അഷ്റഫിക്കയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ നഷ്ടവും ഇല്ലാതെ ആർക്ക് നൽകാവുന്ന ഒരു സമ്മാനം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സമ്മാനം എന്നറിയോ? യെസ്, ഒരു പുഞ്ചിരി. പുഞ്ചിരിയോടുള്ള സംസാരം നാം താല്പര്യത്തോടെ ശ്രവിക്കാറുണ്ട്. നമ്മിൽ നിന്നും മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നതും അതാണ്. സൗമ്യമായി സ്നേഹത്തോടെ സംസാരിക്കുക. ശുഭദിനം നേരുന്നു, ടി അഷ്റഫ്, വെസ്കൈപ്പുറം. അഷ്റഫിക്ക, അപ്പൊ ആ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഞാനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ശരിയാണ്, നമ്മൾ എപ്പോഴും പറയാറില്ല, ഞാൻ മിക്കവാറും ഗ്രീറ്റിംഗ് കാർഡ്സിൽ പറയാറുണ്ട്, നമ്മളെപ്പോഴും സന്തോഷത്തോടെ പുഞ്ചിരിയോടെ സംസാരിക്കുമ്പോൾ അത് കേൾക്കാനായിട്ടുള്ള ഒരു പ്രത്യേകത നമുക്ക് സംസാരിക്കാൻ തോന്നുമല്ലോ. ഇപ്പൊ നമ്മൾ വിളിക്കുന്ന എല്ലാ ലിസണേഴ്സും എനിക്ക് എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് രാവിലെ ഗ്രീറ്റിംഗ് കാർഡ്സിലും. എപ്പോഴാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വളരെ പോസിറ്റീവ് എനർജിയോടുകൂടി സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കും ഒരു ലൈവ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു തോന്നലുണ്ടാവും. അത് തന്നെയാണ് നമ്മൾ വേറൊരാളുടെ അടുത്തും സംസാരിക്കുന്ന ടൈമിൽ. നമ്മൾ വളരെ ഗ്ലൂമി ആയിട്ട് സാഡ് ആയിട്ട് സംസാരിച്ചു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ മൈൻഡ് മാറ്റാനായിട്ട് നമുക്ക് പറ്റും. നമ്മൾ പറയാറില്ലേ, നമ്മൾക്ക് ചില പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നു പറഞ്ഞ പോലെ തന്നെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എങ്ങനെയാണോ സംസാരിക്കുന്ന, ആ ആളുടെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകുന്നുള്ളത് ഒരു സത്യമാണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഈ സൗണ്ട് കേട്ടിട്ട് നല്ല പരിചയം.
2: നല്ല പരിചയമുണ്ട് പറയണമെങ്കിൽ.
0: ദുബായ്ക്കാരിയാണോ? അന്നച്ചേച്ചി, അന്നച്ചേച്ചി പറയൂ. അന്നച്ചേച്ചി എവിടെയാണ്?
2: അന്ന് അന്ന് പെട്ടെന്ന് വിളിച്ചപ്പോ കിട്ടിയപ്പോ എനിക്ക് ആർക്കും ആശംസയൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇന്ന് ഞാൻ ഓർത്ത ഒന്ന് വിളിച്ചു നോക്കാന്ന് വിചാരിച്ചു.
0: എന്നാ പിന്നെ വിശുദ്ധമായിട്ട് അങ്ങ് പറയാന്ന് വിചാരിച്ചു അല്ലേ?
2: ആ, വിശുദ്ധമായിട്ട് അങ്ങ് പറയാന്ന് വിചാരിച്ചു.
0: ശരി, അന്നച്ചേച്ചി ഇപ്പൊ എവിടെയാണ്?
2: ഞാൻ വീട്ടില്.
0: വീട്ടിലാ? ചങ്ങനാശ്ശേരിയില്. ഓക്കെ, അപ്പൊ തുടങ്ങിക്കോ. എവിടെ നിന്നൊരു തുടങ്ങണം?
2: അങ്ങനെ ഒത്തിരി ഒന്നും ഇല്ല. എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരെന്ന് പറയുന്നത് ലേഖ. ഞാൻ മിണ്ടുന്ന കുറച്ച് കൂട്ടുകാരേ ഉള്ളൂ. ലേഖ, ലക്ഷ്മിപ്രിയ, സിറാജ്, പ്രേമചേച്ചി, പിന്നെ എന്റെ കാതോരം കൂട്ടുകാരെല്ലാരും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസയായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഇന്ന് ഡോക്ടേഴ്സ് ഡേ അല്ലേ, അപ്പൊ അതിന്റെ നല്ലൊരു ആശംസയായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ ഇവിടെ നല്ല വെയിലാ, എന്റെ ആഗ്രഹം പോലെ.
0: ഓ, വെയിലാവണം എന്നുള്ളതായിരുന്നു ആഗ്രഹം അല്ലേ? നോക്കാം,
2: അതൊക്കെ
0: ആ അതൊക്കെ മാറി മാറിയും. അന്ന ചേച്ചി, ഇച്ചിരി അവിടെ വെളിയിൽ ഇറങ്ങി ഇച്ചിരി വെയിൽ കൊള്ളു.
2: വെയില് കൊള്ളു. ദീപം മോക്കും മാമൃതം മോക്കും അപർണ കുട്ടിക്കും എല്ലാവർക്കും. പിന്നെ ഒരാളെ വിട്ടുപോയി കേട്ടോ, അനില്.
0: നമ്മുടെ അനിൽകുമാർ റോയയാണോ?
2: അത് തന്നെ.
0: ശരി, അപ്പൊ അത് വിഷമിക്കായിരിക്കും ഇവിടെ ഇരുന്ന് കേട്ടോ.
2: ഇല്ല, അങ്ങനൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസയായിരുന്നു.
0: ഓക്കെ, അപ്പൊ ഇനിയിപ്പം പരാതിയും വരുമ്പോന്നുമില്ലല്ലോ, എല്ലാവരുടെയും പറഞ്ഞല്ലോ അല്ലേ? ശരി. അപ്പൊ എന്തായാലും അന്ന ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ. വെയില് കൊണ്ട് സന്തോഷായിട്ട് അവിടെ ഇരിക്കേ. ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ അന്ന ചേച്ചിയാണ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച സമയത്ത് പെട്ടെന്നായതുകൊണ്ട് എല്ലാവർക്കും ഒരു വിശ്വസ് പറയാനായിട്ട് വിട്ടുപോയ വിഷമത്തിൽ നിന്ന് കാര്യമായിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ആവശ്യത്തിൽ കൂടുതൽ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ ഷംസുദിനിക്ക. ഗുഡ് മോർണിംഗ് മാക് ഫാസ്റ്റ്, എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഷംസുദിനിക്കിന് ഇക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് മുഹമ്മദിക്കയാണ്. മുഹമ്മദ് അയച്ചിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് റേഡിയോ മാക് ഫാസ്റ്റ്. കൂടെ ഒരുപാട് പേരുള്ളതിന്റെ പേരല്ല സൗഹൃദം, മറിച്ച് കൂടെ ആരുമില്ലാത്തപ്പോൾ ഒരാളെങ്കിലും ഉണ്ടാവുന്നതാണ് സൗഹൃദം. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാ പ്രിയ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. ഓക്കെ മുഹമ്മദ് ക, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഹലോ,
3: ഗുഡ് മോർണിംഗ്.
0: യെസ്, ഗുഡ് മോർണിംഗ്. ആ പോസിറ്റീവ് എനർജി ഇങ്ങ് വന്നല്ലോ. വന്നല്ലോ വനമാല. രാമനാഥൻ ചേട്ടൻ.
3: അതെ അതെ അതെ അതെ.
0: രാമനാഥൻ ചേട്ടൻ, എന്താണ് പറയൂ വിശേഷങ്ങൾ?
3: ഇന്ന് എന്റെ ആത്മാർത്ഥ മിത്രം സുഗന്ധി എന്ന് വിളിക്കുന്ന ഹിമ, അവളുടെ പിറന്നാളാണ്.
0: സുഗന്ധി എന്ന് വിളിക്കുന്ന ഹിമ.
3: അതെ.
0: ഓക്കെ, അപ്പൊ എല്ലാ പിറന്നാൾ ആശംസകളും.
3: ഇന്നലെ കൊറേ നാളുകൾക്ക് ശേഷം യാദൃശ്ചികമായിട്ട് വിളിച്ചപ്പോഴാണ് പിറന്നാളാണെന്ന് അറിഞ്ഞത്.
0: അതാണ്, അപ്പൊ ഇന്ന് നമുക്ക് വിളിച്ച് വിശ്വസ് പറയാൻ പറ്റിയില്ലേ? ഓക്കെ, അപ്പം സുഗന്ധി എന്ന് വിളിക്കുന്ന ഹിമ ചേച്ചിക്ക് ഞങ്ങളുടെയും ഒരു സ്പെഷ്യൽ പിറന്നാൾ ആശംസ അറിയിക്കുന്നു. അപ്പൊ രാമനാഥൻ ചേട്ടാ, മഴയുണ്ടോ
3: നിങ്ങൾക്ക് എല്ലാവർക്കും? മഴയുടെ കാര്യം ചോദിച്ചല്ലോ അല്ലേ?
0: ആ ചോദിച്ചു, മഴയുണ്ടോ എന്ന്. കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ മഴ
3: പെയ്യുമാണ്. അന്ന ചേച്ചി പറയുന്ന പോലെ വെയിലുണ്ട്, എന്നാൽ കുതിരാൻ കണക്കിനുള്ള മഴയുണ്ട്.
0: രണ്ടും കൂടി മിക്സ് ചെയ്തിരിക്കുക. ശരി, നല്ല കാര്യം. ഓക്കെ, അപ്പൊ നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ.
3: താങ്ക്
0: യു. അപ്പൊ നമ്മുടെ രാമനാഥൻ ചേട്ടനാണ്. അപ്പൊ സുഗന്ധി എന്ന് വിളിക്കുന്ന ഹിമ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. അപ്പൊ ഈ മഴയും വെയിലും കൂടെ എന്ന് പറയുമ്പോ നല്ലതല്ലേ? രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് വെയിലും വേണ്ട, ഒരുപാട് മഴയും വേണ്ടാത്തൊരു ക്ലൈമറ്റ് ഉണ്ടല്ലോ. മഴ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വെയിലില്ലാണ്ട് വളരെ നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് ചില സമയത്ത് വരാറുണ്ട്. നമുക്ക് യാത്ര ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ചെറിയ കാറ്റൊക്കെ ഉള്ള നല്ല രസമാണ് ടൂ വീലറിലൊക്കെ യാത്ര ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണെന്നാണ് രാമനാഥൻ ചേട്ടൻ പറഞ്ഞത്. അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല വെയിലും കാണും, ഇടയ്ക്ക് മഴയും പെയ്യും, അങ്ങനെയും വരുമല്ലേ. അത് പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമുള്ള കാര്യമല്ല. നല്ല വെയിലും ഇതിന് ഉദിച്ച് നിൽക്കും, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മഴയും. അതിലും ഭേദം ഏതെങ്കിലും ഒന്നാണെങ്കിൽ നമുക്കത് അങ്ങോട്ട് ആസ്വദിക്കാമല്ലോ. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
4: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. സുമത്രയിൽ നിന്ന് മിനി റെജി.
0: യെസ്, മിനി ചേച്ചി.
4: ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും എല്ലാം നല്ലൊരു ആശംസ. പിന്നെ ഞാൻ വിളിച്ചത്, ഞാൻ ടി എം എം എൽ 16 വർഷം ജോലി ചെയ്താണ്. അവിടുത്തെ ഡോക്ടേഴ്സിന് എല്ലാം നല്ലൊരാശംസകൾ.
0: തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരാശംസ കൊടുത്തിട്ടുണ്ട്.
4: പിന്നെ ദീപക്കുട്ടി പറഞ്ഞില്ലേ, നമുക്ക് പ്രത്യേക ഒരു ഡോക്ടറെ ചെന്ന് കണ്ടാൽ നമുക്ക് ഒരു
0: അങ്ങനെ
4: അവിടുത്തെ ഡോക്ടറല്ല, വേറൊരു ഡോക്ടറുണ്ട്, ഉപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഡോക്ടറുണ്ട് അലക്സ്. അപ്പം എനിക്ക് ടി എം എം ജോലി ചെയ്തപ്പം അവിടെ ഇ എസ് എല്ലാം ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ അവിടെ പോകത്തില്ല, എനിക്ക് എന്തോ ഒരു ഇത് പോണൊക്കെ. അപ്പൊ ഞാൻ ചെല്ലുന്ന കാണാൻ ചെല്ലുന്ന മുത്തോട്ടുള്ള ഡോക്ടറെ അലക്സ് എന്ന് പറയാം. അപ്പൊ ഡോക്ടർ എന്നോട് ചോദിക്കും, മിനി മിനിക്ക് ഇ എസ് എ ഒക്കെ ഉണ്ടല്ലോ, മിനി എന്താ അവിടെ പോയി കാണാത്തത്? അപ്പൊ ഞാൻ ഡോക്ടറോട് വന്നു, ഞാൻ എന്നറിയോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഡോക്ടർ, ഇവിടെ വന്ന് അസുഖങ്ങൾ മാറത്തുള്ള എന്ന് പറയും. അപ്പൊ ആ ഡോക്ടറിനും എല്ലാ ഡോക്ടേഴ്സിനും നല്ലൊരാശംസ.
0: ഓക്കെ മിനി ചേച്ചി, അപ്പൊ നല്ലൊരു ദിവസം മിനി ചേച്ചിക്ക് ആശംസിക്കുന്നു കേട്ടോ.
4: ഓക്കെ
0: ഓക്കെ. അപ്പം ശരിയാണ്, എനിക്ക് ഞങ്ങളുടെ ഒരു ഇപ്പൊ ആ ഡോക്ടർ ഇല്ല, ഗിരിജ എന്നാണ് ഡോക്ടറുടെ പേര്. ഡോക്ടർ ഉണ്ട്, പക്ഷെ ഇപ്പൊ നോക്കുന്നില്ല, കുറച്ച് ഏജ് ആയിട്ടുണ്ട്. അപ്പം ഈ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് പനി വരുമ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ പറയും, മരുന്നൊന്നും വേണ്ട, ഗിരിജ ഡോക്ടറിനെ ഒന്ന് കൊണ്ടുപോയി ഡോക്ടർ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, അവളുടെ അസുഖമൊക്കെ പമ്പ കിടക്കും. അതുപോലെയാണ് നമുക്ക് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ചിലരുടെ കൈപ്പുണ്യം എന്നൊക്കെ പറയാറില്ലേ, മരുന്നും കഴിക്കണ്ട. എനിക്കാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ വാതക ചെന്ന് അവരുടെ മുഖം ഒന്ന് കണ്ടാൽ മതി, അപ്പൊ തന്നെ അസുഖം മാറും. അതുപോലെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഞാൻ പേര് മറന്നു, ഇവർ രണ്ടുപേരും ആയിരുന്നു ആ ഹോസ്പിറ്റലുള്ളത്, അമ്പലപ്പുഴയിലെ ചെറിയൊരു ക്ലിനിക്കാണ്. അപ്പൊ ഇവർ രണ്ടുപേരും നമ്മളോട് വർത്തമാനമൊക്കെ പറഞ്ഞ് അപ്പൊ തന്നെ നമ്മുടെ അസുഖം മാറുന്നുള്ളതാണ്. അതാണ് ചിലരുടെ അത് ശരിക്കും അങ്ങനെ അവരുടെ ആ ഒരു ഫേസിലുള്ള ഒരു ഒരു നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതാണ് ശരിക്കും നമ്മുടെ ആ ഒരു രോഗം മാറ്റുന്നത്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
5: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
0: യെസ്, ലീല ചേച്ചി പറയൂ. അതെ. ദാമോദരൻ
6: അദ്ദേഹത്തിന്റെ അതുപോലെ പുഷ്പയിലെ റെജി ഡോക്ടർ റെജി തോമസ് സാറിനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ.
0: ഓക്കെ.
6: മറ്റുള്ള ഡോക്ടർമാർക്കെല്ലാം
0: എല്ലാവർക്കും നമ്മൾ ഒരു ഡോക്ടേഴ്സ് ഡേയുടെ ആശംസ കൊടുത്തിട്ടുണ്ട്. ലീല ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. കുറെ സമയം നമ്മളൊരു പാട്ട് കേട്ടിട്ടല്ലേ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലമര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്കാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7827773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: അങ്ങനെ നമ്മൾ വീണ്ടും ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് തിരികെ എത്തുമ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
1: ഗുഡ് മോർണിംഗ്.
0: കടവന്ത്രക്കാരനാണോ ആന്റണി ചേട്ടന്റെ മെസ്സേജ്? ഞാൻ ഇവിടെ എടുത്തിട്ടിരിക്കുന്നു വായിക്കാൻ
1: വേണ്ടിട്ട്. കേട്ടു, എഴുന്നേറ്റൊക്കെ വന്നാലേ ഉള്ളു.
0: ശരി,
1: മെസ്സേജ് അയച്ചു, തിരക്കിലായിരുന്നു. എനിക്ക് രണ്ട് ജന്മദിനം പറയാനുണ്ട്, അത് പെട്ടെന്ന് പറഞ്ഞേക്കാന്ന്
0: പറഞ്ഞാൽ,
1: അല്ലെങ്കിൽ ചിലപ്പോ അവന്റെ ചിസ
0: കിട്ടും.
1: ജമാലുദ്ദീൻ കമ്മട്ടിപ്പാടത്താണ് വീട്, എന്റെ സുഹൃത്താണ്, ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ച് ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ജമാലുദ്ദീന്റെ ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ എന്റെ കസിൻ ബ്രദറിന്റെ മകളുടെ മകന്റെ റോഷൻ അവന്റെ രണ്ടുപേരും ബർത്ത്ഡേ ആണ്. അപ്പൊ രണ്ടുപേർക്കും ഒരു ആശംസ.
0: ശരി, ഓക്കെ.
1: ബാക്കി ഞാൻ മെസ്സേജ്
0: വായിച്ചോളാം. ഓക്കെ ആന്റണി ചേട്ടൻ, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ആന്റണി ചേട്ടനാണ് വിളിച്ചത്. അപ്പൊ ജമാലുദ്ദീൻ ആൻഡ് റോഷൻ രണ്ടുപേർക്കും സ്പെഷ്യൽ പറഞ്ഞാൽ ആശംസ. ജമാലുദ്ദീനൊക്കെ ഫ്രണ്ടാണ്, പിന്നെ റോഷൻ കസിൻ മോനാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും നല്ലൊരു ആശംസ തരുന്നു. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ് ദീപ മോളെ.
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരാണ് ഒച്ചയൊക്കെ അടച്ചു വിളിക്കുന്നത്?
2: ജലദോഷം മുമ്പേ തുടങ്ങി.
0: ജലദോഷം ഇവിടുത്തെ ചേച്ചിക്ക് ഇന്നലെ മുതൽ അല്ലെ? കൊറോണ്ട്. അപ്പൊ വിശ്വസ് ആർക്കാണ്
2: ഇന്നത്തെ വിശ്വസ്? നമ്മുടെ സാധോരത്തിലെ തിരുവാതിര കാരി സുന്ദരി കുട്ടിയുടെ മോള് ഡോക്ടറാണല്ലോ, എംഡി ആ കോട്ടയം മെഡിക്കൽ കോളേജില്. ഒരു വിശ്വസ് പറഞ്ഞില്ലെങ്കിൽ മോശമാണ്.
0: തീർച്ചയായിട്ടും.
2: അപ്പൊ എല്ലാ ഡോക്ടേഴ്സിനും പ്രത്യേകിച്ച് കുട്ടിയുടെ ഡോക്ടറിന് ഡോക്ടർ ആർഷ.
0: ആർഷ, ഓക്കെ. ആർഷയ്ക്ക് ഒരു സ്പെഷ്യൽ ആശംസ കൊടുക്കാം, ഡോക്ടേഴ്സ് ദിനാശംസ.
2: അതുപോലെ സാധാരണ കൂട്ടുകാർക്ക് എല്ലാവർക്കും, ദീപമോൾക്കും, റേഡിയോ കേട്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നേ.
0: ഓക്കെ, അപ്പൊ നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു ഗീത ചേച്ചി. ഓക്കെ, അടുത്ത മെസ്സേജ്. നമ്മുടെ ആന്റണി ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് ദീപ, എല്ലാ 1ാം തീയതിയും ഭാര്യയ്ക്ക് കൈനീട്ടമായി 100 രൂപ കൊടുക്കുന്ന ശീലമുണ്ട്. ഇന്നും പതിവ് മുടക്കിയില്ല. തുടർന്ന് മാക്ഫാസ്റ്റ് ആശംസകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ആരോഗ്യപരമായി ചികിത്സ ആവശ്യമായി വരുമ്പോൾ ഞാൻ കടവന്ത്രയിലെ ഡോക്ടർ വിജയൻ, ഡോക്ടർ അജിത്, ആയുർവേദം എന്നിവരെയാണ് സമീപിക്കുക. രണ്ടുപേർക്കും ഡോക്ടേഴ്സ് ദിനാശംസകൾ നേരുന്നു. ഒപ്പം ദീപയ്ക്കും പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനവും നേരുന്നു. സ്നേഹപൂർവ്വം ആന്റണി, കടവന്ത്ര. ഓക്കെ ആന്റണി ചേട്ടാ, അപ്പൊ അവർക്ക് രണ്ട് ഡോക്ടേഴ്സിനും നല്ലൊരു ആശംസ കൊടുക്കുക കേട്ടോ. അടുത്തത് നമ്മുടെ വിജി ചേച്ചിയുടെ ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട്. ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. ഓക്കെ, ഗുഡ് മോർണിംഗ് വിജി ചേച്ചി. അടുത്ത ഒരു കോളർ ഉണ്ട്. ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
3: ഞാൻ മഞ്ജു കൃഷ്ണകുമാർ, ചുമത്ര.
0: മഞ്ജു കൃഷ്ണകുമാർ ഫ്രം ചുമത്ര. പറയൂ, ഇന്ന് ആർക്കാണ് വിഷസ്?
3: ഇന്ന് ഗീത ചേച്ചി വിളിച്ചപ്പോഴായിരിക്കും. മോൾ ആശ, ആശക്കുട്ടിക്ക് ആശംസ നേരുന്നു.
0: ഓക്കെ.
3: പിന്നെ നേരത്തെ വിളിച്ചില്ലേ അന്നച്ചേച്ചി?
0: അന്നച്ചേച്ചി,
3: അന്നച്ചേച്ചിക്കും ഫാമിലിക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ ഞങ്ങളുടെ കാതോര കുടുംബത്തിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു, എല്ലാവർക്കും നല്ലൊരു ആശംസ. പിന്നെ ദീപ കുട്ടിക്കും അമൃത കുട്ടിക്കും അപർണ കുട്ടിക്കും നല്ലൊരു ദിവസം.
0: ഓക്കെ, തിരിച്ചും അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ. ഓക്കെ, അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അമ്പിളി ചേച്ചി. ഹായ് റേഡിയോ മാക്ഫാസ്റ്റ് മോളൂസെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷാലറ്റിനും മറ്റു ബർത്ത്ഡേക്കാർക്കും ജന്മദിനാശംസകൾ നൽകുന്നു. സൗഹൃദവാണി ഗ്രൂപ്പിനും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. ഡോക്ടർ വിനോദ് ജോൺ, പ്രൊഫസർ ഡോക്ടർ ജെസ്സി, ഡോക്ടർ ആനി സക്കറിയ ഇവർക്കും സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഡോക്ടർ ദിനാശംസകൾ നൽകുന്നു. പതിവ് പോലെ അപ്പൂസിനും അംബ്രോസിനും ദീപൂസിനും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. ഓക്കെ മോളെ. ഓക്കെ അമ്പിളി ചേച്ചി, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഞാൻ മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുന്നവരാണ് ഏറെയും. അങ്ങനെയുള്ളവരുടെ മുൻപിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കാനോ യാഥാർത്ഥ്യം വിശദീകരിക്കാനോ ശ്രമിക്കരുത്. എന്തൊക്കെ കണ്ടാലും ഒരു പുഞ്ചിരി സമ്മാനിച്ച് നടന്നകലുക. ബന്ധങ്ങൾ നിലനിർത്താൻ അതേ മാർഗമുള്ളൂ. പിന്നെ എല്ലാവർക്കും ഡോക്ടർ ആർഷക്കുട്ടി, ഡോക്ടർ വീണ, അപ്പൂസ് കുട്ടി, അമൃത കറുത്തിക്കുട്ടി, റേഡിയോ ഫാമിലി എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. അന്നച്ചേച്ചിക്ക് ഒരു ഹായ് അനിലേട്ടൻ തന്നിട്ടുണ്ട്. അടുത്തത് ജയങ്കരി ഏട്ടൻ. നമസ്കാരം ദീപ, ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ മഴ വരും പോകും അങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ കുഞ്ഞുമോൾ ചേച്ചിയുടെ ചേട്ടൻ ജോയ് ചേട്ടന്റെയും ജെസ്സിയമ്മയുടെയും പൊന്നുമകളായ ജെൻസിയുടെ ജന്മദിനമായിരുന്നു ഇന്നലെ. ജെൻസി മോൾക്ക് എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു. ഒപ്പം ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്സിനും എല്ലാ ശ്രോതാക്കൾക്കും പ്രിയ മാക്ഫാസ്റ്റിലെ ശബ്ദറാണിയായ ദീപ, അമൃത, അപർണയ്ക്കും നല്ലൊരു മഴയുള്ള ഒരു പുലരി അങ്ങ് നേരുന്നു. ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജയങ്കർ, സലത, ശ്രീനന്ദ. ഓക്കെ ജയങ്കരേട്ടൻ, സലത ചേച്ചി, ശ്രീനന്ദ മോൾ എല്ലാവർക്കും നല്ലവരുടെ വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ജെൻസി ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പൊ ഒരു ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസും കൂടി അറിയിക്കുന്നു. അടുത്ത നമ്മുടെ പ്രേമ ചേച്ചി. ഹായ്, ഗുഡ് മോർണിംഗ് ദീപ. നമസ്തേ നമസ്തേ. എന്തുണ്ട് വിശേഷം? ദീപയ്ക്ക് സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഫ്രണ്ട്സ് കുടുംബത്തിലെ ഞങ്ങളുടെ സഹോദരി സുധ അപ്പുകുട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു. 1000 ജന്മദിനാശംസകൾ നേരുന്നു. ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഫ്രണ്ട്സ് കുടുംബത്തിലെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു ദിവസം ആകട്ടെ. തൃക്കൊടിത്താനത്ത് നിന്ന് വിളിക്കുന്ന പ്രേമയ്ക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെന്താണ്, ഞങ്ങൾ അങ്ങ് ആശംസിക്കും, സ്വന്തമായിട്ട് അങ്ങ് ആശംസിക്കണം, അത്രേ ഉള്ളൂ. ആ, മറന്നുപോയി. എല്ലാ ഡോക്ടർമാർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഫ്രണ്ട്സ് കുടുംബത്തിലെ സിന്ധു ഡോക്ടർക്കും നല്ലൊരു ആശംസ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. ഡോക്ടേഴ്സ് ഡേ ആശംസയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രേമ ചേച്ചി. നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ദീപ. ബിലീവേഴ്സ് ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടേഴ്സിനും നല്ലൊരു ആശംസകൾ നേരുന്നു. ദീപു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സത്യമായിട്ട് ഞാനിത് പറയാൻ വരുമായിരുന്നു കേട്ടോ, വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറയാം. അപ്പൊ എന്തായാലും ദീപുവിന് നല്ലൊരു ദിവസത്തിന്റെ ആശംസ. ആൻഡ് ബിലീവേഴ്സിലെ എല്ലാ ഡോക്ടേഴ്സിനും ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് നദീറയിത്ത. മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സ്വപ്നം കാണുക, കാരണം അവിടെയാണ് അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ശുഭദിനം ദീപമോൾക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും. ഇന്ന് വിശേഷ ദിവസമുള്ളവർക്കും കാതോരം കൂട്ടുകാർക്കും വിജയമ്മ ചേച്ചിയും മോഹൻ ചേട്ടൻ എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസകൾ. ഡോക്ടേഴ്സ് ദിനത്തിൽ എല്ലാ ഡോക്ടേഴ്സിനും, രേഖക്കുട്ടിയുടെ മോൾക്കും, എന്റെ കസിൻ ഒമാൻ ഗൈനക്കോളജിസ്റ്റ് ആണ്, ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ആണെന്നാണ് തോന്നുന്നു, കാരണം എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതാണ് ഞാനിങ്ങനെ നോക്കിയത്, മലയാളത്തിലായതുകൊണ്ട്. ഡോക്ടർ ജസീന, ജസീനയ്ക്കും എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നദീറയിത്ത നല്ലൊരു ദിവസത്തിന്റെ ആശംസ. സുജ ചേച്ചി, ജീവൻ കാക്കും കരങ്ങൾ കേൾക്കാം നാടിന്റെ പിന്തുണ, ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഓക്കെ സുജ ചേച്ചി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മളുടെ റേഡിയോ ഫാമിലിയിലെ ഡോക്ടർമാർക്കും ഡോക്ടർ ദിന ആശംസകൾ പറഞ്ഞിട്ടുണ്ട് അമ്പിളി ചേച്ചി. ഓക്കെ, ദീപകുട്ടി രേഖയുടെ മോൾ ആർഷ ഡോക്ടർക്ക് ഈ ദിനത്തിൽ നല്ലൊരു ആശംസ അന്ന ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ആശംസ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബിലീവേഴ്സ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നമുക്ക് വളരെ പേഴ്സണലായിട്ട് ചില ഹോസ്പിറ്റലിൽ നമുക്ക് ചില ടൈമിൽ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യല്ലോ. അവരുടെ ഡ്യൂട്ടി ആണെങ്കിൽ പോലും നമുക്ക് അല്ലാതൊരു മനസ്സിനൊരു സമാധാനം കിട്ടും. എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ട്, അതായത് ഒരു 4 വർഷമായി, 4 വർഷത്തിന് മുന്നേ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ കാർഡിയോളജി ഡോക്ടർ, കണ്ണൻ ഡോക്ടർ ഉണ്ട്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഡോക്ടേഴ്സും ഉണ്ട്. പക്ഷെ എസ്പെഷ്യലി എനിക്ക് ഡോക്ടർ കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള, ഇപ്പോഴും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിപ്ലൈ തരുന്ന ഡോക്ടറാണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഡേ, കാരണം ആ ടൈമിൽ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. നമുക്ക് ഈ വാൽവിന് കംപ്ലൈന്റ്, അത് മാറ്റി വെച്ചതാണ്. അപ്പൊ ആ സമയത്ത് അതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് തന്നെ ഞങ്ങൾ കുറെ നാളെടുത്തു. ഇവിടെ വന്നതിന് ശേഷമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അവർ തന്നിട്ടുള്ള ഒരു മെന്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ചെറുതല്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നു, അപ്പൊ ഒരുപാട് പേരെ അവിടെ നിർത്തില്ലല്ലോ. അപ്പൊ ഞാനും അമ്മയും മാത്രമായിരുന്നു. ഏകദേശം 3 മാസത്തോളം ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ തന്നിട്ടുള്ള ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതൊന്നും ഒന്നും അല്ല എന്നുള്ള രീതിയിൽ നമ്മളെ ആക്കി കളയും അവര്. കാരണം നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. അത്ര ഒരു സിറ്റുവേഷനിൽ അവരുടെ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വലുതായിരുന്നു. അപ്പം ഞാൻ ഈയിടെ ചെക്കപ്പിന് പോയിരുന്നു. അപ്പം ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് പറ്റുവാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് എടുത്തതല്ല, വെറുതെ ഒന്ന് അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് പറ്റുവാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. ഇന്ന് അവർക്കൊരു സ്പെഷ്യൽ ആശംസ ഞാൻ കൊടുക്കുന്നു, അവിടുത്തെ എല്ലാ ഡോക്ടേഴ്സിനും. പിന്നെ സ്പെഷ്യലായിട്ട് എനിക്ക് ഇവരെ അറിയാവുന്നത് കൊണ്ട് മാത്രം ആ ഒരു സ്പെഷ്യൽ ആശംസ ഞാൻ അവർക്ക് കൊടുത്തതാണ്. മിനി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, രേഖക്കുട്ടിയുടെ മോൾക്ക് നല്ലൊരു ആശംസ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെയും ഡോക്ടേഴ്സിന് എസ്പെഷ്യലി നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. അവർക്ക് എല്ലാ ദിവസവും സമാധാനമായിട്ടിരിക്കാൻ പറ്റട്ടെ. അവർക്കും അവരുടെ ആരോഗ്യം ഏറ്റവും നന്നായിട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്നും ടാറ്റ ബൈ ബൈ പറയുകയാണ് കൂടെ ഉണ്ടായിരുന്നത് ദീപ. അടുത്ത പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള പാട്ടാണ്. ഈയിടെ സ്ട്രൈക്ക് ചെയ്തൊരു പാട്ടാണ്, കുറച്ചായി ഈ പാട്ട്, പക്ഷെ ഞാൻ എന്തോ ഈയിടെയാണ് അത് ശ്രദ്ധിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ആ പാട്ടോടുകൂടി നമ്മൾ ടാറ്റ ബൈ ബൈ പറയുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ரெடி மேக்ஃபாஸ்ட் 90.4 டைம் செட்
1: 8 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. Agencies Thiruvalla, Crompton Base, Kirloskar, V-Guard Pump Setugal, Crompton Fans, Syntex Water Tanks, Kelachandra PVC Pipes, Mikachina Plumbing Materials Thudangiyava, Wholesale Ayum, Retail Ayum, Kazhinja 53 Varshangalayi Vitharanam Cheythu Varunna, Thiruvallayile Mikacha Sthapanam, Geo Agencies, Mithamaya Vila, Mikacha Vilpananandara Sevanam, Geo Agencies, Kaveri Buildings, Deepa Towerinu Sameepam, Thiruvalla. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
2: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
1: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

0: റേഡി മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രവിശേഷങ്ങളുമായി കൂടെയുള്ളത് ദീപ. ESI-ൽ അംഗമാകാനുള്ള ശമ്പളത്തിന്റെ മേൽപരിധി 21,000 രൂപയിൽ നിന്ന് 30,000 രൂപയാക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. എപ്പോൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് പുതിയ ബാച്ചുകൾ. വയനാട് ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി എൻ ഷംസുദ്ദീനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. പിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് നങ്കൂരമിട്ട് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ MSC. തുറമുഖത്തിന്റെ നടത്തിപ്പ് കമ്പനിയായ അദാനി പോർട്സ് ആന്റ് സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ 49% ഓഹരികൾ 13,000 കോടി രൂപ നൽകിയാണ് MSC ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് സ്വന്തമാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടെയാകും MSC തുറമുഖ നടത്തിപ്പിൽ പങ്കാളിത്തം നൽകുക. ഇനിയൊരറിയിപ്പിലേക്ക് പോകാം. തിരുവല്ല കാവുംഭാഗം ദേവസ്വം ബോർഡ് സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജൂനിയർ തസ്തികയിൽ മലയാളം സോഷ്യോളജി അധ്യാപക ഒഴിവുണ്ട്. 17:10 അഭിമുഖം നടക്കും. അടൂർ ഗവൺമെന്റ് ബോയ്സ് HSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി ഹിസ്റ്ററി വിഷയങ്ങളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം 9:00 നടക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാട് ഉദ്യോഗസ്ഥർക്ക് സന്ദർശനം നടത്താൻ പുതിയ ബോട്ട് തേക്കടിയിൽ എത്തിച്ചു. കാലപ്പഴക്കം ചെന്ന ബോട്ട് മാറ്റാനുള്ള അപേക്ഷ പരിഗണിച്ചാണ് തമിഴ്നാട് സർക്കാർ പുതിയ ഫൈബർ ബോട്ട് വാങ്ങിയത്. ഇതുവരെ ഉപയോഗിച്ചിരുന്നത് 1982 തടാകത്തിലിറക്കിയ 21 പേർക്ക് സഞ്ചരിക്കാനുള്ള 27 കുതിരശക്തിയുള്ള കണ്ണകി ബോട്ടാണ്. പുതിയ ഫൈബർ ഗ്ലാസ് ബോട്ടിനും കണ്ണകി എന്ന് തന്നെയാണ് പേര്. ഇത് തേക്കടി ബോട്ട്യാർഡിൽ എത്തിച്ചു. പരിശോധനകൾക്ക് ശേഷമേ ഔദ്യോഗികമായി ഉപയോഗിക്കൂവെന്ന് തമിഴ്നാട് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതേസമയം തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള കണ്ണകി, ജലരത്ന എന്നീ രണ്ട് പഴയ ബോട്ടുകളും മാറ്റിയ ശേഷം മാത്രമേ പുതിയ ബോട്ട് സർവീസ് നടത്താൻ അനുമതി നൽകൂ എന്നാണ് കേരള വനം ഉദ്യോഗസ്ഥർ പറയുന്നത്. പൊതുപ്രവൃത്തികൾക്ക് ടാറിന്റെ വിപണി നിരക്ക് അനുവദിക്കാൻ ചീഫ് എഞ്ചിനീയറിംഗ് കമ്മിറ്റിയുടെ ശുപാർശ. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ടാറിന്റെ വില കൂടിയത് റോഡ് പ്രവൃത്തികളെ സ്തംഭനത്തിലാക്കിയിരുന്നു. കരാറുകാർ ജോലികൾ ഏറ്റെടുത്തിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് നടപടി. ശുപാർശയിൽ ധനവകുപ്പാണ് തീരുമാനമെടുക്കേണ്ടത്. ദേശീയപാത അതോറിറ്റിയിലെ പ്രവൃത്തികൾക്ക് ടാറിന്റെ വില വ്യത്യാസത്തിന് ആനുപാതികമായ തുക നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. പല സംസ്ഥാനങ്ങളും ഇതിന്റെ ചുവടുപിടിച്ച് സമാന തീരുമാനമെടുത്തു. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ കേരളത്തിൽ തീരുമാനം നീണ്ടു. അംഗനവാടികളിൽ കുട്ടികൾക്ക് പഠന വീഡിയോകൾ കാണാൻ ടാബുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകി. മൊബൈൽ ഫോണുകൾ കണ്ണിന് ആയാസം വരുത്തുന്നതാണെന്ന കണ്ടെത്തലാണ് ടാബുകൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. പഴക്കമുള്ളതും സ്പെസിഫിക്കേഷൻ കുറഞ്ഞതുമായ ഫോൺ മാറ്റിത്തരണമെന്ന ആവശ്യം നിലനിൽക്കെയാണ് ടാബാണ് നല്ലതെന്ന അഭിപ്രായമുയർന്നത്. 60% കേന്ദ്ര ഫണ്ടും 40% സംസ്ഥാന ഫണ്ടുമാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന പോഷൺ അഭിയാൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുന്നത്. ടാബിനായി പ്രത്യേകം ഫണ്ട് അനുവദിക്കേണ്ടെന്നും സ്മാർട്ട് ഫോൺ വാങ്ങാൻ ചെലവാകുന്ന തുകയെ ടാബിനും ചെലവാകുകയുള്ളൂവെന്നും വ്യക്തമാക്കുന്ന പ്രോജക്ട് റിപ്പോർട്ടും കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ കോഴ്സിലേക്ക് അപേക്ഷിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന 8 രാവിലെ 11:00 കാസർഗോഡ് ലൈബ്രറി സയൻസ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തും. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0467-220-8141. പത്തനംതിട്ട ജില്ലയിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയത് 51,234 കുടുംബങ്ങൾ. പ്രാരംഭഘട്ടമായ ഭവന പട്ടികപ്പെടുത്തൽ സംസ്ഥാനത്ത് ബുധനാഴ്ച ആരംഭിക്കും. സെൻസസുമായി ബന്ധപ്പെട്ട് സ്വയം വിവരങ്ങൾ നൽകാനുള്ള സൌകര്യം ഇന്നലെ അവസാനിച്ചു. രാജ്യത്തെ 16-ാമത് ജനസംഖ്യാ കണക്കെടുപ്പ് 2026-27 വർഷങ്ങളിൽ 2 ഘട്ടങ്ങളിലാണ് നടത്തുന്നത്. ഭവന പട്ടികപ്പെടുത്തലാണ് ആദ്യഘട്ടം. 2-ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് അടുത്ത വർഷം ആദ്യം ആരംഭിക്കും. സ്വയം വിവരം നൽകിയവർക്ക് H എന്ന് തുടങ്ങുന്ന 11 സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറണം. ഇതോടെ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും. സെൽഫ് എന്യൂമറേഷൻ നടത്താത്തവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ശേഖരിക്കും. കളക്ട്രേറ്റ് സെൻസസ് ഹെൽപ് ഡെസ്കിൽ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയത് 145 പേർ. സുരക്ഷിതമല്ലാത്ത രീതിയിൽ രാജ്യത്ത് സ്വകാര്യ പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ വളരുന്നതിന് തടയാൻ നടപടിയുമായി കേന്ദ്ര സർക്കാർ. പരീക്ഷ പരിശീലന മേഖലയെ നിയന്ത്രിക്കാൻ ദേശീയ തലത്തിൽ നിയമം കൊണ്ടുവരാനും JEE ഉൾപ്പെടെയുള്ള പ്രവേശന പരീക്ഷകളുടെ ഘടനയിൽ മാറ്റം വരുത്തി സ്വകാര്യ കോച്ചിംഗിന്റെ സ്വാധീനം കുറയ്ക്കാനുമാണ് ആലോചന. വിദ്യാഭ്യാസ മന്ത്രാലയം നിയോഗിച്ച 9-അംഗ സമിതിയാണ് ഇത് സംബന്ധിച്ച് കരട് ശുപാർശ നൽകിയത്. അന്തിമ റിപ്പോർട്ട് സമിതി 2 ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്ര സർക്കാരിന് നൽകും. വിവിധ ലോൺ ആപ്പ് സംഘങ്ങൾ 1.5 വർഷത്തിനിടെ സംസ്ഥാനത്തേക്ക് ഒഴുക്കിയത് 100 കോടിയിലേറെ രൂപയുടെ വായ്പ. വായ്പ എടുത്തവരിൽ 80% കൌമാരക്കാരും 25 വയസ്സിന് താഴെയുള്ളവരുമാണ്. രാജ്യത്ത് 540 ലോൺ ആപ്പ് സംഘങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പേപ്പർ വർക്കില്ലാതെ കാത്തിരിപ്പില്ലാതെ 5 മിനിറ്റിനുള്ളിൽ വായ്പ ലഭിക്കുമെന്നാണ് പ്രചരിപ്പിക്കുന്നതും. വായ്പ കിട്ടാൻ എളുപ്പമാണെങ്കിലും തിരിച്ചടവ് മുടങ്ങിയാലുണ്ടാകുന്നത് ഭയാനകമായ ഇടപെടലുകളാണെന്നാണ് പോലീസ് പറയുന്നത്. ലോൺ ആപ്പ് സംഘങ്ങളുടെ ഭീഷണിയെക്കുറിച്ചും തിരിച്ചടവ് കഴിഞ്ഞിട്ടും പണം ആവശ്യപ്പെടുന്ന സംഘത്തെക്കുറിച്ചും 1 വർഷത്തിനുള്ളിൽ 55,000 പരാതികൾ സൈബർ പോലീസിന് കിട്ടി. സർവീസിലുള്ള അധ്യാപകർ കാത്തിരുന്ന കേടെക് പരീക്ഷയുടെ തീയതികൾ പ്രഖ്യാപിച്ചു. പലതവണ മാറ്റിവച്ച പരീക്ഷയാണ് ഓഗസ്റ്റ് 8-9 തീയതികളിൽ നടത്തുന്നത്. കാറ്റഗറി 1, 2, 3, 4 എന്നീ വിഭാഗങ്ങളിലാണ് പരീക്ഷ. സർവീസിലുള്ള അധ്യാപകർക്ക് മാത്രമായി ഇതുവരെ കേടെക് പരീക്ഷ നടത്തിയിട്ടില്ല. മെയ്യിലാണ് ആദ്യം പ്രഖ്യാപിച്ചത്. സമാനമായ 2 കളി, 2 വിജയെ തീരുമാനിച്ചത് പെനാൽറ്റി ഷൂട്ടൌട്ട്. 2 വമ്പന്മാർ ഞെട്ടി. ലോകകപ്പ് ഫുട്ബോളിലെ നോക്കൌട്ടിൽ അടിപതറി ജർമ്മനിയും നെതർലൻഡ്സും പുറത്ത്. ജർമ്മനി പാരഗ്വായോടും നെതർലൻഡ്സ് മൊറോക്കോയോടും കീഴടങ്ങി. പ്രീ ക്വാർട്ടറിൽ ശനിയാഴ്ച മൊറോക്കോ കാനഡയെ നേരിടും. ജർമ്മനി പാരഗ്വായോട് നിശ്ചിത സമയത്തും അധിക സമയത്തും ഓരോ ഗോളടിച്ച് സമനില പാലിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ടിലും സമനില തുടർന്നപ്പോൾ കളി സഡൻ ഡെത്തിലേക്ക് നീങ്ങി. നെതർലൻഡ്സ് നിശ്ചിത സമയത്ത് മൊറോക്കോയുമായി സമനില പാലിച്ചു. കളി അധിക സമയത്തേക്കും പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കും നീണ്ടു. ജപ്പാനെ 1-2 മറികടന്ന് ബ്രസീൽ പ്രീ ക്വാർട്ടറിലെത്തി. ഇതോടുകൂടി ഇന്നത്തെ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷങ്ങളുമായി കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്, കൂടെയുള്ളത് ദീപ. രാവിലെയുള്ള ഈ സമയം കുറച്ച് തിരക്ക് പിടിച്ച സമയമാണെന്ന് എനിക്കറിയാം. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാവും എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക അല്ലേ. എന്നാലും നല്ല ചിന്തകളും വാക്കുകളും അത് രാവിലെ തന്നെ കേൾക്കുന്നത് നമുക്ക് കുറച്ച് പോസിറ്റിവിറ്റി തരാൻ സഹായിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ചിന്തകളിലേക്കൊക്കെ പോകുന്നതിന് മുൻപായി നല്ല പാട്ടും കൂടി കേട്ടിട്ട് വന്നാലോ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
2: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
3: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: സിൻസ് 1924. പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മളിതാ മൊഴിമുത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. സ്വന്തം ഉയരം കൂട്ടാൻ മറ്റൊരാളെ താഴ്ത്തേണ്ടി വരുന്നത് യഥാർത്ഥ ഉയരമല്ല. ഈ ഒരു വാചകം കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നും, പക്ഷെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്ന യാഥാർത്ഥ്യമാണിത്. ഇപ്പോൾ ഒരു ജോലിസ്ഥലത്താണെന്നുണ്ടെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ കഴിവ് മറച്ചുവെച്ച് സ്വന്തം നേട്ടം മാത്രം ഉയർത്തി കാണിക്കുന്നവരുണ്ടല്ലേ. അതുപോലെ ഇപ്പോൾ ഒരു മത്സരത്തിലാണെങ്കിൽ മറ്റൊരാൾക്ക് ലഭിക്കേണ്ട അവസരം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. തീർന്നിട്ടില്ല മറ്റൊരാളുടെ നല്ല പേര് കളയാൻ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നവരും ഉണ്ട്. അപ്പൊ അവര് വിചാരിക്കുന്നത് ഇനി ഞാൻ മുന്നിലെത്തി എന്നാണ്. ആണോ? അപ്പോഴും അതിന്റെ ഉള്ളിൽ ഒരു ചോദ്യം കൂടി ഉണ്ടാവും. എന്താണ് ആ ചോദ്യം എന്ന് പാട്ടിന് ശേഷം പറയാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

അങ്ങനെ നമ്മള് പാട്ടിന് മുൻപ് ഒരു ചോദ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചോദ്യം എന്താന്ന് വെച്ചാൽ, മറ്റൊരാളെ താഴ്ത്തിയത് കൊണ്ട് ശരിക്കും നമ്മൾ ഉയർന്നോ എന്നുള്ളതാണ് ആ ചോദ്യം. ഉത്തരം ഇതാണ്, ഒരിക്കലും ഇല്ല. കാരണം ഉയരം എന്നത് ഒരു സ്ഥാനം മാത്രമല്ല, ഉയരം എന്നത് ഒരാളുടെ ഒരു സ്വഭാവം കൂടിയാണ്, മനുഷ്യന്റെ മൂല്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മറ്റുള്ളവർ ഇല്ലാത്തപ്പോൾ നമ്മളെക്കുറിച്ച് അവർ പറയുന്ന നല്ല വാക്കുകളാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഒരു മെഴുകുതിരി, അതിപ്പോ കത്തു നിൽക്കാണെന്ന് വെച്ചോ, അപ്പൊ ആ മെഴുകുതിരിയുടെ കൂടെ നമ്മൾ മറ്റൊരു മെഴുകുതിരി കൂടി കത്തിച്ചാൽ അതിന്റെ വെളിച്ചം കുറയോ? വെളിച്ചം കുറയുന്നില്ല അല്ലെ, മറിച്ച് വെളിച്ചം കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരാളെ വളരാൻ സഹായിച്ചാൽ നമ്മുടെ മൂല്യം ഒരിക്കലും കുറയുമെന്ന് വിചാരിക്കേണ്ട, കുറയില്ല, മറിച്ച് ബഹുമാനം കൂടുകയും ചെയ്യും. അതാണ് വ്യത്യാസം. പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ പൊതുവെ കുറവാണെന്ന് മാത്രം. അപ്പൊ ഇനി എങ്ങനെയാ പാട്ട് കേട്ടാലോ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു മനുഷ്യൻ അസൂയ കുശുമ്പെന്നൊക്കെ പറയുന്നത് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ അസൂയ എന്ന് പറയുന്നതേ ഒരു മനുഷ്യനെ മറ്റൊരാളുടെ വിജയം ഉൾക്കൊള്ളാത്തവനാക്കും. അതായത് വേറൊരാള് സക്സസിലേക്ക് പോകുന്നതോ വേറൊരാള് കുറച്ച് നല്ലതാവുന്നതോ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് ഓപ്പോസിറ്റ് ഉണ്ടാവും അല്ലേ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഈ അസൂയ എന്നൊക്കെ പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മനുഷ്യരാകുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അസൂയൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഒരാൾ ഉയരുന്നത് കാണുമ്പോൾ വേറൊരാൾക്ക് സഹിക്കാൻ പറ്റാണ്ടാവുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അതില്ലാത്ത ഒരാളോ, ഒരാളുടെ വിജയം കാണുമ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആ വിജയത്തെ കണ്ട് എനിക്കും ശ്രമിക്കാം എന്ന് പറയാൻ പഠിപ്പിക്കും. അപ്പൊ ഇതിന് രണ്ടിനിടയിലെ വ്യത്യാസമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. നമുക്ക് രണ്ടും ചിന്തിക്കാം. ഒരാൾ ഉയരുന്നത് കാണുമ്പോൾ നമുക്ക് കുശുമ്പ് പിടിച്ചിട്ട് അങ്ങനെ ഒരാൾ ഉയരരുതേ എന്ന് നമുക്ക് പറയാം. പക്ഷെ ഒരാൾ കുറച്ച് നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല പൊസിഷനിലേക്ക് പോകുമ്പോൾ ആ ആളുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ എന്തായിരിക്കും കഠിനാധ്വാനം ചെയ്തത് അതിലൊരു പ്രചോദനം കണ്ടിട്ട് നമുക്ക് കുറച്ച് അതുപോലെ ആവണമെന്ന് ചിന്തിക്കാം. അപ്പൊ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലേ. അപ്പൊ ജീവിതത്തിൽ ചിലർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തും. ചിലരുടെ സ്വപ്നങ്ങൾ മറ്റുള്ളവരുടെ സ്വാർത്ഥത കാരണം ഇല്ലാതാവുകയും ചെയ്യും. രണ്ടും തമ്മിലും വ്യത്യാസമുണ്ട്. ചിലർക്ക് അവസരം വന്നാൽ അത് ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യമില്ല, അവർ ഉയരങ്ങളിലേക്ക് എത്തേയില്ല, അത് അവരുടെ മാത്രം കുഴപ്പമാണ്. പക്ഷെ ചിലരാണെങ്കിലോ ചില സ്വാർത്ഥത കാരണം മറ്റുള്ളവർക്കുള്ള അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒരിക്കലും അത് ശാശ്വതമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാശ്വതമല്ല എന്നുള്ളതാണ് ഉത്തരം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

അങ്ങനെ നമ്മൾ വീണ്ടും ഒഴിമത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ ഒന്ന് മാത്രം ഓർത്താൽ മതി, കഴിവും ആത്മാർത്ഥതയും ഉള്ളവരുടെ യാത്ര ഒരിക്കലും എവിടെയും അവസാനിക്കില്ല. കാരണം ഒരു വാതിലടഞ്ഞാൽ ജീവിതം മറ്റൊരു വാതിൽ തുറന്നു തരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ മത്സരിക്കേണ്ടത് മറ്റൊരാളോടല്ല, ഇന്നലത്തെ നമ്മളോടാണ്. അതായത് ഇന്നലത്തേക്കാൾ ഒരു പടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ ജീവിതം. മറ്റൊരാളെ താഴ്ത്തി നിൽക്കുന്ന ഉയരത്തിന് കൈയടി കിട്ടിയേക്കാം ചിലപ്പോൾ, പക്ഷെ മറ്റൊരാളെ കൈപിടിച്ചുയർത്തുന്ന ഉയരത്തിനാണ് ചരിത്രം എപ്പോഴും ബഹുമാനം നൽകുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ മുഴുമുത്തിൽ നിന്ന് യാത്ര പറയാൻ സമയമായിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ സ്വഭാവവും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന പരിഗണനയും എല്ലാം അതാണ് ഉയരത്തിലാവേണ്ടത്, ഉയരത്തിലാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മുഴുമുത്തിൽ നിന്ന് യാത്ര പറയുന്നു. കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 9 o'clock. 90 മിനിറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
4: പ്രസിദ്ധനായ ജർമ്മൻ മനഃശാസ്ത്രജ്ഞൻ ഫ്രിഡറിക് നീഷെ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഹി ഹൂ ഹാസ് എ വൈ ടു ലിവ് ക്യാൻ ബെയർ ഓൾമോസ്റ്റ് എനി ഹൗ. അതായത്, ജീവിക്കാനായിട്ട് ഒരു ലക്ഷ്യം, ഒരു കാരണം ഉള്ളവന് ഏതൊരു സാഹചര്യത്തെയും അതിജീവിക്കുവാൻ

0: സാധിക്കും എന്നുള്ളതായ കാര്യമാണ്. ജീവിതത്തിലെ മനുഷ്യൻ വളരുന്നതും അവൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതും അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിലാണ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് നമ്മൾ വായിച്ചിട്ട് കേട്ടിട്ടുമുണ്ട്. അതായത് ആവശ്യങ്ങളാണ്, അത്യാവശ്യങ്ങളാണ്, നിർബന്ധങ്ങളാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന്. നാം ജീവിതത്തിലെ നമ്മുടെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള ത്വര, നമ്മുടെ ജീവിതം അർത്ഥസമ്പുഷ്ടമാണ് എന്ന് കരുതുവാൻ നമുക്കിടയാവുന്നത് നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യം ഉള്ളപ്പോഴാണ്. നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുള്ളപ്പോൾ മറ്റെല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വീട്ടിൽ ഒരാൾ രോഗിയായിട്ടിരിപ്പുണ്ട് എന്ന് വിചാരിക്കുക. ആ ആളിനെ നോക്കുവാനായി മറ്റാരുമില്ല എന്നും കരുതുക. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സാഹചര്യം മനസ്സുമടുപ്പിക്കുന്നതാവാം. എന്നാൽ വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുവാൻ കഴിയുന്നു, അതിനുവേണ്ടി ജീവിക്കാനായിട്ടുള്ള ത്വരയാണ്, തയ്യാറെടുപ്പാണ്. സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാത്തതായ ഈ വ്യക്തി അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ, അവരെ കരുതുവാൻ, അവർക്ക് വേണ്ടിയിട്ടെല്ലാം ആകുവാൻ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ആ ഗുരുഭൂതൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം വിവരിച്ചത് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഒരു ടീച്ചർ, ആ ടീച്ചറുടെ മുഖം എപ്പോഴും സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു അനുഭവമായിരുന്നു. ഈ ടീച്ചറുടെ ഈ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് പലതവണ ഈ പ്രിയപ്പെട്ട ഗുരുഭൂതൻ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും ഈ ടീച്ചർ ഒരു മറുപടി പറഞ്ഞില്ല. എന്നാൽ ഒരു ക്രിസ്മസിൻ്റെ തലേ ദിവസം ടീച്ചർ ഈ ഗുരുഭൂതനെ തൻ്റെ ഭവനത്തിലേക്ക് വിളിക്കുകയും അവിടെ ചെന്നപ്പോൾ കാണുന്നതായ കാഴ്ച ഈ ഗുരുഭൂതനെ വളരെയേറെ അത്ഭുതപ്പെടുത്തിയതുമായിരുന്നു. വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ തളർന്നു പോയതായ തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് ഈ ടീച്ചർ അത്യധ്വാനം ചെയ്യുന്നതും ഈ കിടക്കയിൽ മാത്രമായിരിക്കുന്നതായ, അല്ലെങ്കിൽ അങ്ങനെ മാത്രം കഴിയാൻ കഴിയുന്ന ആ വ്യക്തിയെ ശുശ്രൂഷിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പോലും ഈ ടീച്ചറുടെ മുഖത്ത് തുടിച്ചു നിൽക്കുന്ന സന്തോഷം, അതെ, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇഫ് വി ഹാവ് എ വൈ ടു ലിവ്, വി വിൽ സംഹൗ സർവൈവ്, വി വിൽ സർവൈവ് സംഹൗ. നമുക്ക് തീർച്ചയായിട്ടും അത് സാധിക്കും. മനസ്സ് അത്രമാത്രം ശക്തമാണ്. എന്നാൽ നമ്മൾ പ്രതിസന്ധികളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അതെല്ലാം ഒരു ഭാരമായിട്ട് നമ്മൾ കരുതുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. നിരാശയായി നാം നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുവാനായിട്ടായിരിക്കും ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ ചെയ്യുക. അതല്ല, മറ്റൊരു വഴിയുണ്ട് ജീവിതത്തിന്. മറ്റൊരു വഴി ജീവിതത്തിൽ ദൈവം കാണിച്ചു തരുന്നുണ്ട്. നാം ഉള്ളത് കൊണ്ടാണ്, അല്ലെ, നാം നമ്മെ സൃഷ്ടിച്ചത് കൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരാളെ കൂടി നമുക്ക് കൂട്ടായിട്ട് തന്നത്. നാം മുഖാന്തരമായിട്ട് ഈ ആൾ ജീവിക്കണം. സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ അതിൻ്റെ ആപ്തവാക്യമായിട്ട് അവരെടുത്തിരിക്കുന്നത്, ഹീ ഷാൽ ലിവ് ബിക്കോസ് ഓഫ് യു, നിന്നാൽ ഈ വ്യക്തി ജീവിക്കണം, നിന്നെ കൊണ്ട്, നീ മുഖാന്തരം ഈ ആൾക്ക് ജീവനുണ്ടാവണം എന്ന്. വളരെ മനോഹരമായ ഒരാപ്തവാക്യമാണ്. നീ മുഖാന്തരമായിട്ട് ഈ ആൾ ജീവിക്കണം, നീ മുഖാന്തരമായിട്ട് ഈ ആൾക്ക് ഒരു പുതിയ ഒരു ഉന്മേഷം ഉണ്ടാവണം. ഈ പ്രിയപ്പെട്ട ഗുരുഭൂതൻ ഞങ്ങളോട് പറഞ്ഞത് ഇത്രമാത്രം സമയവും ആരോഗ്യവും ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് നൽകുവാൻ, മറ്റൊന്നും ചെയ്യാൻ സാധിക്കാതെ കിടക്കയിൽ മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് വിധിക്കപ്പെട്ടതായ നിയോഗം ആയിട്ട് സ്വീകരിച്ച, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സ്വീകരിക്കുവാനായിട്ട് കഴിഞ്ഞ ഈ പ്രിയപ്പെട്ട ടീച്ചർ, അവർ നമുക്ക് ഒരു വലിയ പാഠമാണ് തരുന്നത്. ചിലരുടെ മുഖങ്ങളിൽ തുടിക്കുന്ന സന്തോഷം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഭൗതികമായി എല്ലാം അവർക്കുള്ളത് കൊണ്ടും അങ്ങനെ ഒരവസ്ഥയിൽ ആയിരിക്കുന്നത് കൊണ്ടും ആണെന്നാണ്. എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഈ സംഭവത്തിൽ വളരെ വ്യക്തമാണല്ലോ. അതായത് തനിക്ക് സ്വന്തമായിട്ട് ഒരല്പസമയം കൂട്ടുകാരികളുമായിട്ട് ചിലവഴിക്കുന്നതിനോ തൻ്റേതായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കാനോ സാധിക്കാതെ മുഴുവൻ സമയവും 6 മാസം വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ തളർന്നു കിടക്കുന്നതായ ഈ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് തൻ്റെ സമയവും ജീവിതവും ചിലവഴിക്കുന്ന ഈ വ്യക്തിയുടെ സന്തോഷം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിതത്തിനൊരു ലക്ഷ്യം വേണം. നാം മുഖാന്തരമായിട്ട് ചിലരൊക്കെ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ നിശ്ചയത്തിലുള്ളതാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ നമുക്ക് ഗൗരവമായി കാണണം, സന്തോഷത്തോടുകൂടി കാണണം. അങ്ങനെയുള്ളപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കൊരു പക്ഷെങ്കിൽ എല്ലാത്തിനും ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് വരണമെന്നില്ല. പക്ഷേ ഉത്തരമുള്ളവൻ്റെ കൂടെ നമ്മളായിരുന്നാൽ അവൻ നമ്മളെ നയിച്ചുകൊള്ളും. ആ ദൈവം നമുക്ക് തുണയാണ്, കൂട്ടാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: Zero delivery.
3: Yes. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
4: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
4: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
7: നമസ്കാരം, ഞാൻ ആർജി അമൃത കാർത്തിക. ജീവിതത്തിൽ നമ്മൾ പലരെയും മറന്നുപോയാലും ചില മുഖങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഏറ്റവും ദുർബലരായിരുന്ന സമയത്ത് നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട നിമിഷങ്ങളിൽ പ്രത്യാശയുടെ ഒരു ചെറിയ വെളിച്ചം കാട്ടിത്തന്നവരായിരുന്നു അവർ. ആ മുഖങ്ങൾ ഡോക്ടർമാരുടേതാണ്. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. ഒരു ഡോക്ടറെ നമ്മൾ കാണാൻ പോകുന്നത് ആഘോഷവേളകളിലല്ല, പലപ്പോഴും ജീവിതം നമ്മളെ പരീക്ഷിക്കുന്ന നിമിഷങ്ങളിലാണ്. ശരീരമൊന്ന് വേദനിക്കുമ്പോൾ, മനസ്സൊന്ന് തളരുമ്പോൾ, വീട്ടുകാരുടെ കണ്ണുകളിൽ ആശങ്ക നിറയുമ്പോൾ, എല്ലാം ശരിയാകുമെന്ന് ഏറ്റവും ആത്മവിശ്വാസത്തോടെ പറയുന്ന ഒരാളുണ്ട്. ആ വാക്കുകൾ പലപ്പോഴും മരുന്നിനേക്കാൾ വലിയ ആശ്വാസവുമാകാറുണ്ട്. നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചാൽ, നമ്മൾ ഉറക്കത്തിലായിരിക്കുമ്പോൾ പോലും എവിടെയോ ഒരു ആശുപത്രിയിൽ ഒരാൾ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരിക്കും. ഒരു കുഞ്ഞിന്റെ ആദ്യ കരച്ചിലിന് സാക്ഷിയാകുന്ന ഡോക്ടർ, ഒരു അപകടത്തിൽപ്പെട്ട മനുഷ്യനെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പൊരുതുന്ന ഡോക്ടർ, വേദന കൊണ്ട് കരയുന്ന രോഗിയുടെ കൈപിടിച്ച് ധൈര്യം പകരുന്ന ഡോക്ടർ, ഇവരൊക്കെയും ഒരേ ദൗത്യത്തിലാണ്, ജീവനെ കാക്കുക. നമ്മൾ പലപ്പോഴും ഡോക്ടറെ കാണുന്നത് ഒരു പ്രൊഫഷണലായിട്ടാണ്. പക്ഷേ ആ വെള്ളക്കോട്ടിനുള്ളിൽ ഒരു മനുഷ്യനുണ്ട്. അയാൾക്കും ഒരു കുടുംബമുണ്ട്. കാത്തിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്. ആഘോഷങ്ങൾ നഷ്ടപ്പെടുന്ന ദിവസങ്ങളുണ്ട്, ഉറക്കമില്ലാത്ത രാത്രികളുണ്ട്, ഭക്ഷണം പോലും കഴിക്കാൻ സമയം കിട്ടാത്ത ഡ്യൂട്ടികളുമുണ്ട്. ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാനായി സ്വന്തം ക്ഷീണത്തെപ്പോലും മറന്നുപോകുന്ന ആ സമർപ്പണമാണ് ഒരു ഡോക്ടറെ വ്യത്യസ്തനാക്കുന്നത്. ഡോക്ടർ എന്നത് ഒരു ജോലി മാത്രമല്ല, അതൊരു വാഗ്ദാനമാണ്. മനുഷ്യജീവനെ പരമപ്രധാനമായി കാണുമെന്ന ഒരു പ്രതിജ്ഞ. ഓരോ രോഗിയെയും സ്വന്തം കുടുംബാംഗത്തെപ്പോലെ കരുതി ചികിത്സിക്കുമെന്ന ഒരു ഉത്തരവാദിത്വമാണ്. നമ്മളിൽ പലരും ഒരു ഡോക്ടറുടെ യഥാർത്ഥ വില മനസ്സിലാക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിലാണല്ലേ. ഐസിയുവിന് പുറത്ത് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു നിൽക്കുന്ന കുടുംബാംഗങ്ങളുടെ പ്രതീക്ഷയുടെ അവസാന താങ്ങ് പലപ്പോഴും ഒരു ഡോക്ടറുടെ വാക്കുകളിലായിരിക്കും. ഭയപ്പെടേണ്ട, ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈയൊരു വാചകത്തിൽ എത്രയോ കുടുംബങ്ങളുടെ പ്രതീക്ഷ ഒളിഞ്ഞിരിക്കുന്നു. കോവിഡ് കാലം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുമുണ്ട്. ലോകം മുഴുവൻ വീടുകൾക്കുള്ളിൽ സുരക്ഷിതരാകാൻ ശ്രമിച്ചപ്പോൾ ആശുപത്രികളിലേക്ക് നടന്നു കയറിയവരായിരുന്നു ഡോക്ടേഴ്സ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് അകന്നു നിന്നിട്ടും അന്യരുടെ കുടുംബങ്ങളെ രക്ഷിക്കാൻ അവർ പോരാടി. ഭയത്തേക്കാൾ വലിയതായിരുന്നു അവരുടെ കടമ. അതിനുശേഷം ഒരുപാട് പേർ ഡോക്ടർമാരെ പുതിയൊരു കണ്ണോടെ കാണാൻ തുടങ്ങി. കാരണം അവർ ചികിത്സിച്ചിരുന്നത് രോഗത്തെ മാത്രമല്ല, മനുഷ്യരിലെ പ്രതീക്ഷയുമായിരുന്നു. നമ്മൾ ചിലപ്പോൾ പരാതിപ്പെടും, കാത്തിരിപ്പ് കൂടുതലായിരുന്നു, സമയം കിട്ടിയില്ല, തിരക്കായിരുന്നു. എന്നാൽ ഒരു നിമിഷം അവരുടെ ജീവിതം കൂടി ചിന്തിക്കണം. ദിവസവും 100 ആളുകളുടെ വേദന കാണുന്ന മനസ്സ് എത്ര ശക്തമായിരിക്കണം. ഓരോ തീരുമാനവും ഒരു ജീവനുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ആ ഉത്തരവാദിത്വത്തിന്റെ ഭാരം എത്ര വലുതായിരിക്കണം. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് എന്നാൽ പ്രത്യാശയുടെ കാവൽക്കാരാണെന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഡോക്ടേഴ്സ് ഡേയിൽ നമുക്ക് ഓരോ ഡോക്ടേഴ്സിനും ഒരു വലിയ സല്യൂട്ട് നൽകാം. പ്രശസ്തരായ ഡോക്ടേഴ്സ് മാത്രമല്ല, ഗ്രാമത്തിലെ ചെറിയ ക്ലിനിക്കിൽ സേവനം ചെയ്യുന്ന ഡോക്ടേഴ്സ് മുതൽ രാത്രി എന്ന് നോക്കാതെ പോലും എമർജൻസി സിറ്റുവേഷനിൽ ഡ്യൂട്ടി ചെയ്യുന്ന യുവ ഡോക്ടേഴ്സ് വരെ, സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ഒരേ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും നമുക്കൊരു നന്ദി പറയാം. കാരണം ചില നന്ദികൾ വൈകാൻ പാടില്ല. ജീവിതത്തിൽ പണവും സ്ഥാനവും പ്രശസ്തിയും എല്ലാം നേടാം, പക്ഷേ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അവയ്ക്കെല്ലാം അർത്ഥം കുറയും. അതുകൊണ്ട് ഡോക്ടറെ തേടിപ്പോകേണ്ട സാഹചര്യം പരമാവധി കുറയുന്ന രീതിയിൽ നമ്മുടെ ആരോഗ്യവും നമുക്ക് സംരക്ഷിക്കാം. നല്ല ഭക്ഷണം കഴിക്കാം, സ്ഥിരമായി വ്യായാമം ചെയ്യാം, മാനസികാരോഗ്യത്തിനും പ്രാധാന്യം നൽകാം, സമയത്ത് പരിശോധനകൾ നടത്താം. കാരണം ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ്. ഈ ലോകത്ത് എല്ലാ മുറിവുകളും മരുന്നുകൊണ്ട് സുഖപ്പെടില്ല. ചിലപ്പോൾ ഒരു പുഞ്ചിരിയും ഒരു ആശ്വാസവാക്കും ഒരു കരുതലുള്ള നോട്ടവും വലിയ ചികിത്സയാണ്. ഒരു നല്ല ഡോക്ടർ മരുന്നു മാത്രം നൽകുന്നില്ല, രോഗിക്ക് ജീവിക്കാനുള്ള ആത്മവിശ്വാസവും നൽകും. ജീവൻ രക്ഷിക്കാൻ ഈ ഡോക്ടേഴ്സ് ഡേയിൽ ഓരോ ഡോക്ടേഴ്സിനും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി നമുക്കറിയിക്കാം. ജീവൻ രക്ഷിക്കാൻ ജീവിതം തന്നെ സമർപ്പിച്ച എല്ലാ ഡോക്ടർമാർക്കും ആദരവോടെ ഹാപ്പി ഡോക്ടേഴ്സ് ഡേ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: നമസ്കാരം. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ കോംപ്രഹെൻസീവ് ന്യൂറോ റീഹാബിലിറ്റേഷൻ അഥവാ സമഗ്ര ന്യൂറോ പുനരധിവാസം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഈ ഒരു വിഷയം നമ്മളോട് സംസാരിക്കുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡും കൺസൾട്ടന്റ് ഫിസിയാട്ടിസ്റ്റ് കൂടിയായ ഡോക്ടർ ജിമ്മി ജോസ് ആണ്. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യാം മെഡി ടോക്കിലേക്ക്. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
1: ഡോക്ടർ. കോംപ്രഹെൻസീവ് ന്യൂറോ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ സമഗ്ര ന്യൂറോ പുനരധിവാസം അല്ലേ, അങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. എന്താണ് ഡോക്ടർ ഇത്?
2: കോംപ്രിഹെൻസീവ് ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീഹാബ് ടീം ഉണ്ടാവും. ആ ടീം ഇസ് ലെഡ് ബൈ ദ ഫിസിയാട്രിസ്റ്റ് അല്ലെങ്കിൽ റീഹാബ് ഫിസിഷ്യൻ. അപ്പൊ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ്. ഈ ടീമിൽ റീഹാബിലിറ്റേഷൻ നേഴ്സ് ഉണ്ടാവും, ഫിസിയോതെറപ്പിസ്റ്റ് ഉണ്ടാവും, ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ആൻഡ് സോളോ തെറപ്പിസ്റ്റ്, ഒക്യുപേഷൻ ഓർത്തോട്ടിക്സ് ആൻഡ് പ്രോസ്തറ്റിസ്റ്റ്, മെഡിക്കോ സോഷ്യൽ വർക്കർ ഉണ്ടാവും, സൈക്കോളജിസ്റ്റ് ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ട് നമ്മളൊരു പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു സർവീസിന് പറയുന്നതാണ് കോംപ്രിഹെൻസീവ് ന്യൂറോ റീഹാബിലിറ്റേഷൻ.
1: ഡോക്ടർ, കോംപ്രിഹെൻസീവ് ന്യൂറോ റീഹാബിലിറ്റേഷനിലൂടെ ഏതൊക്കെ കണ്ടീഷൻസിനാണ് നമുക്ക് ബെനിഫിറ്റ്സ് ലഭിക്കുന്നത്?
2: കോംപ്രിഹെൻസീവ് ന്യൂറോ റീഹാബിലിറ്റേഷനിലൂടെ ബെനിഫിറ്റ്സ് ലഭിക്കുന്ന കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് സ്ട്രോക്ക് ആണ് അല്ലെങ്കിൽ പക്ഷാഘാതം, പിന്നെ വരുന്നത് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി. ഈ കാലഘട്ടത്തിൽ കുറെ റോഡ് ട്രാഫിക് ആക്സിഡൻസ് ഒക്കെ കൂടി വരുന്ന കാലമാണ്. അപ്പൊ റോഡ് ട്രാഫിക് ആക്സിഡൻസിലൂടെ ഹെഡ് ഇഞ്ചുറി വരുന്നവർക്ക്, അത് കാരണം കോമയിൽ പോകുന്നവർ അല്ലെങ്കിൽ ഒരു സൈഡ് തളർന്നു പോകുന്നവർക്കൊക്കെയാണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ ആവശ്യം വരിക. അതേപോലെ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആക്സിഡൻസ് കാരണം അല്ലെങ്കിൽ ഹൈറ്റിൽ നിന്ന് വീണിട്ട് കാലിൻ്റെയും കൈൻ്റെയും ഒക്കെ പവേഴ്സ് കുറഞ്ഞു പോവുക, അങ്ങനത്തെ ഒരു കണ്ടീഷൻസിലൊക്കെയാണ് കോംപ്രിഹെൻസീവ് ന്യൂറോ റീഹാബിലിറ്റേഷൻ ആവശ്യം വരും.
1: ആവശ്യം വരുന്നത് അല്ലേ? ഓക്കെ. എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇത് ഈ ഒരു സേവനം കൊണ്ടുള്ള പ്രയോജനങ്ങൾ?
2: ഈ ഒരു സേവനം കൊണ്ട് പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഈ ടീമിന്റെ ലീഡറാണ് ഒരു റീഹാബിലിറ്റേഷൻ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഫിസിയാട്രിസ്റ്റ്. അപ്പം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യും. ഓരോ പേഷ്യന്റിനെയും അസസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഗോൾ സെറ്റ് ചെയ്തിട്ട് മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ കൂടെ ആ ഗോള് നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കും. ആ ഗോൾസ് അച്ചീവ് ചെയ്ത് അവരുടെ ഇൻഡിപെൻഡൻസ് ലെവലും ഫങ്ഷനിങ്ങും ഇംപ്രൂവ് ചെയ്ത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും ഇൻഡിപെൻഡൻസിന്റെ ലെവൽ ഇംപ്രൂവ് ചെയ്യാനും ശ്രമിക്കും.
1: ഡോക്ടർ പറഞ്ഞിരുന്നു ആക്സിഡൻസ്, ഇത് നമ്മൾ കൂടുതലും അത് പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നുണ്ടോ? റോഡ് അപകടങ്ങൾ എന്നുള്ളത് ഉണ്ടോ, മെൻഷൻ ചെയ്ത് പറയുന്നുണ്ടോ?
2: യെസ്, അപകടങ്ങൾ കൂടുതലും ഇപ്പൊ കണ്ടുവരുന്നത് റോഡ് ട്രാഫിക് ആക്സിഡൻസ് ആണ്. കാരണം വണ്ടികളുടെ എണ്ണം കൂടി വരുന്നു, അവിടുത്തെ റോഡിന്റെ സൗകര്യങ്ങൾ നമുക്ക് അതനുസരിച്ച് വരുന്നില്ല. പെഡസ്ട്രിയൻസ് ആണെങ്കിലും നടന്നു പോകാനുള്ള പേവ്മെന്റ്സോ ഫുട്പാത്സോ ഇല്ല. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്കിപ്പം കേരളത്തിൽ കണ്ടുവരുന്ന റോഡ് ട്രാഫിക് അപകടങ്ങളുടെ എണ്ണം കൂടി വരുവാണ്. സോ ദാറ്റ് ഇസ് വൈ വി നീഡ് ടു ഇൻക്രീസ് ദിസ് സർവീസസ്.
1: ഓക്കെ ഡോക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഇതുപോലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റും ഒപ്പം ചെന്നൈ ഫ്രീഡം ട്രസ്റ്റുമായിട്ട് ചേർന്ന് ഭിന്നശേഷിയുള്ളവർക്കായി ഒരു സൗജന്യ പുനരധിവാസ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ കൂടി ഒന്ന് പറയാമോ?
2: നമ്മള് ഇത് ഈ ക്യാമ്പ് നമ്മൾ രണ്ടു പ്രാവശ്യം നേരത്തെയും
1: ചെയ്തിട്ടുണ്ട്.
2: ഈ പ്രാവശ്യത്തെ ക്യാമ്പ് വി വിൽ ബി പ്ലാനിങ് ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിലാണ്. ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. രജിസ്ട്രേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യുന്നവർക്കേ നമ്മൾ ഈ സേവനം ഫ്രീ ആയിട്ട് കൊടുക്കത്തുള്ളൂ. രജിസ്റ്റർ ചെയ്ത് വരുന്നവർക്ക് റീഹാബിലിറ്റേഷൻ ഫിസിഷ്യന്റെ കൺസൾട്ടേഷനും ട്രീറ്റ്മെന്റ് അഡ്വൈസും ഫ്രീ ആയിട്ട് കൊടുക്കും. അതിന്റെ കൂടെ ആർട്ടിഫിഷ്യൽ ലിംബ്സ് അല്ലെങ്കിൽ കാല് കൈവെപ്പുകൾ കാല് വെക്കുകയും അതേപോലെ വീൽ ചെയർസ്, വോക്കേഴ്സ്, നടക്കാൻ വയ്യാത്തവർക്ക് അത് അവരുടെ അസസ്മെന്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്.
1: ഇപ്പൊ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, അപ്പൊ നമുക്ക് ഇത്ര ആളുകൾ മാത്രമാകും അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടോ?
2: എത്ര പേര് വന്നാലും നമുക്ക് സഹായിക്കാൻ പറ്റും. അവര് പക്ഷേ രജിസ്റ്റർ മുൻകൂറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വേണം
1: വരാനായിട്ട്. ഡോക്ടർ, അതുപോലെ ഒരു ഏജ് ഉണ്ടോ, പ്രത്യേക ഏജ് ഉണ്ടോ നമുക്ക്?
2: ഇല്ല, പി എം ആറിലും അല്ലെങ്കിൽ റീഹാബ് മെഡിസിനില് നമ്മള് കുട്ടികളെ തൊട്ട് പ്രായമുള്ളവരെ വരെ നോക്കുന്നതാണ്. അങ്ങനെ ഒരു
1: ഏജ് ലിമിറ്റ് ഇല്ല. ഓക്കെ ഓക്കെ. അപ്പം ഡോക്ടർ, ഞാൻ എന്തായാലും നമ്മുടെ ശ്രോതാക്കളുടെ അറിവിലേക്ക് ആ ബുക്കിംഗ് നമ്പറും കൂടി ഒന്ന് പറയുകയാണ്. ഈ ഒരു ക്യാമ്പിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭിന്നശേഷിക്കാരായിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബുക്ക് ചെയ്യുക. ബുക്കിംഗ് നമ്പർ ഇതാണ്, 9072525107. 9072525107. ഡോക്ടർ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു സേവനം പേഷ്യൻസിന് ലഭിക്കാതെ പോകുന്നത്?
2: ഇന്ത്യയില് ഈ പുനരധിവാസ ചികിത്സ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗം വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ലാക്ക് ഓഫ് നോളജ്, നമുക്ക് ആൾക്കാർക്ക് ഇത് അറിയത്തില്ല ഇങ്ങനത്തെ ഒരു സേവനം ഉള്ളതായിട്ട്. അതേപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ഇടയിലാണേലും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ ഇടയിലാണേലും ഇങ്ങനത്തെ ഒരു സേവനം അത് നമ്മുടെ ഈ യു ജി ട്രെയിനിങ്ങിൽ തന്നെ ഇപ്പോ ആണ് ഇത് ഒരു ഘട്ടമായിട്ട് വരുന്നത്. കാരണം ഒരു ലാക്ക് ഓഫ് അവയർനെസ് ഉണ്ട്. അതല്ലാതെ ഇപ്പം ഈ ഒരു ഹെഡ് ഇഞ്ചുറി വന്നു അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നു, ഒരു അക്യൂട്ട് കെയർ ട്രീറ്റ്മെന്റിലാണ് ആൾക്കാരുടെ ശ്രദ്ധ. അപ്പൊ ഐ സി യുലാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യൽ ടൈമില് കയ്യിൽ നിന്ന് കുറെ പൈസ ചെലവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. ആ ഒരു അക്യൂട്ട് കെയർ കഴിയുമ്പോൾ ആളുടെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിൽ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടും അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ്. പിന്നെ വരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ കണ്ടുവരുന്ന ഓൾഡ് ഏജ്, നമ്മുടെ അച്ഛനമ്മമാർക്ക് കൂടെ നിൽക്കാനായിട്ടുള്ള ആൾക്കാർ, കെയർ ടേക്കേഴ്സ് ഇല്ല. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒന്നെങ്കിൽ വെളിയിലായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കായിരിക്കും. അത് കാരണം കൂടെ നിന്ന് ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഫാമിലി മെമ്പേഴ്സിന്റെ ഒരു സപ്പോർട്ട് എപ്പോഴും ഭയങ്കര
1: ഇമ്പോർട്ടന്റ് ആണ്.
2: അത് കിട്ടാത്തതും ഒരു മേജർ ചാലഞ്ച് ആണ്.
1: ഓക്കെ ഡോക്ടർ, അതുപോലെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മള് ഇപ്പൊ ബുക്ക് ചെയ്ത് ഇപ്പൊ അവിടെ വരിക, ആ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കരുതണം?
2: ക്യാമ്പിന് വരുന്നവര് ഈ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ID പ്രൂഫ്, ആധാർ കാർഡ് കൊണ്ടുവരിക, മുമ്പ് കാണിച്ചിരുന്ന ഡോക്ടേഴ്സിന്റെ വെല്ല ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ് എന്തെങ്കിലും ഉണ്ട്, ഡിസ്ചാർജ് സമ്മറി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കയ്യിൽ
1: കരുതണം.
2: എക്സ്റേ, എം ആർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം കയ്യിൽ കരുതണം.
1: ഓക്കെ, നമ്മളിപ്പോ ആ ഒരു ടൈമിൽ വന്നിട്ട് ഡീറ്റെയിൽ ഒരു ചെക്കപ്പ് ഒന്നുകൂടി നടത്തും അല്ലേ?
2: ഡെഫിനറ്റ്ലി. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അവർക്കൊരു അപ്പോയിന്റ്മെന്റ് ടൈം കൊടുക്കും. ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് പരിശോധിച്ചിട്ട് അവരുടെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്നുള്ളത് നമ്മളൊന്ന് ഡിസൈഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാമ്പില് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കും.
1: ഓക്കെ, അപ്പൊ നമ്മൾ ഈ വരുന്ന ക്യാമ്പില് ജസ്റ്റ് അവരെ
2: അസസ്മെന്റ് നമുക്ക്, കാരണം ഈ ആർട്ടിഫിഷ്യൽ ലിംബ് ഉണ്ടാക്കണേ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മെഷർമെന്റ് എടുത്ത് അളവെടുത്ത് വേണം ഓരോരുത്തർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആയിരിക്കും കൊടുക്കുന്നത്. റെഡിമെയ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ല, എല്ലാവർക്കും അവരവരുടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് മെഷർമെന്റ് എടുത്ത് ആവശ്യമുള്ളത് എന്താണെന്ന് അസസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും.
1: അപ്പൊ ഇഞ്ചുറീസ് ഒക്കെ വരുന്നവർ അങ്ങനെയാണെങ്കിലോ? ഇപ്പം നമ്മൾ വീൽ ചെയർ, വോക്കർ അതല്ലാതെ വരുന്ന നമുക്കിപ്പം സർജറി പോലുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും? അതും അധികം താമസിക്കാതെ തന്നെ നമുക്കത് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ലേ?
2: സർജറീസ് ആവശ്യമുള്ളവരാണെങ്കിൽ അത് സർജറി ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഓർത്തോയിലോ അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ്സിലോട്ട് ഞങ്ങൾ ഡയറക്റ്റ് ചെയ്ത് വിടും.
1: അങ്ങനെയാണ്. ഓക്കെ ഡോക്ടർ, നമ്മൾ ഈ ക്യാമ്പ് ഒരു വർഷം കൂടുമ്പോഴാണ് അല്ലേ?
2: ഇവിടെ ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 4 years ആയി. എല്ലാ വർഷവും ട്രൈ ആ ബെസ്റ്റ് ടു കീപ്പ്.
1: ഓക്കെ ഓക്കെ ഡോക്ടർ, അതുപോലെ പി എം ആർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന മറ്റ് സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് പറയാമോ?
2: അമൃത, നമുക്ക് പി എം ആർ ഡിപ്പാർട്ട്മെന്റിൽ ഈ ന്യൂറോ റീഹാബിലിറ്റേഷൻ അല്ലാതെ നമുക്കൊരു പെയിൻ ക്ലിനിക് ഉണ്ട്. പെയിൻ എന്ന് പറയുമ്പം വേദന, വിട്ടുമാറാത്ത വേദനകൾ അനുഭവിക്കുന്ന കുറെ പേരുണ്ട്. ഫോർ എക്സാമ്പിൾ കഴുത്ത് വേദന, നടുവേദന, തോളുവേദന, മുട്ടുവേദന, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ കാരണം വേദന അനുഭവിക്കുന്ന കുറെ പേരുണ്ട്. അപ്പം ഇവർക്ക് നമ്മൾ സർജറി അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇല്ലാതെ ഉള്ള ട്രീറ്റ്മെന്റ് കൊണ്ട് വേദന മാറ്റിക്കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇന്റർവെൻഷനൽ പെയിൻ മാനേജ്മെന്റ് ഉണ്ട്. ഇതും ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള മാനേജ്മെന്റ് ആയിരിക്കും. നമുക്കൊരു ടീം ഓഫ് പ്രൊഫഷണൽസ് ഉണ്ടാവും. അതിൽ നമ്മളൊരു ഇന്റർവെൻഷനൽ പെയിൻ ഫിസിഷ്യൻ ആണ് നമ്മളെല്ലാവരും, ഈ പി എം ആർ ഡോക്ടേഴ്സ് അല്ലെ റീഹാബ് ഫിസിഷ്യൻസ്. അപ്പം വി ആർ ഏബിൾ ടു മാനേജ് ഓൾ ദിസ് ക്രോണിക് പെയിൻ. അപ്പം പെയിൻ മാനേജ്മെന്റ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ്.
1: ഓക്കെ ഡോക്ടർ, താങ്ക് യു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കളോടാണെങ്കിലും പറയാനുള്ളത് ഇത്രയാണ് അല്ലേ. ഭിന്നശേഷിക്കാരായിട്ടുള്ള നിങ്ങളുടെ അറിവിലുള്ളവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്യാമ്പ് മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഡോക്ടറിന് എന്താണ് ശ്രോതാക്കളോട് പറയാനുള്ളത്?
2: എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾക്ക് വീടിനടുത്തോ അല്ലെങ്കിൽ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അറിയാവുന്ന ആരെങ്കിലും ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് കാരണം ബെഡ് റിഡൻ ആയിട്ട് കിടപ്പുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നടക്കാൻ വയ്യ, അല്ലെങ്കിൽ വേറെ, ഇത് ന്യൂറോ റീഹാബിലിറ്റേഷന്റെ ടോപ്പിക് ആയതുകൊണ്ടാണ് ഈ ഒരു, അല്ലെങ്കിൽ പാർക്കിൻസോണിസം, വേഴ്സണിങ് പാർക്കിൻസോണിസം കാരണം മൊബിലിറ്റീനെ എഫക്ട് ചെയ്ത് നടക്കാൻ വയ്യ, അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ, സ്പൈനൽ കോഡ് ഇഞ്ചുറി അല്ലെങ്കിൽ പക്ഷാഘാതം കാരണം ബുദ്ധിമുട്ടുന്നവര്, ഹെഡ് ഇഞ്ചുറി കാരണം ബുദ്ധിമുട്ടുന്നവര്, ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഫിസിയാട്രിസ്റ്റിനെ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ ഫിസിഷ്യനെ ഒന്ന് കൺസൾട്ട് ചെയ്യാനായിട്ടൊന്ന് പ്രേരിപ്പിക്കുക.
1: ഓക്കെ ഡോക്ടർ. ഒപ്പം തന്നെ നമ്മളെ കേൾക്കുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇതൊരു പ്രയോജനം ഉണ്ടാവട്ടെ. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഡോക്ടർ. റേഡിയോ മൈക്ക്ഫസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് കോംപ്രഹെൻസീവ് ന്യൂറോ റീഹാബിലിറ്റേഷൻ അഥവാ സമഗ്ര ന്യൂറോ പുനരധിവാസം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡും കൺസൾട്ടന്റ് ഫിസിയാട്ടിസ്റ്റ് കൂടിയായ ഡോക്ടർ ജിമ്മി ജോസ് ആണ്. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിറ്റോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക്ഫസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
3: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ June 30 വരെ മാത്രം. 25 സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7822773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 10 o'clock. അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: നമസ്കാരം. റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർജെ അമൃത കാർത്തിക. ഇന്ന് കരിയർ കോമ്പസിൽ നമ്മളോടൊപ്പമുള്ളത് തിരുവല്ല മേക്ക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ MBA ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസറും MC യൂണിവേഴ്സിറ്റി റിസർച്ച് ഗൈഡുമായ ഡോക്ടർ ജിമോൻ ജോസഫാണ്. സാറിന് ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു കരിയർ കോമ്പസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ.
3: നമസ്കാരം
2: സാർ. ഇന്ന് കരിയർ കോമ്പസിൽ നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം MBAക്ക് ശേഷം തൊഴിൽ തേടുകയല്ല മറിച്ച് തൊഴിൽ നൽകുന്നവരാകാം എന്നുള്ളതാണ്. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമ്മളൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് എങ്ങനെ ഒരു ജോലി വേഗം നേടിയെടുക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ഇത് പഠിച്ചതിന് ശേഷം എങ്ങനെ നമുക്ക് ഒരാൾക്ക് തൊഴിൽ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ, MBA പഠിച്ചാൽ ജോലി തേടുന്നവരാകുന്നതിലും കൂടുതൽ ജോലി നൽകുന്നവരാകാൻ എങ്ങനെ നമുക്ക് സാധിക്കും?
3: കൃത്യമാണ് അമൃത, ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. നമ്മുടെ ഈ സബ്ജക്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
2: അപ്പൊ
3: ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ പല കോഴ്സുകളും കേട്ടിട്ടുള്ളവരാണ്. യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പല കോഴ്സുകളും, MBA ഉണ്ട്, അങ്ങനെ പല കോഴ്സുകൾ. പക്ഷെ നമുക്ക് ഈ MBA എന്ന് പറയുന്ന കോഴ്സിനകത്ത് മാത്രമേ ഉള്ളൂ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ എന്ന് വാക്കുള്ള മറ്റൊരു കോഴ്സുകളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഈ MBA പഠിക്കുന്നതിലൂടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഒരു കഴിവാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഒരു സ്കില്ല് നമുക്കുണ്ടാവും ഈ 2 വർഷ കാലയളവില് MBA നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ. നമുക്കൊരു അഡ്മിനിസ്ട്രേഷൻ സ്കില്ലും കൂടി ഉണ്ടാകും അക്കാഡമിക്കിൽ ഉപരി. അപ്പൊ മറ്റേത് കോഴ്സുകൾ നമ്മൾ പഠിച്ചാലും ഒരു അക്കാഡമിക് സ്കില്ലാണ് നമുക്കുണ്ടാകും. ഇത് അക്കാഡമിക് സ്കില്ലിന്റെ ഉപരിയായിട്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്കില്ലും കൂടി നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് MBA കഴിയുമ്പോൾ നോർമലി നമ്മൾ ജോലി തേടിപ്പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അഡ്മിനിസ്ട്രേഷൻ അഭിരുചി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ സ്കില്ലും കൂടെ നമുക്ക് കരസ്ഥമാക്കുക വഴിയായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് സംരംഭം തുടങ്ങി അതിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുകയും അല്ലെങ്കിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള യങ് ഗ്രാജുവേറ്റ്സിനെ ക്ഷണിക്കുകയും അവർക്ക് നമുക്ക് ജോലി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംരംഭമായിട്ട് മാറ്റാം.
2: ഭാവിയിൽ ഇനി ആർക്കും ഒരു തൊഴിൽ ഇല്ല എന്നാരും പറയരുത്.
3: അതെ, അതായത് നമുക്ക് ഈ ഒരു ശരിക്കും 2 വർഷത്തെ കോഴ്സിലെ ഈ നമ്മൾ ഏതാണ്ട് 32 പേപ്പറോളം പഠിക്കുന്നുണ്ട്. ഈ 32 പേപ്പറുകളിൽ നമ്മൾ മെയിൻ ആയിട്ട് പല സ്കില്ലുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഡ്മിനിസ്ട്രേഷനാണ്. നമ്മൾ എങ്ങനെ, അതായത് പണിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പണിയുക എന്നുള്ളതല്ല, പണിയിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ടാലന്റ് ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും ബിസിനസ് സംരംഭം തുടങ്ങാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. അതിലൂടെ നമുക്ക് ഒരു വലിയ ബിസിനസ് സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടനവധി പേർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കും.
2: അപ്പൊ

0: ചിന്തിക്കുകയാണ്. എന്തായാലും അതൊരു വേറിട്ട ചിന്താഗതി തന്നെയാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഓക്കെ സാർ, അപ്പോ അതുകൊണ്ട് തന്നെ അടുത്തൊരു ചോദ്യം ഇത് തന്നെയാണ്, MBA വിദ്യാർത്ഥികളില് സംരംഭക മനോഭാവം വളരാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങളുണ്ട്?
1: നമ്മൾ MBA പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ, ഇപ്പൊ നമുക്കറിയാം, അമൃതിക്കൊക്കെ അറിയാം, MBAക്ക് പഠിക്കുന്ന സബ്ജക്റ്റുകൾ നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. നമുക്ക് ശരിക്കും പറയുമ്പം MSc ഫിസിക്സ് അല്ലെങ്കിൽ MSc മാത്സ് അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു പരമ്പരാഗത കോഴ്സ് നമ്മൾ പഠിക്കുമ്പം അതിനകത്ത് ഫിസിക്സ് MSc ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പഠിക്കാറുള്ളത്, അറിയാമല്ലോ അമൃതിക്ക്. അതുപോലെ തന്നെ കെമിസ്ട്രി എടുത്താൽ അത് തന്നെ അവസ്ഥ. പക്ഷെ MBA നേരെ തിരിച്ചാണ്. MBA നമ്മൾ മാനേജ്മെന്റ്, MBA സബ്ജക്ടിന്റെ പേര് മാനേജ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ മാനേജ്മെന്റോ മാത്രമായിട്ട് ബന്ധമുള്ളത് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം MBAക്ക് ഫസ്റ്റ് സെമിസ്റ്റർ പഠിക്കാനുള്ളത് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട്, ലോ ഉണ്ട്. അപ്പൊ ഇതുവഴി നമുക്ക് കിട്ടുന്ന എന്താ, ബഹുമുഖ അറിവുകളാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ലോ പഠിക്കുന്നതിലൂടെ നമുക്ക് നിയമങ്ങൾ പഠിക്കാം, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നതിലൂടെ നമ്മൾ മാത്സും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ലോജിക്കൽ പവർ നമുക്കുണ്ടാകും. അക്കൗണ്ടൻസി പഠിക്കുന്ന വഴിയായിട്ട് നമുക്ക് കൊമേഴ്സുമായിട്ട് ബന്ധമുണ്ടാകും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ട്രീമുകളാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചു വരുന്നത്,
0: ഒരുപാട് സ്കോപ്പ് ഉള്ള
1: ഒരുപാട് സ്കോപ്പ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫോക്കസ് ചെയ്യാതെ കണ്ട് നമ്മുടെ കഴിവിനെ പല തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ചിന്താഗതി നമുക്കുണ്ടാകുന്നത്, ഒരു സംരംഭകര് എന്നുള്ളത്. അപ്പൊ നമുക്ക് അവിടെ നമ്മുടെ ഒരു നോളജ് അവിടെ ശൃംഖ് ചെയ്ത് പോവല്ല, ഫോക്കസ്ഡ് ആയി പോവല്ല, അതിങ്ങനെ പടരുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് MBA പഠിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്കൊരു ഒരു എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ, പിന്നെ സെക്കൻഡ് സെമിസ്റ്റർ നമ്മൾ എന്ന് പറഞ്ഞാൽ ബിടെക്കിന്റെ സിലബസ് കംപ്ലീറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. സെക്കൻഡ് സെമിസ്റ്റർ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ MBAക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ബിടെക്കാർ പഠിച്ചത് മുഴുവൻ പഠിക്കാനുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഇവർ ആധികാരികമായിട്ടുള്ള നോളജ് ഉണ്ടാക്കുക ഈ രണ്ടു വർഷം കൊണ്ട്, കേവലം രണ്ടു വർഷം ഉള്ളൂ. അപ്പൊ അതിലൂടെ തന്നെ നമുക്ക് ഒരു നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങ് വർദ്ധിക്കാൻ
0: പറ്റും.
1: അതാണ് ഈ ഒരു സംരംഭകരെന്ന് അമൃത ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ആൻസർ. കളർ കൃത്യമായിട്ട് ഒരു ചോദ്യമാണ് ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സംരംഭകരാകുന്നത്, ഇതാണ് അതിന്റെ അടിസ്ഥാനം ഞാൻ
0: മനസ്സിലാക്കി. ഏത് മേഖലയിൽ ചെന്നാലും തിളങ്ങും എന്നുള്ളതിന്
1: യാതൊരു
0: സംശയം,
1: യാതൊരു സംശയം. കാരണം നമുക്ക് നമ്മുടെ നോളജ് ഫോക്കസ്ഡ് ആയി പോകുന്നില്ല, പല തലങ്ങളിലേക്ക് അങ്ങ് വ്യാപിക്കുക. അതിലൂടെ തന്നെ നമ്മൾ പല പ്രശ്നങ്ങളും പല പൾസുകളും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇറങ്ങാനായിട്ട്
0: സാധിക്കും.
1: നമുക്ക് ഭയം വരുന്നില്ല,
0: ഭയം വരുന്നില്ല, ഒരു കോൺഫിഡൻസ് കിട്ടുകയാണ്. ഓക്കെ സാർ, താങ്ക് യു സാർ. അടുത്ത ചോദ്യം, നമ്മള് MBA പഠനം ഒരു വ്യക്തിയെ വിജയകരമായ ബിസിനസ് ലീഡറായി മാറ്റുന്നത് എങ്ങനെയൊക്കെയാണ്?
1: അത് ഇത് തന്നെയാണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേഷൻ സ്കിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് നോർമലി ഇപ്പൊ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞാലും PG കഴിഞ്ഞാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഞാൻ മനസ്സിലാക്കുന്നത്, പല കുട്ടികൾക്കും ഒരു സ്ഥലത്ത് പോയി കൃത്യം 9 മണിക്ക് ഒപ്പിടുന്നു, അവര് പറയുന്നതെല്ലാം ഇങ്ങനെ തലകുനിച്ച് കേൾക്കുന്നു. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓർബിറ്റ് വിട്ടിട്ട് അവർ സ്വയമേ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫോമിന് രൂപം കൊടുത്തുകൊണ്ട് അവർ തന്നെ കുറെ പേരെ പിന്നെ ജോലി പഠിപ്പിച്ചുകൊണ്ട് വലിയ വലിയ നിലയിലേക്ക് എത്താനായിട്ടുള്ള ഒരു ഒരു ഒരു ട്രെൻഡാണ് ഇപ്പോഴത്തെ ഒരു ഒരു ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ ഒരു പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ് ഓഫ് മാനേജ്മെന്റ് IIM, നമുക്കറിയാം ലീഡിംഗ് ബിസിനസ് സ്കൂളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ് ഓഫ് മാനേജ്മെന്റിലെ അവർക്ക് അറിയാം എല്ലാ വർഷവും അവർക്ക് ഇഷ്ടംപോലെ പ്ലേസ്മെന്റ് ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ പ്ലേസ്മെന്റ് കിട്ടുന്ന പലരും ആ പ്ലേസ്മെന്റിന്റെ ഓപ്ഷനൊക്കെ ആ ഓഫർ ഒരു മാക്സിമം ഒരു 4 മാസത്തേക്ക് അവരെടുത്തതിന് ശേഷം അവരത് പഠിച്ചതിന് ശേഷം അവർ തനിയെ മറ്റൊരു ബിസിനസ് അങ്ങ് തുടങ്ങുകയാണ്. ഇപ്പം നമുക്ക് ഒരുപാട് ലോൺ ഫെസിലിറ്റീസും കാര്യം മുദ്ര അങ്ങനെയൊക്കെയുള്ള ലോണൊക്കെ ഉള്ളത് കാരണം ചെറുകിട രീതിയിൽ ഇവർ ആദ്യം തുടങ്ങിയതിന് ശേഷം അത് വളരെ നല്ല കഴിവുള്ളവരാണെങ്കിൽ അത് വളരെ വലിയ ബിസിനസ് സംരംഭമായിട്ട് മാറ്റാനായിട്ട് അവർക്ക് സാധിക്കും. ഇതിലെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്, അവർ സ്വയമേ പല സബ്ജക്റ്റുകൾ പഠിക്കുന്ന വഴിയായിട്ട് അവരുടെ കോൺഫിഡൻസ് ലെവൽ കണ്ടമട ഡ്രാസ്റ്റിക്കലി അങ്ങ് ഉയരുക ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അവർ വിചാരിക്കുന്നത് ഞാനതിനെ വല്ലവരുടെയും മുന്നിൽ പോയി ഒപ്പിട്ട് അവർ പറയുന്ന കേൾക്കുന്നത് എനിക്ക് തന്നെ ചിന്തിക്കാനുള്ള കഴിവുണ്ട്, എനിക്ക് തന്നെ പല എക്സ്ട്രാ സ്കില്ലുകളുണ്ട്, അത് ഞാൻ ഉപയോഗിക്കുന്നു, അത് ഞാൻ ഉപയോഗപ്പെടുത്തുന്നു, അങ്ങനെ ഞാൻ വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു.
0: ശരിക്കും സാർ, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ കിടക്കുകയാണ്, പിന്നെ വേണ്ടത് നമുക്ക് മനസ്സാണ് അല്ലേ, അത് ചെയ്യാനുള്ള ഒരു
1: അമൃത പറഞ്ഞത് വളരെ 100% കറക്റ്റ് ആണ്. നമ്മളിപ്പം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിസിനസ് പഠിച്ചിട്ട് വന്ന ഒരുത്തനാണെങ്കിൽ പോലും അവന് സ്വയമേ എനിക്കിത് പറ്റും, ഐ ക്യാൻ ആൻഡ് ഐ വിൽ എന്നൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തന്റെ ഇടവൻ ഇല്ലെങ്കിൽ അവൻ ഓരോടത്തും ഒന്നും ആകാൻ. അപ്പൊ നമുക്കറിയാം ചില IAS പ്രശോഭിക്കും. ചില ഐ എസ് ആര് ഏതെങ്കിലും ഒരു സെക്രട്ടറിയുടെ അവിടെ നിന്ന്
0: പോകും.
1: അപ്പൊ അതാണ് ഇത്ര ഉള്ള കാര്യം, ആ കോൺഫിഡൻസ് ലെവലാണ്.
0: ഓക്കെ സാർ, താങ്ക് യു സർ. അടുത്തത്, എം ബി എ ഗ്രാജുവേറ്റ്സ് ജോലി സൃഷ്ടിക്കുന്നവരാകാൻ ആവശ്യമായ പ്രധാന സ്കിൽസ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്?
1: നല്ലൊരു ചോദ്യമാണ്. അതിനകത്തുള്ളത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഓണ്ടർപ്രണർഷിപ്പ് സ്കില്ല് വേണം. അതായത് നമ്മൾക്ക് ചില കഴിവുകളുണ്ടെന്നും നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിട്ടുള്ള ചില മേന്മകളും കഴിവുകളും നമുക്കുണ്ടെന്ന് ആദ്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതായത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നമ്മൾ വളർത്തിയെടുക്കണം ആദ്യം തന്നെ. എനിക്കിത് ചെയ്യാൻ പറ്റും 100%. അപ്പൊ നമുക്ക് ഒത്തിരി ഒത്തിരി ചരിത്രങ്ങളുണ്ട്. 100, 100, 200 പ്രാവശ്യം തോൽവി ഏറ്റു വാങ്ങിയിട്ടും വീണ്ടും മുന്നോട്ട് പോയ ഒരു വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരായിട്ട് ആ തരത്തിൽ നമ്മൾ ചിന്തിക്കാൻ
0: ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ളത്
1: എപ്പോഴും നമുക്കറിയാം. ഒരു കുട്ടി കുഞ്ഞുനാളിൽ അവനെ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീഴും, പക്ഷെ അവന്റെ അമ്മ ഒരിക്കലും അവനോട് വേണ്ടെന്ന് പറയത്തില്ല. വീണ്ടും അമ്മ പറയും എഴുന്നേക്കടാ, വീണ്ടും അവൻ താഴെ വീഴും. അങ്ങനെ വീഴ്ചയിലൂടെയാണ് അവൻ പഠിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ, എത്ര വീഴ്ച വന്നാലും ഞാൻ ഇതിനെ കൈയടക്കും, ഞാൻ ഇതിന്റെ മുകളിൽ കയറി താണ്ഡവമാടും എന്നുള്ള ഒരു ചിന്ത മനസ്സിലുള്ളവർക്ക് ഈ ഒരു കഴിവുണ്ടാവും. അപ്പൊ അവരാദ്യം ചെയ്യേണ്ടത് എനിക്കിത് പറ്റും. അപ്പൊ അതാണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്. രണ്ടാമത് വേണ്ടത് ഇവന് ഇന്നൊവേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് നൂതനം ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കും. ഇപ്പൊ നമ്മളിപ്പം നിസ്സാരമായിട്ട് ഏത് കാര്യത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ലേഡീസിന് ടൂ വീലർ ഇല്ലായിരുന്നു. പിന്നെ പലപ്പോഴും നമ്മൾ സർവേ നടത്തി ലേഡീസിന്റെ അടുത്ത് പോയി ചോദിച്ചു എന്താണ് നിങ്ങൾ ടൂ വീലർ ഓടിക്കാത്തത്. അപ്പൊ അവർ പറയുന്ന മറുപടി ഇതാ, ഗിയറൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക്
0: എപ്പോഴും.
1: അപ്പൊ ഈ ഒരു സ്റ്റഡി, ഈ ഒരു ഡേറ്റ കമ്പനിക്ക് കൊണ്ട് കൊടുത്ത് അവർ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. സ്റ്റഡി ചെയ്യാൻ തുടങ്ങി കുറെ നാളത്തെ സ്റ്റഡിക്ക് ശേഷം അവർ ഗിയർ ഇല്ലാത്ത ടൂ വീലർ ഫോമാക്കി. ഇങ്ങനെ ഓരോന്നോരോന്നും ഉണ്ടാക്കേണ്ടി വരും. നമ്മൾ ആദ്യമേ നമ്മുടെ വീട്ടിൽ ലാൻഡ് ഫോണായിരുന്നു, അത് നമുക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഇപ്പം വേറെ ഒരു സാധനം നമുക്ക് പോകേണ്ടി നടക്കാൻ പറ്റും എന്ന് പറയുന്ന ഇന്നൊവേഷൻ അതല്ല. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി, പുതിയ പുതിയ അഡ്വാൻറ്റേജോടുകൂടി പുതിയ പുതിയ സംരംഭങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകാനൊരു കഴിവ് നമുക്ക്
0: വേണം.
1: അപ്പൊ ഇന്നൊവേഷൻ. ഇനി നമുക്ക് വേണ്ട എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് സ്കില്ല് വേണം.
0: അതെ,
1: ക്വാളിറ്റിയോട് കൂടി ലീഡർഷിപ്പ് സ്കില്ല് എന്ന് പറയുമ്പോൾ എന്റെ കീഴിൽ ഒരു 10 പേരുണ്ട്. ഈ 10 പേരെ ഒരുമിപ്പിച്ചുകൊണ്ട് അവരുടെ ടാർഗറ്റിലേക്ക് അവരെ എത്തിക്കാനായിട്ട് ഞാൻ എത്രത്തോളം കഴിവുള്ളവനാണ്, അതാണ് എന്റെ ലീഡർഷിപ്പ് സ്കില്ല് എന്ന് പറയുന്നത്.
0: അപ്പൊ
1: ലീഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരാള് കേരളനാഗരനാണ്. അപ്പൊ കേരളത്തിലെ കേരളനാഗരനാണ് കോൺഗ്രസിന്റെ വലിയൊരു ശില്പി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു കഴിവുണ്ടാകും, അണിയിലുള്ളവരെ തൃപ്തിപ്പെടുത്താനും അവർക്ക് നല്ല നല്ല സംരംഭങ്ങൾ കൊടുത്തുകൊണ്ടും മേലേക്കടയിലേക്ക് വരാനും ഒക്കെ അദ്ദേഹത്തിന് വലിയൊരു കഴിവാണ്. അതുപോലൊരു കഴിവ് നമുക്കും ഉണ്ടായെങ്കില് ഇത്തരം കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. മെയിൻ ആയിട്ട് ഇന്നൊവേഷൻ, പിന്നെ ലീഡർഷിപ്പ് സ്കില്ല്, പിന്നെ ഈ പറഞ്ഞ പോലെ മാനേജറൽ സ്കിൽസ്, ഇതെല്ലാം നമുക്ക് വേണ്ടതാണ്. പിന്നെ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ, നമുക്കിപ്പം ഒരു ഒരു നിസ്സാരൊരു കാര്യം, ഒരു ഇലക്ഷൻ, ഒരു പർട്ടിക്കുലർ മണ്ഡലത്തിലെ ഒരു ഇലക്ഷൻ, ആ ഇലക്ഷനെ കുറിച്ച് നമുക്ക് ഒരു പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇനിയാളവിടെ ജയിക്കും. അതായത് ഇവിടുത്തെ പ്രോബ്ലംസ് അത് എത്രത്തോളം ഇതിന് മുമ്പിടുന്നവർ കറക്റ്റായിട്ട് ചെയ്തു, അങ്ങനെ ഒരു അനാലിസ്, അതിന് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ ഇന്നയാൾ ഇന്നതൊക്കെ ചെയ്തു, ഇന്നയാൾ ഇത് ചെയ്തു. ആ ഒരു കഴിവാണ് നമുക്കുള്ളത്, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി. ആ പ്രോബ്ലം നമ്മുടെ മാത്തമാറ്റിക്കൽ പ്രോബ്ലം അല്ല, പല പ്രോബ്ലം, നമ്മുടെ നിത്യജീവിതത്തിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലം ഞാൻ ഉദ്ദേശിച്ചത്, മാത്സ് പ്രോബ്ലം നമ്മൾ കുറെ പിന്നെ തിയറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്സ് പ്രോബ്ലം ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവിതത്തിന് പ്രോബ്ലം ഞാൻ
0: പറഞ്ഞു. സർ, എന്തായാലും ഒരു വിജയത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇപ്പൊ നമ്മളെ APJ അബ്ദുൽ കലാം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ വിജയത്തിലേക്കുള്ള ആദ്യ പടി എന്ന് പറയുന്നത് തോൽവി തന്നെയാണ്
1: അല്ലെ,
0: അതിൽ നിന്നാണ് നമ്മൾ കയറി വരുന്നത് ഉറപ്പായിട്ടും. അങ്ങനെ തോറ്റ് പിന്നെ നമ്മൾ നേടിയെടുക്കുന്ന വിജയത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്, മൂല്യമുണ്ടെന്ന് നമുക്ക് പറയാൻ
1: പറ്റും. ആ ചോദ്യത്തിന് ഞാനൊരു കാര്യം കൂട്ടിയാണ് ആഗ്രഹിക്കുന്നത്. രാജീവ് നാരായണ സ്വാമി അറിയോ, IAS, അദ്ദേഹത്തിന് എന്റെ അറിവ് കറക്റ്റ് ആണെങ്കിൽ അദ്ദേഹം 10ാം ക്ലാസ് മുതൽ എഴുതിയ പരീക്ഷയ്ക്കെല്ലാം ഫസ്റ്റ് റാങ്ക്. നമ്മുടെ കോളേജിൽ കഴിഞ്ഞ ദക്ഷിണയ്ക്ക് അദ്ദേഹം,
0: അപ്പൊ
1: അദ്ദേഹം എഴുതിയ പരീക്ഷകൾക്കെല്ലാം അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു ആൺകുട്ടിക്ക് 10ാം ക്ലാസ് റാങ്ക് മേടിക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്ത അദ്ദേഹം. അദ്ദേഹത്തിന് മുമ്പ് വരെ എപ്പോഴും നമ്മുടെ 10ലെ 1, 2, 3 റാങ്ക് ഗേൾസിനായിരുന്നു. അപ്പൊ അത്രയധികം എല്ലാ എഴുതുന്ന പരീക്ഷകൾക്ക് എല്ലാം റാങ്ക് മേടിച്ച രാജീവ് നാരായണ സ്വാമിയോട് ഇന്റർവ്യൂ നടത്തിയ സമയത്ത് അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഈ പരീക്ഷ ജയിക്കുന്നതും റാങ്ക് കിട്ടുന്നതിൽ ഒരു സന്തോഷം തോന്നുന്നില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്താണ് സാറേ അങ്ങനെ? അപ്പൊ പുള്ളി പറയാണ്, ദൈവാനുഗ്രഹത്താൽ എല്ലാ പരീക്ഷയും ഫസ്റ്റ് ചാൻസിൽ തന്നെ ഞാൻ നല്ല മാർഗോടുകൂടി റാങ്കോടുകൂടി പാസ്സാകുന്ന കാരണം തോൽവി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. തോൽവിയിലൂടെ ഞാൻ വിജയത്തിലേക്ക് വന്നിരുന്നെങ്കിൽ വിജയത്തിന് കൂടുതൽ കളർ കിട്ടിയായിരുന്നു.
0: ശരിയല്ലേ?
1: മൂന്ന് പ്രാവശ്യം നമ്മൾ തോറ്റിട്ട് നാലാം പ്രാവശ്യം ജയിക്കുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ട്രീറ്റ് ചെയ്യും. ഫസ്റ്റ് ചാൻസ് തന്നെ നമ്മൾ ജയിക്കുമ്പോൾ നമുക്ക് അത്രയില്ല, കാരണം നമ്മൾ പിന്നെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് വന്നു. അപ്പൊ തോൽവിയിലുള്ള വിജയമാണ് ഫസ്റ്റ് ചാൻസിൽ ജയിക്കുന്നതിനേക്കാട്ടിൽ കളർ എന്നാണ് ഈ ഐ എ എസ് ടോപ്പർ
0: പറയുന്നത്. സാർ, ഞാനൊരു കാര്യം കേട്ട് ഒരു കാര്യം പറയായിരുന്നു, കാരണം എപ്പോഴും വിജയിക്കുന്നവർ, ഇപ്പൊ ഇദ്ദേഹത്തെ പോലെ, അത് ഞാൻ പറയുന്നില്ല, ഒരുപാട് പേരുണ്ട് വിജയം മാത്രം കൈവരിക്കുന്നവർ, ജീവിതത്തിൽ ഒരിക്കൽ പോലും തോറ്റിട്ടില്ലാത്ത ആളുകളുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് കൈവിട്ടാൽ, ഒരു തോൽവി സംഭവിച്ചാൽ, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം പോലും ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് അല്ലേ, തോൽവി ഇനിയും എനിക്കുള്ള ഒരു പാഠമാണ് അല്ലെങ്കിൽ അനുഭവമാണെന്ന് മനസ്സിലാക്കി ചെല്ലുന്നിടത്താണ് വീണ്ടും വിജയം ഇരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ എല്ലാവരെയും ഇന്ന് ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനി വരുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ പോലും ചിലർക്ക് ചില തോൽവികൾ അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അല്ലേ, ഇപ്പൊ ഈ സാർ ഇത്രയും പറഞ്ഞപ്പോ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അപ്പൊ അവർക്ക് നമുക്ക് കൊടുക്കേണ്ട ഒരു ഉപദേശവും കൂടി അതാണ് അല്ലേ, കാരണം തോൽവികൾ വരണം, പക്ഷെ അതിൽ നിന്നേ നമ്മൾ പഠിക്കുക.
1: തീർച്ചയായിട്ടും. അതായത് നമുക്ക് മൈക്കലാഞ്ചലോ തന്നെ പറഞ്ഞിട്ടില്ല, ലോകം കണ്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയ ശില്പിയായിരുന്നു. അതായത് ഒരു കല്ല് കിട്ടുമ്പോ, ഷേപ്പ് ഇല്ലാത്ത ഒരു കല്ല് കിട്ടുമ്പോ അദ്ദേഹം ആദ്യം പറയുന്ന ഒരു വാചകമുണ്ട്, ഈ ഷേപ്പ് ഇല്ലാത്ത ഈ കല്ലിലെ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി ഒളിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ എന്റെ ഉളിയും കൊട്ടുപടിയും കൊണ്ട് ആ സുന്ദരിയായ പെൺകുട്ടിയെ കൊത്തി പുറത്തെടുത്ത് നിങ്ങളെ കാണിക്കാൻ പോവാണ്. അപ്പൊ അവിടെ ഒരുപാട് കൊത്തുകൾക്ക് വിധേയമാകുന്നുണ്ട് ഈ കല്ല്, ഒരുപാട് അടികൾക്ക് വിധേയമാകുന്നു. അങ്ങനെ ഒരുപാട് ഇടിയും വെട്ടും അതുപോലെ തന്നെ കുത്തും കൊണ്ടതിന് ശേഷമാണ് സുന്ദരമായ രൂപം. അപ്പൊ തീർച്ചയായിട്ടും തോൽവി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ. അതെല്ലായിടത്തും അങ്ങനെ. ഇപ്പൊ ഒരു ലെറ്ററിന്റെ കാര്യം അമൃത എന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ വീട്ടിൽ പോസ്റ്റ്മാൻ ഒരു ലെറ്റർ കൊണ്ടുതരും, അത് ഒരു പക്ഷെ അമൃതയ്ക്ക് പി എസ് സിയിൽ കിട്ടുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു നല്ല ജോലിയുടെ ഒരു ഓഫർ ലെറ്ററാണ്. പക്ഷെ ആ ഓഫർ ലെറ്റർ അമൃതയുടെ മുന്നിൽ വരാനായിട്ട് അതിന് മുമ്പ് എന്തുമാത്രം ത്യാഗങ്ങൾ സഹിച്ചു അല്ലെ. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിടുന്നു, മനുഷ്യനെ പുറത്ത് കയറി ചവിട്ടുന്നു, ട്രെയിനകത്തോട്ട് വലിച്ചെറിയുന്നു, മനുഷ്യനെ പുറത്ത് കയറി ചവിട്ടുന്നു, മഴ ചിലപ്പം കൊള്ളും, വെയിൽ കൊള്ളും, ഇതെല്ലാം കഴിഞ്ഞ് അമൃതയ്ക്ക് സന്തോഷമുള്ള ഒരു സാധനമായിട്ട് അത് മാറും. ചുരുക്കി പറഞ്ഞാൽ സന്തോഷം വേണോ, കുരിശ് വേണം. കിരീടം വേണമെങ്കിൽ കുരിശ് വേണമെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് തോൽവി നിർബന്ധമായിട്ട് ഉണ്ടാവണം. തോൽവിയിലൂടെ നമ്മൾ മുന്നോട്ട് വന്നെങ്കിൽ വിജയത്തിന് ഭംഗിയുണ്ടാവും,
0: കളറുണ്ടാവും. ഓക്കെ സാർ. സാർ, എന്റെ അടുത്തൊരു ചോദ്യം, എം ബി എ വിദ്യാഭ്യാസം സ്റ്റാർട്ടപ്പ് കൾച്ചറിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്?
1: ഇന്ന് എം ബി എ വിദ്യാഭ്യാസമാണ് സ്റ്റാർട്ടപ്പ് കൾച്ചറിനെ പരിപോഷിപ്പിക്കുന്ന ഏക കോഴ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ അമൃത കേരളം നമ്മൾ ഏതൊരു മേഖലയിലേക്കും തുടക്കത്തിൽ ഒരു ജോലിക്ക് നമ്മളെ ക്ഷണിക്കുമ്പോൾ മിനിമം 6 മന്ത്സ് ട്രെയിനിങ് ആണ്. പക്ഷെ എം ബി എയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട്, ഫോർത്ത് സെമസ്റ്ററിൽ പ്രോജക്ട് ഉണ്ട്. അത് ഫോർത്ത് സെമസ്റ്റർ പ്രോജക്ട് 2 മന്ത്സും സെക്കൻഡ് സെമസ്റ്ററിലേയും 2 മന്ത്സ് ആണ്. അപ്പൊ 4 മന്ത്സ് ഇവര് ഓൺ ദ ജോബ് ട്രെയിനിങ് ചെയ്യുക. അതിന്റെ ഫലമായിട്ട് അവർക്കൊരു ഫർദർ ട്രെയിനിങ്ങിന്റെ ആവശ്യകത ഇല്ലാതെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അല്പസ്വല്പം കഴിവ് അവർക്ക് ആർജിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ തനിയെ ചിന്തിച്ച് ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുക. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് എം ബി എക്കാരെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടപ്പിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എം ബി എ
0: സ്റ്റുഡൻസ് ആണ്.
1: കാരണം അവർ ഈ ഒരു പ്രോജക്ട് ഓൾറെഡി ചെയ്യുന്ന, പിന്നെ കേസ് സ്റ്റഡീസ് ഉണ്ട്, ഇവർക്ക് പല കമ്പനികളുടെയും കേസുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുന്നു. അത്തരം പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് നമ്മളെങ്ങനെ ദൂരീകരണം ചെയ്യും എന്നുള്ളതിനൊക്കെ കുറിച്ച് അവർ പഠിക്കുന്നത് കാരണം ആ പ്രശ്നം അവർക്ക് ഒരു പരിധിവരെ സോൾവ് ചെയ്യാൻ
0: പറ്റും.
1: അപ്പൊ സ്റ്റാർട്ടപ്പ് സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എം ബി എ കുട്ടികൾക്കാണ് സ്റ്റാർട്ടപ്പില് ശോഭിക്കാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സാമ്പത്തികത്തിന് പ്രശ്നമുണ്ട്, അതിനെന്തെങ്കിലും ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അവർ മാർഗം കണ്ടെത്തിയേ
0: പറ്റും. റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും നമുക്ക് തുടരാം.

0: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസിൽ തിരുവല്ല മെക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ MBA ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസറും MC യൂണിവേഴ്സിറ്റി റിസർച്ച് ഗൈഡുമായ ഡോക്ടർ ജീമോൻ ജോസഫാണ് നമ്മളോടൊപ്പമുള്ളത്. കരിയർ കോമ്പസ് നമുക്ക് തുടരാം. സാർ, അടുത്ത ചോദ്യം, MBA പഠനം ഇന്നോവേഷനെയും അതുപോലെ ബിസിനസ് ഐഡിയ ഡെവലപ്മെന്റിനെയും എങ്ങനെ മെച്ചപ്പെടുത്തുന്നു?
2: അപ്പോൾ ഐഡിയ ജനറേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്, ബിസിനസ് ജനറേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും വരുന്നുണ്ട്. ഐഡിയ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമൃത, നിസ്സാരമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഈ തിരുവല്ല നമ്മുടെ ഈ തോലശ്ശേരി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ മെക്ഫാസ്റ്റ് കോളേജ്, ഇവിടെ നമ്മൾ വൈകുന്നേരം 4:30 കോളേജ് വിട്ട് പുറത്തിറങ്ങും. ഈ ഗേറ്റ് അങ്ങോട്ട് പുറത്തിറങ്ങി നമ്മൾ ഒന്ന് കാറാൽ പോയാൽ പറ്റത്തില്ല, നമ്മൾ പതുക്കെ നടക്കുന്നു. നടന്ന് നമ്മൾ തോലശ്ശേരി ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ തിരുവല്ല ബസ് സ്റ്റാൻഡ് വരെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നല്ലവണ്ണം ചിന്തിക്കുന്ന അല്ലെങ്കിൽ വേണ്ട ഒരു മോഡറേറ്റ് ലെവലിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അനവധി ഐഡിയാസ് ഉണ്ടാവും. ഒന്നും ചിന്തിക്കണ്ട, നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു വേസ്റ്റ് കൂമ്പാരമുണ്ട്. നമ്മളങ്ങോട്ട് കുറച്ചും കൂടി ചെല്ലുമ്പോഴാ ടീന റെസ്റ്റോറന്റിനൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വർഷങ്ങളായിട്ട് അവിടെ ഇങ്ങനെ മനുഷ്യർ കൊണ്ട് വേസ്റ്റ് അങ്ങ് കൂട്ടിയിടുക, അന്ന് ശരിക്കും നമ്മുടെ MC റോഡിന്റെ സൈഡാന്ന് വിചാരിക്കണം. പക്ഷേ പലരും അത് കാണുന്നുണ്ട്. ഈ കാണുന്നവർ തന്നെ ചിലപ്പോൾ അതിനകത്ത് വേസ്റ്റ് വരച്ചിടുന്നുണ്ടായിരിക്കും. പക്ഷെ അത് എങ്ങനെ ദൂരീകരണം ചെയ്യാം, എങ്ങനെ അത് മാറ്റാം എന്ന് ഐഡിയാപരമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ആശയം കിട്ടും. എന്റെ മനസ്സിൽ തോന്നിയൊരു ആശയം ഞാൻ പറയാം. നമുക്ക് ഈ കോളാമ്പിച്ചെടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ സാധനം നമ്മൾ മറ്റ് ചെടികളൊക്കെ വളരെ കഷ്ടപ്പെട്ട് നട്ടുപിടിപ്പിക്കുമ്പോൾ ഈ സാധനത്തിന് പ്രത്യേകതയുണ്ട്. ഇത് ചുമ്മാ വലിച്ചെറിഞ്ഞേച്ചാൽ മതി, ചെറിയ രീതിയിലൊരു തണുപ്പും ഇച്ചിരി ചൂടും കിട്ടാതെ അങ്ങ് വളർന്നു കയറിക്കോളും. അത് വളർന്നെങ്കിൽ പന്തലിക്കും, ഒരു മഞ്ഞ പുഷ്പമാണ്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ചെറിയ ഐഡിയ ഞാൻ പറയാം. എന്റെ എളിയ ബുദ്ധിക്ക് തോന്നിയ ഐഡിയ, നമ്മൾ ഈ കുറെ കമ്പുകൾ ഇങ്ങനെ ഈ കോളാമ്പിച്ചിരിയുടെ കുറെ കമ്പുകൾ പീസാക്കി കൊണ്ടുവന്നിട്ട് ചുമ്മാ ഈ വേസ്റ്റ് കുമ്പാരത്തോട് വലിച്ചെറിഞ്ഞു നോക്കി, ഒരു 2 മാസം കഴിയുമ്പം അത് വളർന്ന് പുഷ്പിച്ച് പുഷ്പങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന കാണാം. ഈ പുഷ്പങ്ങൾ അങ്ങനെ ഇവിടെ നിൽക്കുമ്പം മര്യാദ ഉള്ളവനും മനസാക്ഷി ഉള്ളവനും വേസ്റ്റ് അവിടെ
3: അറിയത്തില്ല.
2: അപ്പൊ നമ്മൾ അതിനകത്ത് പോയി കൈയിട്ട് വരണ്ട, മുനിസിപ്പാലിറ്റി അഭിപ്രായം തേടാൻ പോകണ്ട, മറ്റൊരു ഏജൻസികളും വിളിക്കേണ്ട, തൊഴിലുറപ്പുകാരെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം, അത് നമുക്ക് ആവശ്യമുള്ള. പിന്നെ ഐഡിയ ജനറേഷനിലൂടെ നമുക്ക് കിട്ടുന്ന എന്താ, ബിസിനസ് ജനറേഷൻ, ബിസിനസ്സിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അങ്ങനെ അത് ചെയ്യാൻ പറ്റുമെന്നാണ്
3: സാർ എന്റെ അടുത്ത ചോദ്യം. ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മുടെ മെക്ഫാസ്റ്റ് കോളേജിൽ എങ്ങനെ MBA അഡ്മിഷൻ എടുക്കാൻ സാധിക്കും?
2: നമുക്ക് ഈ വർഷം മുതൽ ഓട്ടോണോമസ് ആണ്.
3: അപ്പൊ
2: കഴിഞ്ഞ വർഷം വരെ എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രോഗ്രാം, യൂണിവേഴ്സിറ്റിയിലെ നമ്മൾ അഫിലിയേറ്റ് ചെയ്തു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പൊ യൂണിവേഴ്സിറ്റി ആയിരുന്നു നമ്മുടെ MBA കംപ്ലീറ്റ് എക്സാംസും ഡിഗ്രി സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഈ വർഷം മുതൽ നമ്മൾ ഓട്ടോണോമസ് സ്റ്റാറ്റസിലേക്ക് വന്നിരിക്കുകയാണ്. ഓട്ടോണോമസ് സ്റ്റാറ്റസിലേക്ക് വന്നിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് അക്കാഡമിക്സ് കാര്യങ്ങളിലെ പൂർണ്ണ അധികാരം നമുക്കുണ്ട്, പൂർണ്ണ അവകാശം നമുക്കുണ്ട്. അപ്പൊ പരീക്ഷ നടത്താനും സിലബസ് മാറ്റാനും കുറയ്ക്കാനും നല്ല നല്ല സിലബസ് ഇൻക്ലൂഡ് ചെയ്യാനും ഒക്കെ ഉള്ള റൈറ്റ് നമുക്കുണ്ട്, അധികാരം നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മളാണ് പരീക്ഷ നടത്തുന്നത്, നമ്മളാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്, വാല്യുവേഷൻ മറ്റു കാര്യങ്ങളെല്ലാം കോളേജിൽ തന്നെയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ എല്ലാവർക്കും ഈ ഒരു സ്റ്റാറ്റസ് കൊടുക്കത്തില്ലേ, UGC അത് കൊടുക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ കഴിവ് നമ്മൾ തെളിയിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രമേ ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് വാല്യു കൊടുക്കുള്ളൂ. അമൃത സമയത്ത് അമൃത ഈ ഒരു രംഗത്ത് പ്രശോഭിക്കുകയാണ് എന്ന് കരുത്. അപ്പൊ തീർച്ചയായിട്ടും അമൃതയ്ക്ക് പ്രൊമോഷൻ കിട്ടും അല്ലെ, ഒരു മേഖലയിൽ പ്രശോഭിക്കുമ്പോൾ പ്രൊമോഷൻ കിട്ടും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ കേവലം 23-24 വർഷം കൊണ്ട് മെക്ഫാസ്റ്റ് നാക്കിന്റെ അക്രഡിറ്റേഷനും അതുപോലുള്ള പല ദേശീയ ഏജൻസികളുടെ വിലയിരുത്തലിലെ നമ്മൾ മുന്നിൽ വന്നു. അതിന് ഫലമായിട്ട് നമ്മൾ ഓട്ടോണോമസിന് അപേക്ഷിച്ചു, നമുക്ക് പൊടുതിനമേ തന്നെ അവർ സ്റ്റാറ്റസ് വാലിയിലേക്ക് വരികയും ചെയ്തു. അപ്പൊ അങ്ങനെ നമുക്ക് അവർ സ്റ്റാറ്റസ് കിട്ടിയതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ എക്സാംസ് ഒക്കെ കൃത്യമായിട്ട് ഇവിടെ നടത്താം. അതുകൊണ്ടുള്ള ഗുണം എന്താ, നമുക്കറിയാം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തെ കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ 3 വർഷം സർട്ടിഫിക്കറ്റ് ഒക്കെ ആയി
3: കിട്ടും.
2: അതെ, ഇതെന്ന് പറയുന്നത് നമ്മൾ സമയബന്ധിതമായിട്ട് തന്നെ കൃത്യമായിട്ട് പരീക്ഷകളെല്ലാം അങ്ങ് കൃത്യം നടന്നു പോവുക, റിസൾട്ട് എല്ലാം പറഞ്ഞ പോലെ അക്കാഡമിക് കലണ്ടറിൽ പ്രീ ഡിറ്റർമൈൻഡ് കലണ്ടർ പ്രകാരം പരീക്ഷകളും റിസൾട്ടും എല്ലാം കടന്നു പോവുക. അതിനുശേഷം നമ്മുടെ ഈ പരീക്ഷകളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, MG യൂണിവേഴ്സിറ്റി. ഇതാണ് ഓട്ടോണോമസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ സംബന്ധിച്ചിടത്തോളം പഴയതുപോലെ തന്നെ നമുക്ക് പിന്നെ MBA ഇവിടെ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള 2 എസൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് അത്യന്താപേക്ഷിതമാണ്, അത് കൂടിയേ തീരും. അത് ഒന്ന്, ഡിഗ്രിക്ക് മിനിമം 50% മാർക്ക് വേണം,
3: 50%
2: മാർക്ക് വേണം, ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ എസൻഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് KMAT എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നമ്മൾ പാസ്സാകും. കെ മാറ്റ് അത് കേരള ബോർഡല്ല നടത്തുന്ന അഭിരുചി ടെസ്റ്റ്. അതായത് നമ്മൾ മാനേജ്മെന്റിലേക്ക് പ്രവേശിക്കുന്ന ഒരു കുട്ടിക്ക് അവനെ ഇതിനുള്ള ഒരു കഴിവുണ്ടോ യോഗ്യതയുണ്ടോ എന്ന് അളക്കുന്ന ഒരു എളിയ എക്സാമാണ് കെ മാറ്റ്. ഇത് രണ്ടും ക്ലിയർ ആയിക്കില്ലെങ്കിൽ എനിക്കോ അമൃതയ്ക്കോ നമ്മുടെ നരേന്ദ്രമോദിക്ക് പോലും അവനെ അഡ്മിഷൻ ചെയ്യാൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഈ രണ്ട് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇപ്പം അവർക്ക് വലിയ ഇംഗ്ലീഷ് നോളജ് ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് ഒരു പരിധിവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അപ്പൊ ഇത് കഴിഞ്ഞ് അവരത് ക്ലിയർ ചെയ്ത് പഠിക്കാൻ തുടങ്ങുന്നു. 4 സെമസ്റ്ററിലായിട്ടാണ് MBA നടക്കുന്നത്. അപ്പം ഏകദേശം ഒരു 6 മാസത്തോളം ഒരു സെമസ്റ്ററിൽ നമുക്ക് കാലാവധി കിട്ടുന്നു. അങ്ങനെ ടോട്ടൽ ഒരു 24 മാസം നമുക്ക് 2 വർഷമായിട്ട് 24 മാസം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനുള്ളിലാണ് ഞാൻ നേരത്തെ അമൃതയോട് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞൊരു സെക്കൻഡ് സെമസ്റ്റർ ശേഷം ഒരു 2 മന്ത്സ് അവർക്ക് മറ്റു പല കമ്പനികളിൽ പോയി നേരിട്ട് കാര്യങ്ങൾ പഠിക്കുന്നു. പക്ഷെ 4th സെമസ്റ്ററിൽ ഇതുപോലെ തന്നെ അവർ പ്രോജക്ട് ചെയ്യുന്നു. പ്രോജക്റ്റും ഇന്റേൺഷിപ്പും നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇന്റേൺഷിപ്പിന് നമ്മൾ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ അമൃത ഇവിടുത്തെ MBA സ്റ്റുഡന്റ് ആണെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ ശേഷം അമൃതയ്ക്ക് ഇഷ്ടമുള്ള ഒരു നല്ല കമ്പനി ചൂസ് ചെയ്യുന്നു. അത് ഇന്റർനാഷണൽ ആയിക്കോളട്ടെ, നാഷണൽ ആയിക്കോളട്ടെ, റീജിയണൽ ആയിക്കോളട്ടെ, അവിടെ ചെന്ന് 2 മാസം ആ കമ്പനിയിലെ അമൃത അവിടുത്തെ ഒരു പാർട്ട് ടൈം എംപ്ലോയി ആയിട്ട് തന്നെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക ചെയ്യും. അവിടെ എന്ത് നടക്കുന്നു, അവിടുത്തെ കാര്യങ്ങൾ എന്താണ്, അവരുടെ പ്രൊഡക്റ്റ് എന്താണ്, പ്രൊഡക്ഷൻ എന്താണ്, മാർക്കറ്റ് ഷെയർ എന്താണ്, അവരുടെ കോമ്പറ്റേറ്റീവ്സ് ആരൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ ഡിപ്പാർട്ട്മെന്റ്സുകൾ, ഇതെല്ലാം അമൃത മനസ്സിലാക്കി ഒരു റിപ്പോർട്ട് രൂപത്തിലാക്കി നമ്മുടെ കോളേജിൽ കൊണ്ട് കൊടുക്കുന്നു. അത് യൂണിവേഴ്സിറ്റിയുടെ റിക്വയർമെന്റ്. അപ്പം അവിടെ വേറെ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്റേൺഷിപ്പിന് പോകുമ്പം ചില കമ്പനികൾ സ്റ്റൈപ്പൻഡ് നമുക്ക്
3: തരാറുണ്ട്.
2: ഫോർ എക്സാമ്പിൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിലൊക്കെ ഇന്റേൺഷിപ്പിന് പോകുന്നവർക്ക് പെർ മന്ത് 1000 rupees ഒക്കെ പിള്ളേർ കൊടുക്കാറുണ്ട്. അപ്പൊ 2 മാസം 20,000 അവർക്ക് കിട്ടും. അത് അവർക്ക് ഒരു വലിയ കാര്യമല്ലേ. IIMലൊക്കെ എല്ലാവരും ഈ സ്റ്റൈപ്പൻഡോട് കൂടിയാണ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യുന്നു. പ്രോജക്ട് എന്ന് പറയുന്നത് പ്രോബ്ലം ഓറിയന്റഡ് ആണ്. നമ്മളൊരു ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരം ഒരു കമ്പനിയെ പറ്റി പഠിക്കുന്നു, ഓക്കെ, അതിന്റെ ഡിപ്പാർട്ട്മെന്റ് അവിടെ എന്ത് നടക്കുന്നു അത് നമ്മൾ
3: പഠിക്കുന്നു.
2: പക്ഷെ പ്രോജക്ട് അങ്ങനെയല്ല. നമ്മള് പ്രോജക്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോബ്ലം നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് MBAയുടെ മേജർ ഏരിയാസ് എന്ന് പറയുന്നത്, നമ്മളിപ്പം MSc ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ പറയുന്ന പോലെ MBAക്ക് കൊണ്ട് നമുക്ക് ഈ ഏരിയാസ് മേജർ, ഒന്ന് മാർക്കറ്റിംഗ്, രണ്ടാമത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, 3rd പ്രൊഡക്ഷൻ, 4 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫിനാൻസ്. ഏറ്റവും പ്രധാനപ്പെട്ട 4 മേഖല. അപ്പൊ ഇത് ഈ 4 മേഖലകളിലെ ഏതെങ്കിലും നമ്മൾ 1 or 2 ഇലക്റ്റീവ് ആയിട്ട് എടുക്കും, നമ്മൾ ഓപ്ഷൻ ആയിട്ട് എടുക്കും 3rd, 4th. അതിൽ നമ്മൾ ഒരു പ്രോബ്ലം കണ്ടെത്തും. ഇപ്പൊ ഫിനാൻസ് ഒക്കെ നമുക്ക് അമൃതയ്ക്ക് അറിയാം, ഈ ചില ബാങ്കിലൊക്കെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ മാനേജർ പറയും ആ ബാങ്ക് പൂട്ടാൻ പോകാന്ന് പറയും. അപ്പൊ നമ്മളീ എന്താ സാറേ, എല്ലാരും പൈസ എടുത്തോണ്ട് പോകണം, ഒരെണ്ണം പോലും തിരിച്ചടയ്ക്കുന്നില്ല. ഇപ്പൊ എഡ്യൂക്കേഷൻ ലോണെ സംബന്ധിച്ചിടത്തോളം അമൃത ഇവർക്ക് കൊളാട്ടൽ ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ഈ പറയത്തില്ല, ഈട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, പ്രമാണം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നിയമപ്രകാരം പഠിക്കുന്ന കോളേജിലെ സർട്ടിഫിക്കറ്റ് ഇപ്പം കാണിച്ചാൽ ഇവന് ലോൺ കൊടുക്കണമെന്നുള്ളതാണ്. ഇപ്പോഴത്തെ പിള്ളേരുടെ തലമുറയുടെ സ്വഭാവം അമൃതയ്ക്ക് അറിയാമല്ലോ, 10,000 ശമ്പളം അവന് കിട്ടിക്കഴിഞ്ഞാൽ 8,000 മൊബൈലോ മേടിക്കും. അവന് സമ്പാദ്യം ഒന്നുമില്ല, എല്ലാം അടിച്ചുപൊളിയാണ്. അതിന്റെ ഫലമായിട്ട് ഇവന് ഈ ലോൺ എടുത്ത് പഠിച്ച ആ പണം ബാങ്കിന് തിരിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാണ്. അവൻ നോക്കിയിരിക്കണം, എഴുതി തള്ളുന്ന നോക്കിയിരിക്കണം. നമുക്ക് പണ്ടൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഹോം ലോണും വിദ്യാഭ്യാസ ലോണും ഒക്കെ ചിലപ്പോൾ എഴുതി തള്ളും അദാലത്തില്. അത് നോക്കി ഇവൻ ഇരിക്കുകയാണ്. അപ്പൊ അത് കാരണം ഈ ബാങ്കുകൾ പലതും കടക്കണിയുടെ പിന്നെ വക്കീലാണ്. അപ്പൊ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം, നമ്മുടെ ധനലക്ഷ്മി ബാങ്കിലെ മാനേജരായിട്ടിരുന്ന ഒരു ചേർത്തലയിലെ ഒരു സാറിന് എനിക്കറിയാം, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പം 3000 രൂപ ശമ്പളവും. 15-20 വർഷം ബാങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞൊരു മറുപടിയാണ് അദ്ദേഹത്തിന് 3000 രൂപ ഇപ്പൊ ശമ്പളമുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എന്നെ കളിയാക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല സാറേ, സത്യം ഇതാണ്, പുള്ളി 7 പേർക്ക് ലോൺ കൊടുത്തു, 7 കുട്ടികൾക്ക് ഓസ്ട്രേലിയ പഠിക്കാൻ വേണ്ടിട്ട് ലോൺ കൊടുത്താണ്. നല്ലൊരു തുകയാണ് ലോൺ അനുവദിച്ചു കൊടുത്തു. ഇവർ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് നല്ല ജോലി കിട്ടിയിട്ട് സാർ എല്ലാ പ്രാവശ്യം വിളിക്കുക, ഇവരുടെ യാതൊരു പിടിയും നമുക്കില്ല, പ്രമാണം ഒന്നുമില്ല. ഇദ്ദേഹം എല്ലാ പ്രാവശ്യവും ഫോൺ വിളിച്ചും ഇവർ പൈസ തരാമെന്ന് പറഞ്ഞ് ഇട്ടിട്ടിട്ട് അങ്ങനെ ഇപ്പൊ ഒരു വലിയ തുകയായിരിക്കാണ്. അത് ഇദ്ദേഹത്തിന്റെ സാലറി പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് രണ്ട് പെൺകുട്ടികളാണ്. അപ്പൊ അദ്ദേഹം ഒത്തിരി വിഷമത്തോടെ എന്നോട് ഈ കാര്യം പറഞ്ഞു. ഇങ്ങനെ പല കുട്ടികളും, അപ്പൊ എന്നോട് സാർ പറഞ്ഞു വന്നതാണ്, സാർ MBA പഠിപ്പിക്കുന്ന അധ്യാപനല്ലേ, MBA പഠിപ്പിക്കുമ്പോൾ ഈ കുട്ടികളോട് ഇത്
3: കൊടുക്കണം,
2: പണം മേടിച്ചാൽ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും മനസ്സിലാകുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് പറയാറുണ്ട്. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ അങ്ങനെ നമുക്ക് ജോലി കിട്ടി, നമ്മൾ അതിലേക്ക് അങ്ങ് പോകുന്നു. അപ്പോ നമുക്ക് ഈ പ്രോജക്ട് ഇന്റേൺഷിപ്പും ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഇപ്പൊ മാക്ഫാഷൻ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ പ്ലേസ്മെന്റ് ഓപ്ഷൻസ്
3: ഉണ്ട്.
2: നമുക്ക് 3rd സെമസ്റ്റർ മുതല് പല റിക്രൂട്ടേഴ്സ് നമ്മുടെ ക്യാമ്പസിൽ വരുന്നു. അപ്പൊ അവര് നല്ല കഴിവുള്ള കുട്ടികളെ അവര് എടുക്കുന്നു. അവർക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് വന്ന് വേണം ജോയിൻ ചെയ്യാം. ചിലർക്ക് പരീക്ഷ ഇനിയിപ്പോ നമ്മുടെ മാക്ഫാഷനിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ തേർഡ് സെമസ്റ്റർ ഒരു കുട്ടിക്ക് ഒരു ജോലി കിട്ടിയെന്ന് വെച്ചു, അവന് ജോലിക്ക്
3: പോവാം.
2: അവന് പോയിട്ട് പരീക്ഷയുടെ സമയത്ത് വന്ന് പരീക്ഷ എഴുതിയാൽ മതി,
3: അങ്ങനെ പറ്റൂലേ.
2: ഐ എം എൽ പറഞ്ഞു അവൻ അവിടുത്തെ ശമ്പളം കിട്ടും, ഇവിടെ വന്ന് വെച്ചാൽ അറ്റൻഡൻസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, ജോലിയുണ്ട്. അവനകത്ത് കൃത്യമായിട്ടുള്ള തെളിവുകൾ നമുക്ക് തരണം. ചുമ്മാതെ ജോലി കിട്ടി നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിക്കും. ഇന്ന ആൾക്ക് ഇന്ന സ്ഥലത്ത് ജോലി കിട്ടിയെങ്കിൽ അവന് ജോലി ചെയ്യാം. എന്നിട്ട് അവന് പരീക്ഷയുടെ സമയത്ത് കോളേജ് വരിക, പരീക്ഷ എഴുതുന്നു, അവന് സന്തോഷം.
3: പക്ഷെ
2: ഫസ്റ്റ് ടു സെമസ്റ്റേഴ്സ് മസ്റ്റ് ആയിട്ട്
3: പഠിക്കണം. പ്ലേസ്മെന്റ് നടക്കുന്നത്
2: പിന്നെ നമുക്ക് തേർഡ് സെമസ്റ്ററിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റില് നമ്മള് പിന്നെ ഇന്റർവ്യൂവിന്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒട്ടനവധി റിക്രൂട്ടേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ബൾക്കായിട്ട് നമ്മുടെ കുട്ടികളെ അബ്സോർവ് ചെയ്യുന്നുണ്ട്, അവർ ജോലി കിട്ടുന്നൊക്കെ ഉണ്ട്. നമ്മുടെ കെ പി എം ജി ഒക്കെ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ വന്ന് എടുക്കുന്നുണ്ട്, ബാങ്കുകൾ വരുന്നുണ്ട്, അങ്ങനെ പലതും വരുന്നുണ്ട്. നല്ല കഴിവുള്ള കുട്ടികൾ, അമൃതി കേരള നമുക്ക് ഒരു കുട്ടിയെ നമുക്ക് പഠിപ്പിക്കാം, അവനെ പരീക്ഷ എഴുതിക്കാം, പക്ഷെ ഇന്റർവ്യൂവിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവൻ ആ റൂമിൽ കയറി കഴിഞ്ഞ് എങ്ങനെ പെർഫോം ചെയ്യും അതുപോലെ ആയിരിക്കും അവര് അവനെ എടുക്കുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ട്.
3: അപ്പൊ എന്തായാലും എം ബി എ ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും മാക്ഫാസ്റ്റ് തന്നെ അല്ലെ സെലക്ട് ചെയ്യണം എന്നാണ് ഞാനും റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ സർ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എം ബി എ സ്റ്റുഡൻസിനെ സെൽഫ് എംപ്ലോയ്മെന്റിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്?
2: അപ്പൊ അത് ഇത് തന്നെയാണ്. ഈ കുട്ടികള് എം ബി എ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളില് ഒരു വലിയൊരു സന്തോഷം അങ്കുരിക്കുന്നു. അത് വേറെ ഒന്നുമല്ല, ഞാൻ എന്തോ ആയി. അത് നമ്മൾ ഈ പറഞ്ഞ ഒരു അരഗൻസ് അല്ല കേട്ടോ, അഹങ്കാരമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സില് നമ്മൾക്ക് തോന്നുന്ന ഒരു ചെറിയൊരു ഒരു ഫീലാണത്. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ, തന്നെ ഒരു ബിസിനസ് തുടങ്ങിയാൽ എന്താ കുഴപ്പം, എനിക്ക് തന്നെ ജോലി ചെയ്യാം, അതിലുപരി ഞാൻ തനിയെ ഒരു ബിസിനസ് സംരംഭം തുടങ്ങും.
3: ഡയറക്റ്റ് ബിസിനസ്സിലേക്ക് പോയാൽ എന്താണ്?
2: തീർച്ചയായിട്ടും അത് നമുക്ക് ഒത്തിരി എക്സാമ്പിളുകളുണ്ട്. നിസ്സാരം 10,000 രൂപ മൂലധനത്തിൽ തുടങ്ങി ലക്ഷാധിപതി ആയിട്ടുള്ള ആൾക്കാരുടെ ചരിത്രങ്ങൾ നമുക്ക് പലരും ഉണ്ട്. പിന്നെ എനിക്കറിയാവുന്ന ഒരു വ്യക്തിത്വം, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, അവർ അദ്ദേഹത്തിന്റെ ഷർട്ട് അദ്ദേഹത്തിന് കഴുകിയിട്ട് തേക്കാനായിട്ട് നിവർത്തിയില്ല, തേപ്പൂട്ടിയില്ല. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ, ഷർട്ട് നമ്മള് ഒരു തേപ്പുകാരൻ തേച്ച് തരുന്ന പോലെ മടക്കും, അതിനുശേഷം അദ്ദേഹം വലിയ ന്യൂസ് പേപ്പർ എടുത്ത് അതിന്റെ പുറത്ത് വെക്കും. ന്യൂസ് പേപ്പർ ഇങ്ങനെ അടിക്കടിക്ക് അതിന്റെ പുറത്ത് വെച്ചിട്ട് ഷർട്ട് തേച്ചതിലാക്കിയിട്ട് ഷർട്ട് ഇട്ടുകൊണ്ട് പോയി ബിസിനസ് ചെയ്ത് ഇന്ന് കേരളത്തിലെ നമ്പർ 1 ഫിലിം പ്രൊഡ്യൂസറാണ് അദ്ദേഹം. പേര് ഞാൻ വെളിപ്പെടുത്താൻ. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഇനി അമൃത് ആലോചിച്ച് നോക്കിയാൽ ഏതൊരു ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും ഏത് രീതിയിലും ഉയർന്നവരെ അമൃത ഒന്ന് പഠിക്കാമെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ആണ്.
3: അതെ, ഒരുപാട് കഷ്ടപ്പാടുകൾ അതിന്റെ പിറകിലുണ്ട്,
2: ഒരു സംശയം. സ്റ്റാർട്ടിംഗ് പോയിന്റ് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, അത് കഴിഞ്ഞാണ് അവര് 0 എന്ന് തുടങ്ങി അങ്ങനെയുള്ളവരെ രക്ഷപ്പെട്ടിട്ടുള്ളത്. ചിലർ പറയാറുണ്ട് അപ്പനും അമ്മയ്ക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട്, പക്ഷെ അവൻ അത് തിന്നു മുടിക്കത്തേ ഉള്ളൂ, അവനൊന്നും ചെയ്യത്തില്ല, ഫ്രൂട്ട്ഫുള്ളി അവനൊന്നും ചെയ്യത്തില്ല, ഇന്നോവേഷൻ ഒന്നും അവൻ ഉണ്ടാകത്തില്ല, കാരണം ഇഷ്ടം പോലെ സ്വത്തുണ്ട്. അപ്പം നമ്മൾ വിശപ്പറിയണം, സ്വന്തമായിട്ട് നമ്മുടെ കഴിവിനെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയും ഇപ്പോഴത്തെ കാലത്തിലെ മാതാപിതാക്കളെ ഞാൻ പറയണം, മാതാപിതാക്കള് ഏതെങ്കിലും ഒരു ദിവസം മക്കൾക്ക് ഒരു നേരം ആഹാരം കൊടുക്കരുത്, അവന് വിശപ്പറിയണം. വിശപ്പറിഞ്ഞെങ്കിൽ അവൻ സ്വയമായിട്ട് അധ്വാനിക്കത്തുള്ളൂ, ചോറുണ്ടാക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അവൻ തയ്യാറാകത്തുള്ളൂ. ഇതൊക്കെയാണ് എന്റെ കോൺസെപ്റ്റ്. നമ്മുടെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം വളരെ വ്യക്തമായ ചോദ്യങ്ങളാണ്, ഏറെക്കുറെ എനിക്കെല്ലാം കൃത്യമായിട്ട് പറയാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം.
3: തീർച്ചയായിട്ടും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട്, അതായത് നമ്മള് സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് സാറെ അത്രയും എക്സാമ്പിളോട് കൂടി തന്നെ നമുക്ക് വിവരിച്ചു തന്നത്. അതിന് ഞങ്ങളും നന്ദി പറയുകയാണ് സാർ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ ഒരുപാട് പേര് കടന്നു വരട്ടെ. സാർ പറഞ്ഞ പോലെ ഒരു ജോലിക്കപ്പുറത്തേക്ക് ജോലി കൊടുക്കാനുള്ള ലെവലിലേക്ക് നമ്മളെടുത്ത വിഷയം അത് തന്നെയാണ്, അങ്ങനെ വരട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് സാർ. എന്നാലും ഓൾ ദ ബെസ്റ്റ്.
2: നന്ദി അമൃത, നന്ദി.
3: ഓക്കെ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമസിൽ ഇന്ന് എം ബി എക്ക് ശേഷം തൊഴിൽ തേടുകയല്ല മറിച്ച് തൊഴിൽ നൽകുന്നവരാകാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും എം ജി യൂണിവേഴ്സിറ്റി റിസർച്ച് ഗൈഡുമായ ഡോക്ടർ ജിമോൻ ജോസഫ് സാറാണ്. സാർ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് കരിയർ കോമ്പസിൽ നിന്ന് ഞാനും ഇവിടെ പറയുന്നു. കൂടെ ഉണ്ടായിരുന്നത് ആർജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
0: ആ അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Zero delivery.
3: Yes.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: Zero delivery. Everything starts from zero.

കൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767472. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ശബ്ദത്തിൽ കവിത അവതരിപ്പിക്കുന്ന പ്രത്യേക റേഡിയോ പരമ്പര. വാക്കുകൾ ചിലപ്പോൾ കേൾക്കപ്പെടുന്നതല്ല, അവ അനുഭവിക്കപ്പെടുന്നതാണ്. ഒരു കവിയുടെ ഹൃദയത്തിൽ ജനിച്ച വരികൾ അവരുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളിലേക്ക് എത്തുന്ന അപൂർവ നിമിഷങ്ങൾ. കവിതയുടെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കുന്ന ഒരു ആത്മീയ കാവ്യസഞ്ചാരം. ഏവർക്കും കാവ്യസഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഓരോ ആഴ്ചയും മലയാളത്തിന്റെ പ്രിയ കവികൾ അവരുടെ സ്വന്തം കവിതകൾ സ്വന്തം ശബ്ദത്തിൽ അവതരിപ്പിക്കുന്നു. ഇത് കവിത കേൾക്കുന്ന സമയം മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഉള്ളം കേൾക്കുന്ന സമയം കൂടിയാണ്. വാക്കുകൾക്ക് വെറും സൗന്ദര്യമല്ല, ജ്വലിക്കുന്ന ആത്മാവും ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന കവിയാണ് ചന്ദ്രമോഹൻ റാന്നി. മനുഷ്യ ജീവിതത്തിന്റെ സംഘർഷങ്ങളും പ്രതീക്ഷകളും പ്രതിരോധത്തിന്റെ കരുത്തും അദ്ദേഹത്തിന്റെ കവിതകളിൽ ശക്തമായി മുഴങ്ങുന്നു. കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ കവിതാരചനയ്ക്ക് ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടാണ് കാവ്യരചനയിൽ സ്ഥാനമുറപ്പിച്ചത്. അധ്യാപക കലാവേദിയുടെ കവിതാ പുരസ്കാരം, തുഞ്ചൻ സ്മാരക കവിതാ പുരസ്കാരം, PSC കാവ്യ പുരസ്കാരം, സെക്രട്ടേറിയറ്റ് പുരസ്കാരം, കുവൈറ്റ് സർഗവേദി കവിതാ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ പിന്നീട് ലഭിച്ചു. നാടിറങ്ങിയ കാട്ടാളൻ, ഇലകൾ കാറ്റിനോട്, തങ്കഭസ്മം പോലെ, ഇലത്തുമ്പിലെ പകൽ, എന്റെ പ്രിയപ്പെട്ട കവിതകൾ തുടങ്ങിയ കാവ്യസമാഹാരങ്ങളും അപരാന്നം എന്ന കഥാസമാഹാരവും പുറത്തിറങ്ങി. ശ്രീ ചന്ദ്രമോഹൻ റാന്നിയുടെ ആവേശം നിറഞ്ഞ കാവ്യശബ്ദം ഇനി നമുക്ക് കേൾക്കാം.
1: റേഡിയോ മാക്ഫാസ്റ്റിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്തോഷപൂർവമായ വണക്കം. ഞാൻ ചന്ദ്രമോഹൻ റാന്നി ഇവിടെ രണ്ട് കവിതകൾ അവതരിപ്പിക്കുകയാണ്. ആദ്യ കവിത ജീവന്റെ വാക്കുകൾ. ഏത് കുറ്റിരുട്ടിലും നമ്മെ കാത്ത് ഒരു പ്രകാശനാളൻ ഉണ്ടാകുമെന്നും, ഏത് മഹാമാരിയിലും ഒരു തുരുത്ത് നമ്മെ തേടിയെത്തുമെന്നും, ഏത് തളർച്ചയിലും പ്രതീക്ഷയുടെ ഒരു നാമ്പ് നമ്മളെ തേടിയെത്തുമെന്നും ഉള്ള കാഴ്ചപ്പാട് വിളംബരം ചെയ്യുന്ന ആദ്യ കവിത ജീവന്റെ വാക്കുകൾ.

അടുത്ത കവിത പടിയിറങ്ങും മുമ്പ്. ജീവിതത്തിൽ നമ്മൾ ധാരാളം പ്രതീക്ഷകളും പ്രത്യാശകളും സൂക്ഷിക്കാറുണ്ട്. എല്ലാവരും പടിയിറങ്ങി പോകണം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരോട് ഉള്ള കടപ്പാട് ബാക്കി വെച്ച് പടിയിറങ്ങി പോകുമ്പോൾ ഉള്ള ചിന്താധാര വെച്ച് പുലർത്തിയ കവിതയാണ് പടിയിറങ്ങും മുമ്പ്.

ക്ഷമിക്ക. തിരയെടുക്കാത്ത യാമങ്ങൾ വീശിടും ഹരിതരാത്രികൾ, അങ്കാരതൃഷ്ണയിൽ സ്വയമെരിഞ്ഞൊരു ഷസ്സുകൾ വാർത്തമൈ പിളരുവാൻ ശൂലമെയ്യും പകലുകൾ.

മോന്തിനി ശിഥിലാവീതിയിൽ ബോധി ശൈലത്തിന്റെ ശിരസുതേടിയ യാത്രയും ജീർണമായി.

മൂന്നാമതൊരു കവിത കൂടി അവതരിപ്പിക്കുകയാണ്. അത് വൈഖരിയോട് എന്ന കവിതയാണ്. നമുക്കറിയാം വൈഖരി എന്ന വാക്കിന് വാക്കുകളുടെ അമ്മ, അറിവ് എന്നർത്ഥമാണ്. വൈഖരിയോട് ഉള്ള എഴുത്തുകാരന്റെ അഭ്യർത്ഥന.

0: റേഡിയോ മാക് ഫാസ്റ്റിലെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി കുറേ സമയം പങ്കിടാൻ സാധിച്ചതിൽ ഞാൻ ചന്ദ്രമോഹൻ റാന്നി സന്തുഷ്ടനാണ്. കവിത അവതരിപ്പിക്കുവാൻ അവസരമൊരുക്കിയ റേഡിയോ മാക് ഫാസ്റ്റിനോടും പ്രത്യേകിച്ച് സ്റ്റേഷൻ ഡയറക്ടർ സി എബ്രഹാം തരിയൂ സാറിനോടുമുള്ള എന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളട്ടെ.
1: കവിത വായിക്കുമ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കും, പക്ഷേ കവി വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ആത്മാവാണ്. ഇന്നത്തെ കാവ്യസഞ്ചാരം ഇവിടെ അവസാനിക്കുന്നു. ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് ശ്രീ ചന്ദ്രമോഹൻ റാന്നിയുടെ കാവ്യശബ്ദം. അടുത്ത ആഴ്ച മറ്റൊരു കവിയുമായി മറ്റൊരു കവിതയുമായി വീണ്ടും കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി. തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
2: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ്സാണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
5: എന്താ പാട്ട്! പ്രണയനായകന് പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും. പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
6: എന്താ പാട്ട്! മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ.
7: മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
8: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
6: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: സർ, ഓർഡർ പ്ലീസ്.
1: വൺ കഫേ ലാറ്റേ.
0: ഓക്കെ സർ.
1: നീ എന്താ പറഞ്ഞത്?
2: അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു കഫേ.
1: അതെന്താ സംഭവം?
2: ചായയുടെ കൂടെ നല്ല ചൂടൻ ചർച്ചകളുമായി റേഡിയോ മാക് ഫാസ്റ്റ് 90.4
1: എപ്പോ
2: ശ്രദ്ധിച്ചു കേട്ടോണം. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മുതൽ 5 മണി വരെ.
1: അത് കൊള്ളാം. ചായയുടെ രുചിയും ചോദ്യങ്ങളുടെ മാധുര്യവും ഇനി ഒരുമിച്ച് പൊളിക്കും.
2: പിന്നല്ല
3: റേഡിയോ കഫേ വിത്ത് യുവർ ഫേവറേറ്റ് ചാർജേഴ്സ്. ഡോണ്ട് മിസ് ഇറ്റ്.

തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ് 12 o'clock.

0: You catch you. I make chapati. You make vegetable curry. 50-50. Nothing. Take some mandakas. Cut small pieces. Take onion. Cut small pieces. Put chini chatti. Put it in the adupu. Put some coconut oil. Put some kadugamanis. Little karivepillas. Kadugavara. Take vegetables. Put it in. Little chili powder. Little malli powder.
1: Yenda ponniyachi ingalundake kariyavathilla. Nalla karigal venamundundengile oru vali undu. Rujikoottu.
2: രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം രുചിക്കൂട്ട്.
0: ക്ലോസ് ഇറ്റ്. കറി റെഡി, ഗോ.
3: രുചിക്കൂട്ട് വിത്ത് ആർ ജെ ദീപാ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
3: വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 183.50 രൂപ കുറച്ച് എണ്ണ കമ്പനികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2026-27 ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ഈ വിഷയമുന്നയിച്ച് പ്രതിപക്ഷത്തിൽ നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ജി ആർ അനിൽ പറഞ്ഞു. UDF സർക്കാരിന്റെ ബജറ്റ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഉള്ളതാണെന്നും എന്നാൽ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ധനബിൽ സഭ പാസാക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം മ്യൂസിയം അതിനുള്ള സാധ്യതകൾ തുറന്നിടുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പദ്ധതി വഴി ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ 1/3 ഭാഗം പ്രദേശവാസികൾക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
4: സംസ്ഥാന സർക്കാരിന് ഈ സംസ്ഥാനത്തിന് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാകാൻ, കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാകാൻ, സംസ്ഥാനത്തിന്റെ ജി എസ് ടി വരുമാനം വർദ്ധിപ്പിക്കാൻ, സംസ്ഥാനത്തിന് കൂടുതൽ ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനുള്ള നല്ല അവസരമാണ് ഈ പോർട്ടുള്ളത്. ഈ 1 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ പഠനം നടത്തിയിട്ടുണ്ട്. കണ്ടെയ്നർ സ്റ്റേഷനുകൾ ആരംഭിക്കാൻ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളോട് അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
3: ശബരിമലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 9th ദേവസ്വം ബോർഡ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം സുഗമമാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പമ്പയിൽ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തും. ശബരിമല മാസ്റ്റർ പ്ലാനിൽ നിലയ്ക്കൽ മുതലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം നിയമസഭയെ അറിയിച്ചു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഉന്നമനത്തിനായി തൊഴിൽ സാധ്യത ഉറപ്പുവരുത്താൻ ആവശ്യമായ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പോലുള്ള പദ്ധതികൾ സർക്കാർ വിഭാവനം ചെയ്യുന്നതായും മന്ത്രി അറിയിച്ചു. PSC മൂല്യനിർണയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തകൾ അതീവ ഗൌരവതരമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. 3.5 ലക്ഷം രൂപ മാസശമ്പളം ലഭിക്കുന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്ക് നടന്ന പരീക്ഷയിൽ 10 ചോദ്യങ്ങൾ മൂല്യനിർണയത്തിൽ വിട്ടുപോയത് അംഗീകരിക്കാൻ കഴിയില്ല. KAS, PRD ഇൻഫർമേഷൻ ഓഫീസർ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പരീക്ഷകളിലും ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ ഇന്ന് കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമാകും. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി യോജിച്ച് പോകുന്നതാണോ എന്ന് പരിശോധിക്കുകയും അല്ലെങ്കിൽ എന്യൂമറേറ്റർ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. പാലക്കാട് ജില്ലയിലെ ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് ജൈവ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഹരിത ഇടനാഴി പദ്ധതി നടപ്പാക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: പദ്ധതിയുടെ ഭാഗമായി 5 വർഷത്തിനുള്ളിൽ ജില്ലയിൽ 5 ലക്ഷം കരിമ്പന തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വാളയാർ മുതൽ ചുള്ളിയാർ ഡാം വരെയുള്ള പ്രദേശങ്ങളിലാണ് കരിമ്പനകൾ നട്ടുപിടിപ്പിക്കുക. കരിമ്പന വേരുകളിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കിവിടാനും തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റിനെ തടയാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള നദീതീരങ്ങളും ഹരിത ഇടനാഴി പദ്ധതിയുടെ ഭാഗമാകും.
3: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുറഞ്ഞു. 19 കിലോഗ്രാം ഉള്ള വാണിജ്യ LPG സിലിണ്ടർ വിലയിൽ 183.50 രൂപയാണ് എണ്ണക്കമ്പനികൾ കുറച്ചത്. പുതുക്കിയ വില ഇന്ന് പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ 2,930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഡോക്ടർമാർക്ക് ആശംസകൾ നേർന്നു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഗ്രാമവികസന മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനമനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വേതന നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
6: BBG റാംജി പ്രാബല്യത്തിൽ വരുന്നതോടെ അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും വേതനത്തോടുകൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്നും 125 ദിവസമായി വർദ്ധിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് BBG റാംജി നിയമം കൊണ്ടുവന്നത്. MGNREGA ദേശീയ ശരാശരി വേതനം 298.8 രൂപ എന്നത് BBG റാംജിയിൽ 327.4 രൂപയായി ഉയർന്നു. മുൻപ് 300 രൂപയിൽ താഴെ വേതനം ഉണ്ടായിരുന്ന 21 സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പുതിയ മാനദണ്ഡത്തിലേക്ക് കൊണ്ടുവന്നു. അരുണാചൽപ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വർധനയുണ്ടായതെന്ന് മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ 401 രൂപയാണ് വേതനം. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മണലൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവൻ അന്തരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഭൌതികദേഹം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെ ഉച്ചയ്ക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിക്കും. PA മാധവന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇക്വഡോറിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോ പരാജയപ്പെടുത്തിയത്. രാവിലെ നടന്ന മറ്റൊരു മത്സരത്തിൽ സ്വീഡനെതിരെ ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളിനാണ് ജയിച്ചത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട് കോംഗോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 600 പോയിന്റ് ഉയർന്ന് 77,094 നിഫ്റ്റി 177 പോയിന്റ് നേട്ടത്തിൽ 24,037 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോകെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ LPG ഉൽപ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വോക്കൌട്ട്. ധനബിൽ പാസാക്കി 16th നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശബരിമല അടിസ്ഥാന സൌകര്യ വികസനം ചർച്ച ചെയ്യാൻ ഈ മാസം 9th യോഗം ചേരുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപ. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 183 രൂപ 50 പൈസ കുറച്ച് എണ്ണക്കമ്പനികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല, അൽമാര ബൈ പുളിമോട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
2: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
1: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ് 90.4 ലൂടെ

0: പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഡിഡിജി റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർദ്ധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിലാണ്. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യ എല്ലാ മേഖലയെയും മാറ്റിമറിക്കുന്നതായും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ സജ്ജരായിരിക്കണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തെ യുവാക്കളുടെ ഊർജ്ജം, കഴിവ്, പ്രതിബദ്ധത എന്നിവയിലൂടെ മാത്രമേ വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: To building a more inclusive and prosperous India. Dear students, you are going to begin your careers at a transformative juncture when India is moving confidently towards becoming a developed nation by 2047. This vision of Viksit Bharat can be realized only through the energy, talent and commitment of our youth.
0: ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള മെഡലുകളും രാഷ്ട്രപതി ചടങ്ങിൽ വിതരണം ചെയ്തു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന ബിബിജി റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ആയി ഇതോടെ ഉയരും. പദ്ധതിക്കായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് ബിബിജി റാംജി നിയമം കൊണ്ടുവന്നത്. ബിബിജി റാംജി നിയമം പ്രകാരം തൊഴിലാളികളുടെ പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം ബിബിജി റാംജി പ്രകാരം 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നു. 2026-27 സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്ന് GR അനിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് GR അനിൽ ആരോപിച്ചു. ഫണ്ടിൽ ആനുപാതികമായ കുറവുണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 3ാം ഗഡു കൊടുക്കാമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ഡിസംബറിൽ കൊടുക്കേണ്ടിയിരുന്ന 3ാം ഗഡു തിരഞ്ഞെടുപ്പിന്റെ പേരിൽ കൊടുക്കാതിരുന്നത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ച തുകയേക്കാൾ കൂടുതൽ UDF സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ 57% കുറവുണ്ടാകുമായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവാണ് വന്നത്. പുതുക്കിയ വില ഇനി മുതൽ പ്രാബല്യത്തിൽ വന്നു. ഡൽഹിയിൽ 2,930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ പുതുക്കിയ വില. റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ എന്നിവയ്ക്ക് വിലക്കുറവ് ആശ്വാസമേകും. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പുതുക്കിയ ഫീസ് ഘടന പ്രകാരം 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിനായുള്ള അപേക്ഷാ ഫീസ് 2,500 രൂപയായി ഉയർത്തി. 36 പേജ് തത്കാൽ പാസ്പോർട്ടിന് 5,000 രൂപയാണ് അപേക്ഷാ ഫീസ്. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 3,500 രൂപയും തത്കാൽ പാസ്പോർട്ടിന് 6,000 രൂപയുമാണ് അപേക്ഷാ ഫീസ്. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ 36 പേജ് പാസ്പോർട്ട് പുതുക്കുന്നതിന് 5,000 രൂപയും 60 പേജ് പാസ്പോർട്ടിന് 6,000 രൂപയുമാണ് പുതുക്കിയ അപേക്ഷാ ഫീസ്.
3: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയവർ ഇതുപ്രകാരം ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറേണ്ടതാണ്. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സുഗമമായ ഡിജിറ്റൽ പേയ്മെന്റുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ തുടങ്ങിയ പ്രമുഖർ. മനുഷ്യരാശിയെ സേവിക്കുന്നതിൽ ഡോക്ടർമാർ പുലർത്തുന്ന സമർപ്പണ മനോഭാവത്തെയും പ്രതിബദ്ധതയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടലെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. രാജ്യത്തെ ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ സുപ്രധാന ഘടകമായ ഡോക്ടർമാർ രോഗി പരിചരണത്തിൽ ഉന്നത നിലവാരം ഉറപ്പാക്കുന്നതായി ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം വേഗത്തിലാക്കേണ്ടതുണ്ടെന്ന് കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ്. വിവിധ മേഖലകളിൽ ഒരേ സമയം പ്രവർത്തിക്കാൻ ശേഷിയുള്ള സേനയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്നും ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനറൽ സേഠ് വ്യക്തമാക്കി.

ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു ആതിഥേയരായ മെക്സിക്കോയുടെ വിജയം. സ്വീഡനെതിരായ നോക്കൌട്ടിൽ ഫ്രാൻസ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ജയം നേടി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോ മത്സരം. ബെൽജിയം സെനഗൾ നോക്കൌട്ട് രാത്രി 1:30. യുഎസ്എ ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:00 മത്സരം ആരംഭിക്കും. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. യുപിഐ സംവിധാനത്തിലൂടെയുള്ള പണമിടപാടുകളുടെ എണ്ണം 23% ഉയർന്നു. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട വാർഷിക കണക്കുകൾ പ്രകാരം 22 ബില്യൺ അധികമാണ് ഇന്ത്യയിലെ യുപിഐ ഇടപാടുകൾ. ജൂൺ മാസത്തിൽ യുപിഐ വഴി പ്രതിദിനം ശരാശരി 75.7 കോടി ഇടപാടുകളാണ് നടന്നത്. 8-ലേറെ രാജ്യങ്ങളിലും യുപിഐ സംവിധാനം പ്രാബല്യത്തിലുണ്ട്. മറാത്തി ചലച്ചിത്ര നാടക പ്രവർത്തക വിജയ മേത്ത മുംബൈയിൽ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംഗീത നാടക അക്കാദമി അവാർഡും മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. വിജയ മേത്തയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സമാധാന ധാരണയെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി അഭിപ്രായ വ്യത്യാസങ്ങൾ നയതന്ത്ര മാർഗത്തിലൂടെ പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും വ്യക്തമാക്കി. വാണിജ്യ ഗതാഗതം സുഗമമാക്കുന്നതിൽ മേഖലയിലെ സുസ്ഥിര സമാധാനം പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. നാളെ നടക്കുന്ന 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബിബിജി റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് പെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ റിപ്പോർട്ട്.

0: പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
3: 1 o'clock.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: ചിൽ അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ചെറുധാന്യങ്ങളിൽ ഹാർട്ട് ഹെൽത്തി മില്ലറ്റ് എന്നറിയപ്പെടുന്ന കോഡോ മില്ലറ്റും അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ലൈക്കോപീനും ഒരുപാട് അടങ്ങിയിട്ടുള്ള തക്കാളിയും ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുലാവാണ് കേട്ടോ. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതി ആഗ്രഹിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ രുചിക്കൂട്ടിൽ പറയാൻ പോകുന്നത്. ടൊമാറ്റോ കോഡോ മില്ലറ്റ് പുലാവ്, പെരുത്ത്, ഞെട്ടണ്ട, ഇതൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കോഡോ മില്ലറ്റ് നമുക്ക് കിട്ടും, അതൊരു 2 വലിയ സ്പൂൺ എടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒരു ചെറിയ സ്പൂൺ, കടുകര സ്പൂൺ, പിന്നെ പൊട്ടുകടല ഒരു ചെറിയ സ്പൂൺ, ഗ്രാമ്പു ഏലക്ക അത് 3 വീതം, കറുവപ്പട്ട ഒരു ചെറിയ കഷ്ണം, സവാള ഇടത്തരം ഒരെണ്ണം മതി, അത് പൊടിയായിട്ട് അരിഞ്ഞു വെക്കണം. ഇഞ്ചി അരിഞ്ഞത് 1 വലിയ സ്പൂൺ, വെളുത്തുള്ളി 4 അല്ലി അരിഞ്ഞത്, പച്ചമുളക് 1 എണ്ണം അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1 ചെറിയ സ്പൂൺ, മുളകുപൊടി 1 ചെറിയ സ്പൂൺ, തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് അതൊരു 100 ഗ്രാം ഒക്കെ മതി, മല്ലിയില അരിഞ്ഞത് 15 ഗ്രാം ആവശ്യത്തിന്. കുറച്ച് നമുക്ക് അറിയാലോ എത്രത്തോളം നമ്മൾ എടുക്കുന്നുണ്ട് എന്നുള്ളത്. ഇത്രയാണ് നമ്മൾ എടുക്കേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പൊ കോഡോ മില്ലറ്റ് 2 വലിയ സ്പൂൺ, സൺഫ്ലവർ ഓയിൽ 1 ചെറിയ സ്പൂൺ, കടുകര സ്പൂൺ, പൊട്ടുകടല 1 ചെറിയ സ്പൂൺ, ഗ്രാമ്പു ഏലക്ക 3 വീതം, കറുവപ്പട്ട 1 ചെറിയ കഷ്ണം, സവാള ഇടത്തരം 1 എണ്ണം പൊടിയായിട്ട് അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത് 1 വലിയ സ്പൂൺ, വെളുത്തുള്ളി 4 അല്ലി അരിഞ്ഞത്, പച്ചമുളക് 1 അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1 ചെറിയ സ്പൂൺ, മുളകുപൊടി 1 ചെറിയ സ്പൂൺ, തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് അതൊരു 100 ഗ്രാം, മല്ലിയില അരിഞ്ഞത് ആവശ്യത്തിന്. ആദ്യം നമ്മൾ ഈ കോഡോ മില്ലറ്റ് ഉണ്ടല്ലോ അതൊരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം 10 മിനിറ്റ് വേവിച്ചിട്ട് അത് ഊറ്റി വെക്കാം, വെള്ളം ഊറ്റി വെക്കണം. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കുക, പിന്നെ ഒരു 10 മിനിറ്റ് വേവിച്ചിട്ട് അത് ആ ഒരു വെള്ളം ഊറ്റിട്ട് വെക്കുക. 2, ഒരു പാൻ എടുത്തിട്ട് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ പൊട്ടുകടല, ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട ഇത്രയും ഐറ്റംസ് ഉണ്ടല്ലോ അതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടി അതിലേക്ക് ചേർത്തിട്ട് മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് മൂപ്പിക്കണം. അതായത് ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മൾ ഈ പൊടികൾ, മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതായത് പൊടികളുടെ പച്ചമണം മാറണം. ഇനി തക്കാളിയും കൂടി ചേർത്ത് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച ശേഷം മല്ലിയില ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ വെള്ളം വറ്റി വരുന്ന സമയത്ത് വേവിച്ചു വെച്ച കോഡോ മില്ലറ്റ് ഉണ്ടല്ലോ, നമ്മൾ വെള്ളം പോകാനായിട്ട് ഇങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് വെള്ളമെല്ലാം പോയതിന് ശേഷം ഈ കോഡോ മില്ലറ്റ് ഇതിലേക്ക് ചേർത്ത് ഇളക്കിയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ പുലാവ് റെഡിയായി. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അത് മാത്രമല്ല, ചില ആൾക്കാരുണ്ട് ഇത് ഹെൽത്ത് നന്നായിട്ട് നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ഫുഡ് കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫുഡ് കൊടുക്കണം, അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ടൊമാറ്റോ കോഡോ മില്ലറ്റ് പുലാവ്. അപ്പൊ ഇത് വാങ്ങാൻ കിട്ടും. മില്ലറ്റ്സ് ഒക്കെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ ഇതും ആ ഒരു രീതിയിൽ ഉൾപ്പെടുത്തി കഴിക്കാം. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എപ്പോഴും നമ്മൾ ഒരേ ടൈപ്പ് പുലാവൊക്കെ ഉണ്ടാക്കാതെ കുറച്ച് വെറൈറ്റി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റും കുറച്ച് മാറിക്കിട്ട് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ടിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഹാപ്പിലി.

ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സമയം

ഇതിനു ചുറ്റുണ്ടാകുന്ന നിറവ്യത്യാസം ഒരു പ്രശ്നമാണല്ലേ. എങ്കിലേ ഇനി അതൊരു പ്രശ്നമാവില്ല. കാരണം അത് മാറാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത്. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജി അപർണ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, കണ്ണിന് ചുറ്റും കറുത്ത നിറം വരിക അല്ലെങ്കിൽ മറ്റൊരു നിറവ്യത്യാസം വരുന്നത് പലർക്കും ഒരു വലിയ ബുദ്ധിമുട്ടാണ്. എത്ര ഭംഗിക്ക് കണ്ണെഴുതിയാലും അതിൻ്റെ ഒരു ഭംഗി മുഖത്ത് കാണില്ല. ഇനിയിപ്പോൾ എത്ര നല്ല മേക്കപ്പ് ഇട്ടാലും ആ ഒരു ചന്തം നമ്മുടെ ഫേസിൽ കൊണ്ടുവരില്ല. അപ്പം അതുകൊണ്ട് ഈ കണ്ണിന് ചുറ്റും കറുത്ത പാട് വരുന്നത് മിക്കവരുടെയും ഒരു പേടി സ്വപ്നമാണ്. അപ്പം ഇനി പേടിക്കണ്ട, വളരെ സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന കുറച്ച് ഐറ്റംസ് ഉപയോഗിച്ച് ഈ കണ്ണിന് ചുറ്റും വരുന്ന കറുത്ത നിറം അല്ലെങ്കിൽ നിറവ്യത്യാസം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ, പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ. നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന അഴുക്കും എണ്ണമയോ ഒക്കെ നീക്കം ചെയ്യാനായിട്ട് ഈ കടലമാവ് ബെസ്റ്റ് വഴിയാണ് കേട്ടോ. അപ്പൊ കടലമാവ് എടുക്കുക, ഒരു 2 ടേബിൾ സ്പൂൺ മതിയാകും. അത് ഒരു നല്ല വൃത്തിയുള്ള ബൗളിലേക്ക് എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നല്ല കട്ട തൈരാണ് കേട്ടോ. കട്ട തൈര് ഈ ഒരു കടലമാവ് നനയാൻ പാകത്തിന് എടുക്കുക. ഇനി വേണ്ടത് തക്കാളിയുടെ നീരാണ് കേട്ടോ. നല്ല പഴുത്ത തക്കാളി അരച്ചെടുക്കുക. അത് ഒരു ഫുള്ള് തക്കാളി ഒന്നും വേണ്ട, ഒരു ചെറിയ പീസ് മതി. അമ്മ കറിക്കൊക്കെ അറിയണ സമയത്ത് കാണാതെ ഒരു 2 കഷ്ണം തക്കാളി ഇങ്ങ് അടിച്ച് മാറ്റിക്കോളൂ. എന്നിട്ട് നമുക്കൊരു മിക്സിയിലിട്ട് അടിക്കുക. ഈ ഒരു പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പം നല്ലൊരു കുഴമ്പ് വരുവാകും. ഈ ഒരു പേസ്റ്റ് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വെച്ച ശേഷം വാഷ് ചെയ്ത് കളയുന്നത് കണ്ണിന് ചുറ്റുണ്ടാകുന്ന നിറവ്യത്യാസത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. ഇത് രാത്രികാലങ്ങളിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഇനി ഇതല്ല ഇത്രയൊക്കെ കഷ്ടപ്പെടാൻ വയ്യ എങ്കിൽ വെറും കടലമാവും തൈരും കൂടി മിക്സ് ചെയ്ത് തേച്ചാലും മതി. ഇങ്ങനെ ചെയ്യുന്നത് കണ്ണിന് ചുറ്റുണ്ടാകുന്ന നിറവ്യത്യാസത്തെ കൺട്രോൾ ചെയ്യും. അപ്പൊ അത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് കണ്ണിന് ചുറ്റുണ്ടാകുന്ന നിറവ്യത്യാസം മാറ്റാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 9.4 നാട്ടുകാർ.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കുറേയേറെ നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. ഇന്നത്തെ പാട്ടുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നല്ലേ, ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ പാട്ടുകളും തന്നെ ബി ജി പാൽ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളാണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇങ്ങനെ നമ്മളെ മെൽറ്റാക്കുന്ന പാട്ടുകളാണ്. നമ്മളെ എത്ര സങ്കടത്തിലാണ് അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ചിരിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആ സങ്കടമൊക്കെ അങ്ങ് ഇല്ലാണ്ടാകുന്നത് പോലെ തോന്നും. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് രാമന്റെ ഏദൻ തോട്ടം എന്ന മൂവിക്ക് വേണ്ടിയിട്ട് ബിജു പാൽ മ്യൂസിക് ചെയ്തൊരു പാട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. ഈ ഒരു പാട്ട് കേൾക്കാനും ഇതിന്റെ വിഷ്വലൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. പാട്ട് ഏതാണെന്നല്ലേ, മാവിലക്കൊടി പൈങ്കിളി എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. പ്രത്യേകിച്ച് ഈ ഒരു പാട്ടിന്റെ വിഷ്വല് കാണുമ്പോൾ അനു സിത്താര ആ ഒരു റെഡ് സാരി ഒക്കെ ഉടുത്ത് നിന്ന് പാട്ട് പാടുന്ന കാണാനായിട്ട് നല്ല രസമാണ്. അപ്പൊ എന്തായാലും നോക്കി ഈ ഒരു പാട്ടിലൂടെ തുടങ്ങിയാലോ. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് ഗുഡ് ബൈ.

ജയസൂര്യ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു മൂവിയായിരുന്നു ലുക്ക ചുപ്പി. ജീവിതത്തിലെ പച്ചയായ സത്യങ്ങൾ അതുവഴി നമ്മളെ കാണിച്ചു തന്നൊരു മൂവിയായിരുന്നു കേട്ടോ ഇത്. ഈ മൂവിയിൽ മനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ട് കേട്ടോ, ഈ മിഴികളിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. പ്രത്യേകിച്ച് സന്ധ്യാസമയത്തൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കേൾക്കാൻ പറ്റിയൊരു പാട്ടാണ്. ഈ ഒരു പാട്ടിനും പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നമ്മുടെ ബിജിപാലാണ് കേട്ടോ. ഞാൻ ഇതാണ് തുടക്കത്തിലെ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് വല്ലാത്തൊരു ഭംഗിയുണ്ടെന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കാലഘട്ടമായിരിക്കും, മറ്റ് ചിലപ്പോൾ കോളേജ് കാലഘട്ടമായിരിക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ പണ്ട് ഗ്രൗണ്ടിലൊക്കെ കളിക്കാൻ പോകുന്ന ആ ഒരു ടൈമായിരിക്കും അല്ലേ. എന്ത് പറഞ്ഞാലും ഈ സൗഹൃദം എന്ന് പറയുന്നത് എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് എപ്പോഴും അങ്ങ് ഉയരത്തിലായിരിക്കും. ഈ സൗഹൃദങ്ങൾ കാണിക്കുന്ന ഒരുപാട് മലയാള സിനിമ വന്നിട്ടുണ്ടെങ്കിലും അതിലെല്ലാം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടതായിരിക്കും. അത്തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു ഇടുക്കി ഗോൾഡ്. ഇടുക്കി ഗോൾഡിൽ സൗഹൃദം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടുണ്ട്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ പാട്ട് ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മളൊക്കെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒറ്റയ്ക്കിരിക്കുകയാണ്, അപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ പേരും കേൾക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ, മാണിക്യ ചിറകള എന്ന് തുടങ്ങുന്ന ഈ ഒരു സോങ്. അപ്പൊ ആ ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ടിന് പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത് ബിജിപാലാണ്. അപ്പോ ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

0: லட்சுமி சில்க்ஸ் திருவள்ளா முத்தூர் ஏட்டுமானூர்.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്കാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

ബിജിപാൽ എന്ന അതുല്യ സംഗീത സംവിധായകന്റെ പാട്ടുകളൊക്കെയാണ് ഇതാ ഇങ്ങനെ ഗ്രാമഫോണിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. തുടക്കത്തിലേ പറഞ്ഞു, നമ്മളെ അങ്ങ് എന്താ പറയാ, മെൽറ്റാക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ് ബിജിപാലിന്റെ പാട്ടുകൾ എന്ന് പറയുന്നത്. അത്തരത്തില് മനോഹരമായ പാട്ടുകളാണ് നമ്മൾ ഇന്ന് ഓരോന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രണയമാകാം അല്ലെ. നമ്മള് കേൾക്കാൻ പോകുന്നത് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന മൂവിയിലെ കാണാമുള്ളാൽ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. നമുക്കറിയാം ഭയങ്കര രസമുള്ളൊരു മൂവിയാണ് അല്ലേ, പ്രണയത്തിന് കാലമില്ല അല്ലെങ്കിൽ പ്രായമില്ല എന്നൊക്കെ പറഞ്ഞു തന്നൊരു മൂവിയായിരുന്നു സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പൊ ഈ സോൾട്ട് ആൻഡ് പെപ്പറിൽ വളരെ മനോഹരമായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണ് കാണാമുള്ളാൽ എന്ന് തുടങ്ങുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് ആസ്വദിച്ചാലോ. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങള് വാർത്തയായിട്ട് പത്രത്തിലൂടെ വരുമ്പോൾ നമ്മൾ എല്ലാവരും അത് വായിക്കാറുണ്ടല്ലേ. എന്നാൽ ഒരു പത്രപ്രവർത്തകന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് കണ്ടാലോ? അത് കാണിച്ചു തന്ന, അല്ലെങ്കിൽ യഥാർത്ഥ പത്രപ്രവർത്തകന്റെ ജീവിതം വരച്ചു കാട്ടിയ ഒരു സിനിമയായിരുന്നു സ്വല്ലെ അല്ലെങ്കിൽ സ്വന്തം ലേഖകൻ എന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ ബിജിപാലിന്റെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട് കേട്ടോ. നമ്മുടെ ദിലീപേട്ടന്റെ പഴയകാല പ്രണയം ഇങ്ങനെ ഓർമ്മിക്കുമ്പോൾ വരുന്നൊരു പാട്ടില്ലേ, ആ ഒരു പാട്ട് ചെറുതിങ്ങൾ തോണി എന്ന് തുടങ്ങുന്ന സോങ്, ആ ഒരു പാട്ടാണ് കേട്ടോ നമ്മൾ ഇനി അടുത്തതായിട്ട് ഗ്രാമഫോണിലൂടെ കേൾക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ടിനായിട്ട് കാതോർക്കാം ഗ്രാമഫോണിലൂടെ.

അങ്ങനെ അടുപ്പിച്ച് നമ്മള് രണ്ട് പ്രണയഗാനങ്ങൾ കേട്ടല്ലേ. ബിജുപാലിന്റെ പാട്ടാകുമ്പോ അതിനല്പം മധുരം കൂടുതലാണ് എന്നതാണ് സത്യം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നതും മറ്റൊരു റൊമാൻറിക് സോങ് ആണ് കേട്ടോ. പാട്ട് ഏതാണെന്നല്ലേ, മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ മൗനങ്ങൾ എന്ന് തുടങ്ങുന്ന സോങ് ആണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് കേട്ടോ ഇത് പറയുന്നത്. ഭയങ്കര രസമാണ്. നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള പല പ്രണയങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു ഈ ഒരു മഹേഷിന്റെ പ്രതികാരം അതിലെ പ്രണയവും. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിയിലെ ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ടാണ് മൗനങ്ങൾ എന്ന് തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു പാട്ടിനായിട്ട് കാത്തവർക്കാം ഗ്രാമഫോണിലൂടെ.

0: തിരുവല്ല.
1: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ബിജിപാൽ എന്ന അതുല്യ സംഗീത സംവിധായകന്റെ പാട്ടുകളൊക്കെയാണ് ഇതാ ഇങ്ങനെ ഗ്രാമഫോണിലൂടെ ഒന്നിനു പുറകൊന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ജയസൂര്യ തകർത്ത് അഭിനയിച്ച വെള്ളം എന്ന ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ. വെള്ളം എന്ന ചിത്രം പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് ആകാശമായവളെ എന്ന പാട്ടായിരിക്കും. എന്നാൽ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് അതല്ല കേട്ടോ. ഭയങ്കര രസമുള്ള, ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്ന, എന്നാൽ അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പാട്ടുണ്ട്. അതും നമ്മുടെ ബിജിപാലിന്റെ സൃഷ്ടിയാണ് കേട്ടോ. പാട്ട് ഏതാണെന്നല്ലേ, പുലരിയിലച്ഛൻ്റെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. അതായത് ആ മോള് സ്കൂളിൽ പ്രയർ ചൊല്ലുന്ന സമയത്ത് കേൾക്കുന്നൊരു പാട്ടില്ലേ അത്. അപ്പൊ ആ ഒരു പാട്ട് കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

സുരാജ് വെഞ്ഞാർമോട്, ഫഹദ് ഫാസിൽ എന്നിവർ തകർത്തഭിനയിച്ച ഒരു മൂവി ഉണ്ട് കേട്ടോ. അതായത് ഈ റിയലിസ്റ്റിക് സിനിമാസിന്റെ ആ ഒരു കാലഘട്ടമില്ലേ, അതിന്റെ ആ ഒരു തുടക്ക കാലഘട്ടം എന്ന് വേണമെങ്കിലും പറയാം. ഭയങ്കര രസമുള്ള ഒരു മൂവിയാണ്. മൂവി ഏതാണെന്നല്ലേ, തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. അപ്പോ ഈ ഒരു ചിത്രത്തിനെ കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ ബിജി പാൽ സംഗീതം പകർന്നൊരു മനോഹരമായ പാട്ടുണ്ട്. പാട്ട് ഏതാണെന്നല്ലേ, വരും വരും എന്ന് തുടങ്ങുന്നതാണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. അതായത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു വിങ്ങലിങ്ങനെ നിൽക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ. ധാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ബിജിപാൽ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത് അല്ലെ. എല്ലാ പാട്ടുകളും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെയല്ലേ, എല്ലാ പാട്ടുകളും തന്നെ നമ്മളെ അങ്ങ് പിടിച്ചിരുത്തുന്ന പാട്ടുകളാണ്. ഒരുപാട് നമ്മുടെ കാതുകളെ ശല്യം ചെയ്യാത്ത മൃദുലമായ ഇണങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകളാണ് കേട്ടോ. അപ്പൊ എന്തായാലും പതിയെ എനിക്ക് ഇവിടുന്ന് ടാറ്റ പറയാനുള്ള സമയമായിട്ടുണ്ട്. വെറുതെ പോകുന്നില്ല, ഒരു പാട്ട് കൂടി തന്നിട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വിക്രമാദിത്യൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ. ഇതിൽ ഭയങ്കര രസമായിട്ടുള്ളൊരു പാട്ടുണ്ട്. അതായത് ഒരു അച്ഛൻ്റെയും മകൻ്റെയും ബോണ്ട് കാണിക്കുന്ന ഒരു പാട്ട്. പാട്ടേതാണെന്നല്ലേ, 1 കോടി താരങ്ങൾ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പാട്ടിലൂടെ ഇന്നത്തെ ഗ്രാമഫോണിൻ്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ ഞാൻ ടാറ്റ ബൈ ബൈ പറയുകയാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രാമഫോൺ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
0: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ആർജി അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ നമ്മളോടൊപ്പമുള്ളത് 100-ലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജീവ് കുമാർ. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
1: ഡോക്ടർ. ഇന്ന് നമ്മൾ മെഡി ടോക്കിൽ പറയുന്ന വിഷയം രോഗപ്രതിരോധം, ആയുർവേദ മാർഗം. എന്താണ് ഡോക്ടർ ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്?
2: ചികിത്സാ സമ്പ്രദായം എന്നതിൽ ഉപരിയായി ആയുർവേദം ആരോഗ്യരക്ഷാകരമായ ഒട്ടേറെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമായിട്ടാണ് കാണേണ്ടത്. മാത്രമല്ല, രോഗമില്ലാത്ത മനുഷ്യായുസ്സിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അവർ അനുഷ്ഠിക്കേണ്ട, ആചരിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളാണ് ആയുർവേദ ചികിത്സാ സമ്പ്രദായത്തിൽ പറഞ്ഞിട്ടുള്ളത്. സ്വസ്ഥസ്യ സ്വാസ്ഥ്യ സംരക്ഷണം, ആതുരസ്യ വികാര പ്രശമനം, അത് തന്നെയാണ് ആയുർവേദ ശാസ്ത്രത്തിന്റെ ദർശനം അല്ലെങ്കിൽ മിഷൻ എന്ന് പറയുന്നു. ആരോഗ്യപൂർണമായി ജനിക്കുന്ന ഒരുവന് അവന്റെ ആരോഗ്യം അതേപോലെ നിലനിർത്തുവാൻ എന്തെല്ലാം ചെയ്യണമോ അവ എന്തെല്ലാമെന്നും അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ രോഗങ്ങൾ വരാനിടയായാൽ, ഒരു ആതുര അവസ്ഥയുണ്ടായാൽ, അത്തരം ആതുരന് അല്ലെങ്കിൽ രോഗാവസ്ഥയിലുള്ളവന് അവന്റെ അസുഖങ്ങൾ ശമിപ്പിക്കുന്നതിന് എന്തെല്ലാം വേണമെന്നും ആയുർവേദം വിശദമാക്കുന്നു.
1: ഓക്കെ ഡോക്ടർ. ഡോക്ടർ, ഈ രോഗപ്രതിരോധം എങ്ങനെ സാധ്യമാകും?
2: പ്രക്ഷാളനാദി പങ്കസ്യ ദൂരാത് അസ്പർശനം വരം എന്നാണ് ആയുർവേദം രോഗപ്രതിരോധത്തിന് ഉള്ള സൂചന നൽകുന്നത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും ഭേദം രോഗം വരാതെ ഇരിക്കാൻ സൂക്ഷിക്കുക, കരുതുക എന്നതാണ് എന്നതിന്റെ മറ്റൊരു രീതിയിലുള്ള അവതരണമാണ് പ്രക്ഷാളനാദി പങ്കസ്യ ദൂരാത് അസ്പർശനം വരം. ചെളിയിൽ ചവിട്ടിയിട്ട് കാല് കഴുകി വൃത്തിയാക്കുന്നതിലും ഭേദം ചെളിയിൽ ചവിട്ടാതിരിക്കുകയാണ് എന്നാണ് ആയുർവേദം അതിനെ വിശദമായി പറഞ്ഞിട്ടുള്ളത്.
1: ഓക്കേ ഡോക്ടർ, എന്തൊക്കെ കരുതലാണ് അതിനായി നമുക്ക് വേണ്ടത്?
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് അനുയോജ്യമായ ദിനചര്യ പരിപാലനമാണ് പ്രധാനമായും ആയുർവേദം രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി നിർദ്ദേശിക്കുന്നത്. ഒരു ദിവസം ഒരുവന്റെ വിഹാരങ്ങൾ എങ്ങനെ, എന്തൊക്കെ, എപ്പോൾ വേണമെന്നുള്ളത്, അവന്റെ ശാരീരിക മാനസിക ശുചിത്വം എങ്ങനെ വേണമെന്നുള്ളത് ദിനചര്യയിലൂടെ വളരെ വ്യക്തമായി നിർദ്ദേശിക്കുന്നു. പുലർച്ചെ 7:30 വെളുപ്പിന് എഴുന്നേറ്റ് സ്വന്തം ശരീര ശുചിത്വം വരുത്തി അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പല്ല് തേക്കുക, നാവ് പിടിക്കുക, കുളിക്കുക, അതേപോലെ ഓരോ തരത്തിലും ശരീരത്തിന്റെ ബാഹ്യ ആഭ്യന്തര ശുദ്ധി ഒപ്പം മാനസികമായ ശുദ്ധിയും ദിനചര്യയിലൂടെ എങ്ങനെ വേണമെന്ന് വിശദമാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ദിനചര്യയിൽ, അതായത് ആഹാരവിഹാരങ്ങളിൽ ഒക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നതായി ആയുർവേദം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ഋതുക്കളും ചൂടുകാലം, മഴക്കാലം, തണുപ്പുകാലം എന്നിങ്ങനെ വ്യക്തമായി നമുക്ക് തിരിച്ചറിയാവുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്നതിന് ആ സമയത്തുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന വിധത്തിൽ വളരെ മുൻകൂട്ടി തന്നെ തിരിച്ചറിഞ്ഞ് അവയെ ശരീരത്തിൽ ഏതെല്ലാം തരത്തിൽ ഉപയോഗപ്പെടുത്താമോ അത്തരത്തിൽ ദിനചര്യയിൽ വരുത്തേണ്ട മാറ്റമാണ് ഋതുചര്യ എന്ന ഭാഗത്ത് വളരെയധികം വിശദമാക്കുന്നത്. അതായത് മത്സ്യമാംസങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള ആഹാര രീതിയല്ല ആയുർവേദം നിർദ്ദേശിക്കുന്നത്. സൂപ്പ് പോലെയുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ പാനീയങ്ങൾ ഉപയോഗിക്കാൻ വളരെയധികം ശ്രദ്ധ ചെലുത്തണമെന്ന് ചില കാലാവസ്ഥയിൽ പറയുന്നുണ്ട്. അത് എപ്പോൾ, എങ്ങനെയൊക്കെ, എത്രത്തോളം എന്നത് തിരിച്ചറിഞ്ഞ് ഋതുചര്യയിൽ വരുത്തുന്ന മാറ്റം പലവിധ രോഗങ്ങൾക്ക് ശമനവും പ്രതിരോധവുമായി മാറുന്നുമുണ്ട്.
1: ഡോക്ടർ, അതുപോലെ തന്നെ സാമൂഹിക ആരോഗ്യത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: സമൂഹ ജീവി എന്ന നിലയ്ക്ക് മനുഷ്യന് സാമൂഹിക ആരോഗ്യം അനിവാര്യമാണ്. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന പലവിധ സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണം സാമൂഹിക ആരോഗ്യ കുറവ് തന്നെയാണ്. അതിന് സദ്വൃത്തം എന്ന പ്രത്യേക വിഭാഗം വളരെ വിശദമായിട്ട് സമൂഹ ഇടപെടലുകളിൽ നാം എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഏതെല്ലാം തരത്തിൽ നമ്മൾ പെരുമാറ്റത്തിലും സംസാരത്തിലും നമ്മുടെ പ്രവൃത്തികളിലുമൊക്കെ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും എങ്ങനെ പെരുമാറണം എന്ന് വളരെ വിശദമായ നിർദ്ദേശം നൽകുന്നതിനും ആയുർവേദം ശ്രദ്ധിച്ചിട്ടുണ്ട്.
1: ഓക്കെ ഡോക്ടർ. ഡോക്ടർ, ഇന്നത്തെ മെഡിറ്റോക്കിൽ നമ്മൾ അവസാനമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, രോഗപ്രതിരോധ മാർഗങ്ങൾ എങ്ങനെയൊക്കെ?
2: ഇനിയുള്ളത് മഴക്കാലമാണ്. മഴക്കാലം നമുക്ക് ഏവർക്കും അറിയാം, പരിസര മലിനീകരണം കൊണ്ട് ഒട്ടേറെ രോഗാതുരതകൾ കാണേണ്ടി വരുന്ന ഒരു കാലാവസ്ഥയാണ്. തണുപ്പും ഈർപ്പം കലർന്ന വായുവും അന്തരീക്ഷവും, അങ്ങനെ ഭൂമിയും ജലവും വായുവും ഒക്കെ മലിനമാകുന്ന ഈ സാഹചര്യത്തിൽ നിരവധി രോഗങ്ങൾ വന്നു ചേരാം എന്നതാണ് കാഴ്ചപ്പാട്. നാം കണ്ടുവരുന്നുണ്ട് ഒട്ടേറെ പകർച്ചപ്പനികളുടെ കാലമാണ്. ഈ പകർച്ചപ്പനികളെ ഒക്കെ പ്രതിരോധിക്കുന്നതിന് ശരീരത്തെ സജ്ജമാക്കുന്ന വിധത്തിൽ ആവശ്യമായ വലിയ നിഷ്കർഷകൾ ആഹാരത്തിലും ദിനചര്യയിലും പാലിക്കപ്പെടേണ്ടതുണ്ട്. രാത്രി കഴിഞ്ഞുള്ള കുളി, തണുത്ത വെള്ളത്തിലുള്ള കുളി, മലിനമായ ജലത്തിലുള്ള കുളി ഒക്കെ അനാരോഗ്യം വിളിച്ചു വരുത്തും എന്നത് അറിയുക. കഴിവതും ചൂടുള്ളതും അപ്പപ്പോൾ തയ്യാറാക്കിയതും കാലാവസ്ഥാനുസൃതം ഉപയോഗിക്കുക തന്നെയാണ് വേണ്ടത്. ആറിയതും പാചകം ചെയ്ത് പഴകിയതുമായ ആഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക തന്നെ വേണം. ചൂടുള്ള വെള്ളം കുടിക്കുന്നതായിരിക്കും, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതായിരിക്കും ആരോഗ്യപ്രദം. എന്തു തന്നെയായാലും ഇതോടൊപ്പം തന്നെ ചെയ്യേണ്ട ചില ദിനചര്യയിലെ കാര്യങ്ങളാണ് ഈ മഴക്കാലത്തെ അതിജീവിക്കാൻ നമുക്ക് ആവശ്യമായി വരിക. അഭ്യംഗം ഒട്ടേറെ അസുഖങ്ങൾക്ക്, രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ഒരു ആരോഗ്യ പരിചരണമാണ്. ദേഹമാസകലം എണ്ണ തേച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ച് ഓരോ ദിവസവും ചെയ്യുന്ന ആ ശുചിത്വ പാലനം ഒട്ടനവധി രോഗങ്ങൾക്ക് പ്രതിരോധമായിട്ട് മാറുന്നുണ്ട്. അത് തീർച്ചയായും ഈ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായ ഒരു രോഗപ്രതിരോധ മാർഗമായി തന്നെ കാണുക. സ്വയം വീട്ടിൽ ചെയ്യാവുന്നതും അതേപോലെ തന്നെ ആയുർവേദ ചികിത്സാ സ്ഥാപനങ്ങളിൽ പോയി നിർവഹിക്കാവുന്നതുമായ ഒരു ലഘുവായ ആരോഗ്യ പരിചരണമാണ് അഭ്യംഗം. ഒപ്പം തന്നെ ഏതെങ്കിലും രോഗാതുരതകൾ ഉണ്ടെങ്കിൽ, രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ, ആ രോഗാവസ്ഥയ്ക്ക് അനുയോജ്യമായ മാറ്റങ്ങൾ ഈ അഭ്യംഗത്തിനും പുറമെ ചെയ്യാവുന്നതുമാണ്. ഈ മഴക്കാലം ആയുർവേദത്തിന്റെ പരിചരണത്തോടെ രോഗരഹിതമായി മാറാനായിട്ട് ഇടയാകട്ടെ.
1: ഓക്കെ ഡോക്ടർ, വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളാണ് ഡോക്ടർ ഇന്ന് മെഡിറ്റോക്കിലൂടെ നമ്മളോട് സംസാരിച്ചത്. ഇന്ന് മെഡിറ്റോക്കിൽ രോഗപ്രതിരോധം, ആയുർവേദ മാർഗം, ഇങ്ങനെ കുറച്ച് വിഷയങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. നമ്മുടെ ഇന്നത്തെ മെഡിറ്റോക്കും ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്കാണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് മെഡിറ്റോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് 100-ലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ആയുർവേദ ആശുപത്രിയായ അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജീവ് കുമാർ ആയിരുന്നു. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിറ്റോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
0: Radio Macross 90.4 Time Check.
3: 3 o'clock.
4: Go screen.

0: your screen. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സിൽവർ സ്ക്രീൻ, കൂടെയുള്ളത് ദീപ. ധാരാളം സാധ്യതകളുള്ള ജോണറാണ് ഫീൽ ഗുഡ് എന്ന് പറയുന്നത്. ഒരു തിരക്കഥാകൃത്തിനെയോ സംവിധായകനെയോ സംബന്ധിച്ച് അല്പം വെല്ലുവിളി ഉയർത്തുന്നതുമാണ് ഈ ഒരു വിഭാഗം അല്ലേ. ആ വെല്ലുവിളിയെ സമർത്ഥമായി മറികടക്കുന്നതാണ് വർഷ വാസുദേവ് എന്ന നവാഗത സംവിധായിക ഒരുക്കിയ ചിന്ന ചിന്ന ആസൈ എന്ന ഫിലിം. അപ്പൊ ഇന്നത്തെ സിൽവർ സ്ക്രീനിൽ ഏത് ഫിലിമിന്റെ റിവ്യൂ ആണ് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ചിന്ന ചിന്ന ആസൈ, ഇന്ദ്രൻസും മധുബാലയും പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്ന സിനിമ. മലയാള സിനിമാ പ്രേക്ഷകർക്ക് കണ്ടുപരിചയമുള്ള ആശയമാണെങ്കിലും സംവിധാന മികവ് കൊണ്ടും താരപ്രകടനങ്ങൾ കൊണ്ടും കഥ അന്ത്യത്തിൽ ഉള്ളു നിറയ്ക്കുന്ന അനുഭവമാവുകയാണ് ചിന്ന ചിന്ന ആസൈ. അഭിജിത് ബാബുജിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്.
1: അവളின் മനதில் எத்தனை கதைகள் உலாவினாலும் வெளியில் லோகம் தொடர்ந்தே போய் கொண்டிருந்தது.
2: தமிழ்நாடும் வாரணாசியும் தம்மில் ஒரு பெரிய கனெக்ஷன் இருக்கு. தமிழா நீங்க?
1: மலையாளியானோ?
3: பக்கத்துல ஒரு கோயில் இருந்துச்சுங்க.
2: വാരണാസിയിൽ ഒരു ടീമിന്റെ കൂടെ വന്നിട്ട് മിസ്സായ ഒരു സ്ത്രീയാ.
4: ഉണ്മല്ലേ? അവങ്ങ എന്നെ തേടിട്ട് ഇരിപ്പാങ്ങളാ?
5: മറുപടിയും ആച്ചനാ, നാ പൊറുപ്പ് കിടയാതെ, നീങ്ങ പാക്കണം.

0: எனக்கு நீங்க சாரின்னு சொல்லுங்க.
1: ஓ
0: சாரின்னு சொல்லுங்க.
1: சாரி
0: போலாமா?
1: ஆ போலாம்.
2: சின்ன சின்ன ஆசை என்ன ஃபிலிமின் பச்சாத்தலம் എന്ന് പറയുന്നത് വാരാണസിയാണ്. വാരാണസി അല്ലാതെ മറ്റൊരിടവും ഫിലിമിൽ ഇല്ല എന്നും പറയാം. കോഴിക്കോട്ടുകാരൻ റിട്ടയർഡ് യു പി സ്കൂൾ അധ്യാപകൻ മാധവൻ മാഷും തമിഴ്നാട്ടിൽ നിന്ന് വാരാണസി കാണാനെത്തുന്ന ലീലയുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, തികച്ചും അപരിചിതരായ, ജീവിതത്തിന്റെ നല്ലൊരു ഘട്ടം പിന്നിട്ട രണ്ടുപേർ കണ്ടുമുട്ടുന്നതിനായി വാരാണസി ഇടയാകുന്നു. മാധവൻ മാഷും ലീലയും എങ്ങനെ പരിചിതരാകുന്നുവെന്നും ആ പരിചയം കൂടുതൽ വിശാലമായ അർത്ഥത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. വാരാണസി എന്ന് കേൾക്കുമ്പോൾ പൊതുവെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക ഭക്തിയുടേതായ മുഖമായിരിക്കുമല്ലേ. എന്നാൽ ശാന്തതയുടെയും സമാധാനത്തിന്റെയും സൗഹൃദങ്ങളുടെയും ഒറ്റപ്പെടലിന്റെയും മുഖം കൂടി വാരാണസിക്കുണ്ടെന്ന് ചിത്രം കാട്ടിത്തരുന്നു.
0: ഒരു നിമിഷം.

ചിന്ന ചിന്ന ആസെ എന്ന മൂവിയുടെ റിവ്യൂ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒറ്റപ്പെടുന്നവരിലേക്കാണ് ഈ ഒരു ഫിലിം കണ്ണുകൾ തിരിച്ചിരിക്കുന്നത്. അവർക്കെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ചിന്ന ചിന്ന ആസകൾ ഉണ്ടെന്നും പല കഥാപാത്രങ്ങളിലൂടെ

വർഷ വാസുദേവ് കാട്ടിത്തരുന്നുണ്ട്. മകളുണ്ടെങ്കിലും ഒരുതരം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് മാധവൻ മാഷ്. തഞ്ചാവൂരിൽ നിന്ന് വാരാണസിയിലെത്തിയ സംഘത്തിലെ ഒരാളായ ലീല ജീവിതകാലം മുഴുവനും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇരുവരും ഒറ്റപ്പെടലിന്റെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിയുന്നത് പരസ്പരം പരിചയപ്പെടുമ്പോഴും തുറന്ന് സംസാരിക്കുമ്പോഴുമാണ്. സംഭാഷണങ്ങളിലൂടെയാണ് ശരിക്കും ഫിലിം മുന്നേറുന്നത്. കഥാപാത്രങ്ങളുടെ പശ്ചാത്തലവും മാനസികാവസ്ഥയും അതുപോലെ അവർ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും എല്ലാം സംഭാഷണങ്ങളായി തന്നെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നതും. അതെല്ലാം മൂർച്ച കുറയാതെ എത്തിച്ചു എന്നിടത്താണ് നമ്മുടെ വർഷ വാസുദേവ് എന്ന സംവിധായിക വിജയിച്ചിരിക്കുന്നതും. ഗോവിന്ദ് വസന്തയുടെ സംഗീതവും ചിത്രത്തെ വൈകാരികമായ അനുഭവമാക്കുന്നുണ്ട്.

ചിന്ന ചിന്ന അസൈ എന്ന ഫിലിമിലെ അഭിനേതാക്കളിലേക്ക് വന്നാൽ മാധവൻ മാഷായി എത്തിയ ഇന്ദ്രൻസിൽ നിന്ന് തുടങ്ങാം. വാരാണസിയിലെ ഓരോ ഇഞ്ചും പരിചിതമായ കഥാപാത്രത്തെ ഇന്ദ്രൻസ് മനോഹരമാക്കി. സൗഹൃദവും പ്രണയവും വിരഹവും വേദനയും എല്ലാം നിറഞ്ഞ മാധവൻ മാഷ് ഇന്ദ്രൻസിന്റെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലാണ്. സംസാരത്തിലും നടപ്പിലും എല്ലാം തനി കോഴിക്കോട്ടുകാരൻ യു പി സ്കൂൾ വാദ്യാറായി നിറഞ്ഞാടുകയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ കത്തിരാകും പോലെ തന്നിലെ അഭിനേതാവിനെ ഓരോ സിനിമയിലും അദ്ദേഹം മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ. അതുപോലെ തന്നെ മൂർച്ച കൂട്ടി തിളക്കമേറുകയാണ് ചെയ്യുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ അവതരിപ്പിച്ച മുഴുനീള നായികാ വേഷം മധുബാലയും ഭംഗിയാക്കി. നിരവധി ലെയറുകളുള്ള ഒരു കഥാപാത്രവും ഇത് തന്നെയാണ്. കൃത്യമായ ഹൃദയം തൊടുന്ന പശ്ചാത്തലവും ഈ കഥാപാത്രത്തിനുണ്ട്. ചിന്ന ചിന്ന ആസൈ എന്ന പേരിന് കാരണമായതും ലീല എന്ന കഥാപാത്രം തന്നെയാകാം. ഇടയ്ക്ക് വന്ന് നിമിഷ നേരം കൊണ്ട് കണ്ണു നനയിക്കുന്നുണ്ട് വിഷ്ണു അഗസ്ത്യയുടെ പേരില്ല കഥാപാത്രം. ജാഫർ സാദിഖിന്റെ ഷെട്ടിയും അപർണ ബാലമുരളിയുടെ ജാനകിയും മനസ്സിൽ തങ്ങി നിൽക്കും. കാളി വെങ്കട്, തമ്പി രാമയ്യ എന്നിവരാണ് മറ്റു വേഷങ്ങളിലുള്ളത്. ഈ വാരാണസിയിൽ വരുന്നവർ തിരിച്ചു പോകുമ്പോൾ തങ്ങൾക്ക് പ്രിയപ്പെട്ടതെന്തെങ്കിലും അവിടെ ഉപേക്ഷിക്കണം എന്നൊരു ചൊല്ല നിലവിലുണ്ടല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ തങ്ങൾക്കിടയിലെ അപരിചിതത്വത്തിന്റെ അതിർവരമ്പുകൾ മാഞ്ഞില്ലാതാവാൻ കാരണമായ വാരാണസിയിൽ പരസ്പരം ഉപേക്ഷിക്കുന്നുണ്ട് മാധവൻ മാഷും ലീലയും. വാരാണസിയെക്കുറിച്ച് പ്രചരിക്കുന്ന ആ ചൊല്ല തന്നെയാകാം മാധവൻ മാഷ് ഗംഗാതീരത്തെ ആ പടിക്കെട്ടുകളിൽ ഇരുന്ന് ഓർത്തിരിക്കുക. ഫീൽ ഗുഡ് ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സ് തണുപ്പിക്കുന്ന അനുഭവം തന്നെയാണ് ചിന്ന ചിന്ന ആസൈ എന്ന ഫിലിം. ബാക്കിയെല്ലാം ഇനി തിയേറ്ററിൽ പോയി ആസ്വദിക്കുക. അപ്പൊ എന്തായാലും ഇന്നത്തെ സിൽവർ സ്ക്രീനിൽ ചിന്ന ചിന്ന ആസൈ എന്ന മൂവിയെ കുറിച്ച് കേട്ടല്ലോ. ഇനി വീണ്ടും നമുക്ക് മറ്റൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് ജൂലൈ 1. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. ഡോക്ടർമാരെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു ദിവസമാണ്, അവരെക്കുറിച്ച് ഓർക്കുന്ന ഒരു ദിവസമാണ്. ഈ ദിവസം മാത്രം ഇതിലങ്ങ് പറഞ്ഞു പോകുന്നതല്ല, പക്ഷെ എങ്കിൽ പോലും ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. അപ്പം ഇന്ന് ഡോക്ടേഴ്സ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂവിലേക്കാണ് നമ്മൾ പോകുന്നത്. കൂടെയുള്ളത് ദീപ. അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ശ്വാസകോശ രോഗ വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി സുകുമാരൻ. അപ്പൊ സുകുമാരൻ ഡോക്ടറെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ റേഡിയോ മാക്ഫാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം ദീപ.
1: ഹാപ്പി ഡോക്ടേഴ്സ് ഡേ.
2: താങ്ക് യു സോ മച്ച്.
1: അപ്പൊ ഡോക്ടറിനോട് ആദ്യം തന്നെ ഒരു നന്ദി. കാരണം ഈ ഒരു ദിവസം പല തിരക്കുകൾക്കിടയിൽ നിന്നാണ് ഞങ്ങളുടെ റേഡിയോയിലേക്ക് വന്നതും ഇന്ന് ഈ ഒരു ദിവസം കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ശ്രോതാക്കളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് എത്തിയതും. അപ്പൊ അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസത്തില് നമ്മൾ ഡോക്ടേഴ്സ് ഡേയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഡോക്ടേഴ്സ് ഡേ എന്തുകൊണ്ടാണ് ഈ ഒരു ദിവസം മാറ്റി വെച്ചിരിക്കുന്നത്? എന്താണ് ഇതിന്റെ പ്രത്യേകത? അപ്പൊ എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്?
2: ഡോക്ടേഴ്സ് ഡേ ഒരു ഇന്റർനാഷണൽ ഇവന്റ് അല്ല, പ്രത്യേകിച്ച് നമ്മുടെ ഓരോ രാജ്യത്തിനും ഓരോ ദിവസമാണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ അത് ജൂലൈ 1 എടുത്തിട്ടുള്ളത്. അതിന്റെ പ്രത്യേകമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രശസ്തനായ ഒരു ഡോക്ടർ BC റോയ്, വിധൻചന്ദ് റോയ്, ബംഗാൾ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, ഭാരത് രത്ന അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ഡോക്ടറാണ്, പ്രത്യേകിച്ചും പറയേണ്ടതാണ്. 1961 അദ്ദേഹം ജനിച്ചത്. 1882 ജൂലൈ 1 മരിച്ചത് 1962 ജൂലൈ 1.
1: രണ്ടും
2: ഒരേ ദിവസം. അദ്ദേഹത്തിന്റെ ജനനദിനവും മരണദിനവും ജൂലൈ 1. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ദിവസം ഡോക്ടേഴ്സ് ഡേ ആയിട്ട് അംഗീകരിക്കുന്നത്. ഇത് തുടങ്ങിയത് 1991. നിങ്ങൾ എല്ലാവരും കേട്ടു കാണും, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർമാരുടെ ഏറ്റവും വലിയ അസോസിയേഷനാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ കൂടുതലുള്ള അസോസിയേഷനാണ് ഡോക്ടർമാരുടെ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റും എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഈ ദിവസം ഡോക്ടേഴ്സ് ഡേ ആയിട്ട് അംഗീകരിക്കുന്നു. അതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ഇപ്പൊ നിങ്ങൾക്കറിയാം, എല്ലാറ്റിനും മലേറിയയ്ക്ക് ഒരു ദിവസമുണ്ട്, ന്യൂമോണിയക്കുണ്ട്, ക്യാൻസറിനുണ്ട്. അതുപോലെ അന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഇപ്പോൾ പറയാനുള്ളത്, ഡോക്ടർമാരെ മാത്രമല്ല, ഡോക്ടർമാരുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്, നഴ്സുമാരുണ്ട്, ടെക്നീഷ്യന്മാരുണ്ട്, അവരെല്ലാം ഒരു ഗ്രൂപ്പായിട്ടാണ്. ഒരു ഡോക്ടർക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കറിയാം, ആശുപത്രിയിൽ അവരുടെ ഒരു കൂട്ടായ്മ. ആ എല്ലാവരെയും അംഗീകരിക്കാനും സമൂഹത്തിന് പറ്റുമെങ്കിൽ അവരോടൊരു വാക്ക് പറയുവാനും അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും കൂടിയും, അവരുടെ സെൽഫ്ലെസ് സർവീസ് എന്ന് പറയുന്നത് ശരിയാണോ എന്ന് അറിയില്ല, സെൽഫ്ലെസ് തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞാലും, അവരുടെ ആ പ്രവൃത്തിയെയും അവരുടെ ഇതിനെയും ഒന്ന് അഭിനന്ദിക്കാനും അവരെ ഒന്ന് തൊട്ട് തലോടാനുമുള്ള ഒരു ദിവസമായിട്ടാണ് ഇതിന്റെ കർത്താക്കൾ.
1: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടർ എന്ന് പറയുമ്പോഴേക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരെ ഒന്നിച്ച്, പേഷ്യന്റിനെ ഉൾപ്പെടെ ഒന്നിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ് ഡോക്ടർ എന്ന് പറയുന്നത്. അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഈ പറഞ്ഞതുപോലെ അസിസ്റ്റന്റ്മാര്, അല്ലെങ്കിൽ ഓരോരുത്തരും അവരുടെ അവരും കൂടി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡോക്ടറിന് പൂർണ്ണമായിട്ട് അല്ലെ നല്ല കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റത്തുള്ളൂ.
2: ലീഡർ മാത്രമാണെന്ന് പറയേണ്ടത്, ലീഡർ എന്നാൽ പറഞ്ഞ, പക്ഷെ എല്ലാവരും തുല്യ പങ്കാളികളാണ്. കാരണം ഒരു ചികിത്സ ഇതിൽ വളരെ ചികിത്സ മാത്രമല്ലല്ലോ, ഇതിൽ പലതും വരുന്നതുകൊണ്ട് എല്ലാവരും തുല്യ പങ്കാളികളാണ്.
1: അതെ. ഇപ്പൊ ഡോക്ടർ, ഇപ്പൊ ഈ ഒരു ദിവസത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു തീം കാണുമല്ലോ ഓരോ. ഇപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ നമ്മള് തീം എന്താണ് ഈ ഒരു ഡേയില്?
2: ഇന്നത്തെ ഇംഗ്ലീഷിലാണ് അത് എഴുതുന്നത്, അധികം ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ്. മുഖമൂടിയുടെ പിന്നിൽ ആരാണ്? അത് ഡോക്ടറാണ്. അദ്ദേഹമാണ് രോഗികളെ ചികിത്സിക്കുന്നതും അവരെ ചികിത്സ രോഗവിമുക്തനാക്കുന്നതും അവരെ ഹെൽത്തി ആക്കുന്നതും. പക്ഷെ ഈ ഡോക്ടറെ ആരാണ് ഹീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള അവരെ ആരാണ് സമാധാനിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡോക്ടർ ഈ സമൂഹത്തിലെ ഒരു അംഗം മാത്രമാണ്. അദ്ദേഹത്തിനും സാധാരണ സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും അവർക്കുണ്ട്. കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അവർ പല പല പരിപാടികളും ഒഴിവാക്കിയിട്ടാണ് അവർ ഈ ജോലിയിൽ ഇടപെടുന്നത്. എല്ലാ ജോലിയിലും അങ്ങനെയാണ്. പക്ഷേ പ്രത്യേകത ഡോക്ടർമാരുടെയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എമർജൻസി സർവീസ് ഡോക്ടർമാരുടെ മാത്രമല്ല, ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഉദാഹരണത്തിന് ബസ് ഓടിക്കുന്നവരും അതുപോലെ തന്നെയാണ്. അപ്പൊ അവർക്കൊക്കെ ഒരു അവധി ദിവസം പോലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി, ഇപ്പോൾ ഓഫീസിൽ പോകുന്ന ഒരാൾക്ക് രാവിലെ 8 പോയി 5 അല്ലെങ്കിൽ 10 പോയി 6 പോരാം. പക്ഷെ ഇത് അങ്ങനെയുള്ള ജോലിയല്ല. നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ 24 മണിക്കൂറും നമ്മൾ ഇതിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിന് സമയവും നമുക്ക് വളരെ വളരെയധികം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ലോങ് വർക്കിംഗ് അവേഴ്സ്, ഒരുപാട് നീണ്ട മണിക്കൂറുകള്, അത് ചില ദിവസങ്ങളിൽ, ചില ദിവസം വേറെ ദിവസങ്ങളില്, നൈറ്റ് ഷിഫ്റ്റ്, ഇപ്പൊ അതെല്ലാം വരുന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട്. അത് മാത്രമല്ല, ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ അതിന്റെ ഒരു മാനസിക സംഘർഷം അവരെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ അവരും വീട്ടില് പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടൊക്കെയാണ് ഇതിന് വരുന്നത്. അത് മനസ്സിലാക്കാനും സമൂഹം അവർക്ക് ഒരു തലോടൽ, നമുക്കറിയാം കോവിഡ് സമയത്ത്
1: എല്ലാവരും അടച്ചിരിക്കുമ്പോൾ
2: എന്നെ പോലെ കുറച്ച് പ്രായമായ ഡോക്ടർമാരെ ഒഴിവാക്കാം, മറ്റുള്ള ചെറുപ്പക്കാരായ ഡോക്ടർമാര് അവരുടെ ജീവിതവും അവരുടെ ഫാമിലിയും അവരുടെ എല്ലാം ഒഴിവാക്കി വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ വർക്ക് ചെയ്ത് അത് ഇന്ത്യ സമൂഹം പക്ഷേ വളരെയധികം അഭിനന്ദിച്ചിട്ടുണ്ട്.
1: അത്
2: ഒരു ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല. സമൂഹം അവരുടെ കൂടെ തന്നെ നിന്ന് അവരെ സഹായിച്ചിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ നടന്നിട്ടുണ്ട്.
1: അതെ അതെ, ശരിക്കും ഒരു രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചികിത്സിക്കുക മാത്രമല്ലല്ലോ, അതിന്റെ പിറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു രോഗി നമ്മളുടെ ഒരു ഡോക്ടറിന്റെ അടുത്ത് വരുമ്പോഴേക്കും ആളുടെ ഹിസ്റ്ററി, എന്തൊക്കെ കാര്യങ്ങള്, ഫാമിലി, അതായത് അവരുടെ ഇമോഷൻസ് ഫുള്ള് ഈ ഡോക്ടറിലേക്ക് വരികയാണ് അല്ലെ, അവരുടെ വിഷമം. അപ്പൊ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ഒരു രോഗിയെ നമ്മൾ ചികിത്സിക്കുന്നത്?
2: ഇപ്പൊ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു, വളരെ മനസ്സിലാക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. സാധാരണ നമ്മളൊരു രോഗി മുമ്പിൽ വന്ന ചുമയോ പനിയോ ഉണ്ട്, അത് ചികിത്സിക്കുക മാത്രമല്ല, അത് കണ്ടുപിടിക്കുക. നേരത്തെ കണ്ടുപിടിക്കുന്ന ഒരു അത്യാവശ്യമാണ്, അതെന്താണ് അസുഖം, അത് കഴിഞ്ഞ് ചികിത്സിക്കുന്നതും ആവശ്യമാണ്. അതിനേക്കാളും രോഗിയുടെ സ്ട്രെസ്, സ്ട്രെയിന്, ഇപ്പൊ നമ്മളൊരു മരുന്ന് എഴുതുമ്പോൾ തന്നെ രോഗിക്ക് അത് വാങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു ചികിത്സ ചെയ്യുമ്പോൾ തന്നെ വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ള ആലോചിച്ചോ, അതുപോലെ പല കാര്യങ്ങളും, അവരൊറ്റയ്ക്കായിരിക്കും വരുന്നത്, അവർക്ക് പല പ്രശ്നങ്ങളും ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ ആലോചിക്കണം, അവരുടെ വീട്ടിലെ പ്രോബ്ലങ്ങളും എല്ലാം, അവർക്കൊരു ഭയങ്കര ഇമോഷണലും നമ്മൾ വളരെ ഇമോഷണലായിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതിന്റെ ഒരു ബാക്ക് ഫയർ നമുക്കും അതിനൊരു ഇമോഷണൽ സ്ട്രെസ് വളരെയധികം ഉണ്ട്. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനം. അപ്പോ പിന്നെ ഉള്ള രണ്ടാമത്, ഇപ്പൊ ചികിത്സ മാത്രമല്ല, ചികിത്സ ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞ പ്രകാരം നമ്മുടെ ഒരു ചികിത്സയല്ല പ്രധാനം, പ്രിവെൻഷനാണ്, നമ്മള് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ചികിത്സ ആ രീതികളെല്ലാം പറഞ്ഞു കൊടുക്കണം, അവരുടെ ഹെൽത്ത് കെയറിനെ പറ്റിയുള്ള എല്ലാം പറഞ്ഞു കൊടുക്കണം, അവരുടെ ജീവിത രീതികളെ പറ്റിയും, ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതെല്ലാം ഇതിൽ പങ്കെടുക്കണം. അപ്പൊ നമ്മളതൊരു തമ്മിലുള്ള ഒരു കൂട്ടായ്മയും ചർച്ചയും ഒരു ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ് വളരെയധികം വേണം. അതിപ്പോ കുറച്ച് അറിയില്ല, നിങ്ങൾക്കൊക്കെ അറിയാതിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഫാമിലി ഡോക്ടർ ആ കൺസെപ്റ്റ് ഇല്ലെങ്കിൽ പോലും, എനിക്ക് ഞാൻ തന്നെ എന്റെ ഉദാഹരണം തന്നെ പറയാം, ഞാനിപ്പോ ഒരു 50 കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്, ഞാൻ ശ്വാസകോശ രോഗ വിദഗ്ധനാണ്. പക്ഷെ ഞാനിവിടെ വന്ന് കോട്ടയത്തും തിരുവല്ലയിലും വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും പല രോഗികളും വേറെ ഒരു വളരെ സീനിയർ എക്സ്പേർട്ട് പറഞ്ഞാലും, ഇപ്പൊ ഉദാഹരണത്തിന് ഗർഭസംബന്ധമായ അസുഖം ചോദിച്ചാൽ പോലും ആ ഡോക്ടർ നമ്മളോട് വന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മളുള്ള വിശ്വാസം, ആ വിശ്വാസം ഇപ്പൊ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഈ സ്പെഷ്യലൈസേഷൻ കാരണം വരുന്നുണ്ടോ എന്നറിയില്ല.
1: അതാണ് ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്കൊരു ഫാമിലി ഡോക്ടർ, അതായത് ഇപ്പൊ ഞാനൊക്കെ കുഞ്ഞിലെ ചെറിയ പ്രായത്തിൽ ഒരു ഡോക്ടർ ഉണ്ട്, നമുക്ക് ഒരു പനി ഒന്ന് തൊട്ടാ മതി, നമുക്ക് മരുന്ന് വേണ്ട, ഒന്ന് കണ്ടാലോ തൊട്ടാലോ നമ്മളുടെ അസുഖം മാറും, ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. നമുക്ക് ഡോക്ടറെ കണ്ടാൽ നമ്മൾ അതിനൊരു ഈ പറഞ്ഞ പോലെ സ്പെഷ്യാലിറ്റി വേണമെന്നൊന്നുമില്ല, നമുക്കായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ശരിക്കും അങ്ങനെയാണ് ഈ കൈപുണ്യം എന്നൊക്കെ പറയില്ലേ നമ്മള്, ചില ഡോക്ടർമാരുടെ കൈപുണ്യം. അപ്പൊ അത് ഇപ്പം ഈ ഡോക്ടർ പറഞ്ഞ പോലെ എനിക്കും തോന്നുന്നു ഇപ്പൊ അത് കുറഞ്ഞ് വരുന്നുണ്ടോ എന്നുള്ളത് ശരിയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു പനി വന്നാലും ഈ പറഞ്ഞ പോലെ വളരെ നമുക്ക് അത് ഈ ഡോക്ടറുടെ ഒരു ചിരി മതിയായിരിക്കും. എന്റെ അമ്മ എപ്പോഴും പറയും ആ ഹോസ്പിറ്റലിലെ വാതിൽ കണ്ട് ഡോക്ടറുടെ മുഖം കണ്ട അവളുടെ അസുഖം മാറും. അപ്പൊ അങ്ങനെയൊക്കെ അത്രത്തോളം നമുക്ക് മനസ്സിലേക്ക് നമുക്കൊരു സമാധാനമാണ് ഒരു ഡോക്ടറെ കാണുമ്പോൾ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ സുഖപ്പെടുത്തുന്നവരെ സുഖപ്പെടുത്തുന്നവർ, അതായത് ഡോക്ടറിനെയൊക്കെ സുഖപ്പെടുത്തുന്നത് ആരാണെന്നാണ് ഇപ്പൊ എന്റെ സംശയം.
2: ഒരു ഉദാഹരണം ഞാൻ പറയാം, ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രൊഫസർ ആയിരുന്നു. 1980 ഞാൻ അവിടെ ചേർന്നത്. ഇപ്പൊ ആ വ്യത്യാസം, ഇപ്പോഴത്തെയും അപ്പോഴത്തെയും ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധത്തിന്റെ വ്യത്യാസത്തിന് ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അന്ന് ഏത് രോഗിയും അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞ് ഒരു ഒന്ന് ചിരിക്കുമ്പോൾ നമുക്ക് ഒരു ഒരു എത്ര രൂപ അല്ലെങ്കിൽ നമ്മുടെ ശമ്പളമല്ല അവിടെ പ്രധാനം, അത് എല്ലാ ജോലിക്കും അതാണ്. ഇപ്പോൾ നിങ്ങൾക്കും അതാണ്, ഇപ്പോൾ ഏത് ജോലിക്കും അതാണ്. ആ ഒരു അറ്റാച്ച്മെന്റ് രണ്ട് ഭാഗത്തുനിന്നും പോയോ എന്നുള്ളത് നമുക്കറിയില്ല. ദീപ പറഞ്ഞ പോലെ അവരെ ഒന്ന് തൊട്ട് തലോടി അവർക്ക് സുഖമാവും എന്ന് പറയുന്ന ആ ഒരു രീതി പോകുന്നു. ഇപ്പോഴത്തെ പ്രശ്നം ഈയിടെ ആയിട്ട് നമുക്ക് പറയാവുന്നത്, ഒരു രോഗിയോടും നമുക്ക് അവരെ സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം അത് എന്ത് കോംപ്ലിക്കേഷനും ആർക്കും വരാം. അപ്പോൾ ഒരു 100,000 കോംപ്ലിക്കേഷനും നമ്മൾ രോഗിയോട് പറഞ്ഞ് അത് അവർ പരിഭ്രമിപ്പിക്കുന്ന ഒരു സ്ഥിതി വരുന്നുണ്ട്. മറ്റേത് നാളത്തെ വളരെ സീരിയസ് രോഗികളോടും ഒന്ന് തൊട്ട് ഇല്ല ഞാനുണ്ട് കൂടെ നിങ്ങൾക്ക് കുഴപ്പം വരില്ല എന്ന് പറയുമ്പോൾ അവര് മരണത്തിന് അടുത്ത് നിൽക്കുകയാണെങ്കിൽ പോലും അവർക്ക് ആ ശേഷകാല ജീവിതം സന്തോഷമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള പ്രോബ്ലം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ഡോക്ടർക്കെതിരായിട്ട് കേസ് കൊടുക്കാം, അതിന് കോമ്പൻസേഷൻ ചോദിക്കാം. അത് ശരിക്കും ശരിയാണ്, എല്ലാവർക്കും അതുണ്ട്. പക്ഷെ നമുക്കത് പ്രോബ്ലം വരുന്നത് അപ്പൊ ഡോക്ടർ എല്ലാവിധ കോംപ്ലിക്കേഷൻസും ഈ രോഗിയോട് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് സംഭവിക്കാന്ന് പറയുമ്പോൾ ആ ഡോക്ടർ രോഗി തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത വളരെയധികം കുറയുകയും അതൊരു ഒരു എന്തോ നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാവുന്നു.
1: അത്
2: കാരണം അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം ഒരു ബന്ധം കുറച്ച് ശരിയാവുന്നില്ലേ എന്നുള്ളതാണ്
1: പഴയ പോലത്തെ ആ ഒരു ഡോക്ടർ പേഷ്യന്റ് തമ്മിലുള്ള ബന്ധം.
2: പിന്നെ ഒരു നമ്മള് നേരത്തെ ദീപ പറഞ്ഞതുപോലെ ഒരു ഫാമിലി ഡോക്ടർ എനിക്ക് തന്നെ അറിയാം. ക്രിസ്മസ് ഇവിടെ വന്ന് ഞാൻ ഒറ്റപ്പാലംകാരനാണ്, കോട്ടയത്ത് വന്ന് ക്രിസ്മസ് വളരെയധികം ആവശ്യിക്കുന്നത്. ഫസ്റ്റ് ആ വരുന്ന സമയത്തൊക്കെ എല്ലാ രോഗികളും വരികയും വിഷ് ചെയ്യുകയും ഒരു 100-200 കേക്കെല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ആ ഒരു ഇപ്പൊ ആ സാഹചര്യം വളരെയധികം മാറി. എല്ലാം ഒരു കുറച്ചൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമോഡിറ്റി ആയോ, രോഗിയും ഡോക്ടർ ഒരു സേവന ദാതാവും മറ്റേതൊരു കമോഡിറ്റി ആയോ എന്നുള്ളത് അറിയാം. അതുകൊണ്ടുള്ള ബന്ധം അതൊക്കെ ഈ ദിവസങ്ങളിൽ വളരെ പ്രധാനമാണ്. കാരണം ഒരു ഡോക്ടേഴ്സ്റ്റേക്ക് ഇപ്പൊ ഇത് രോഗി ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒന്ന് തൊടുന്ന പോലെ തന്നെ ഡോക്ടറെ നോക്കി ഒന്ന് ചിരിച്ച് എനിക്ക് മാറി എന്ന് പറയുന്നതും ഡോക്ടർക്ക് വളരെയധികം മാനസികമായിട്ട് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നതും കൂടുതൽ ചികിത്സ നമുക്ക് കൂടുതൽ ജോലി ചെയ്യാൻ നമ്മളെ
1: നമുക്ക് തോന്നുകയും ചെയ്യും. ഓക്കെ, ഇപ്പൊ ഡോക്ടർ, ഇപ്പം ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർമാർക്ക് ആരാണ് ഒരു മെന്റൽ സപ്പോർട്ട് തരുന്നത്?
2: ഡോക്ടർമാർക്കൊരു മെന്റൽ സപ്പോർട്ട്, അതാണ് ഡോക്ടർമാർക്ക് ഇപ്പൊ മെന്റൽ സപ്പോർട്ട് തരുന്ന IMA പോലെയുള്ള അസോസിയേഷൻ ഉണ്ട്, ഡോക്ടർമാരുടെ തന്നെ കൂട്ടായ്മയുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ ഈ ഡോക്ടേഴ്സ് ഡേക്ക് പല സ്ഥാപനങ്ങളും ഡോക്ടർമാരെ വിളിച്ച് ആദരിക്കുന്നുണ്ട്. ഗവൺമെന്റ് പോലും നമ്മളെ ആദരിക്കുന്നുണ്ട്, ബെസ്റ്റ് ഡോക്ടർ അവാർഡും എല്ലാം കൊടുത്തും. അങ്ങനെ അവർക്കൊരു സപ്പോർട്ട് ഇല്ല, ഏറ്റവും അധികം സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് തന്നെയാണ്.
1: അപ്പൊ
2: അത് നമ്മള് ഇത്രയധികം ജോലി ചെയ്ത് വീട്ടിൽ ചെല്ലുമ്പോ നമ്മള് അന്ന് ഹോസ്പിറ്റലുണ്ടായ കാര്യങ്ങളും ഇതിലുണ്ടായ കാര്യങ്ങളൊക്കെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ മക്കളെ കാണുമ്പോഴും ആ ഒരു സന്തോഷം, അതാണ് ഏറ്റവും അധികം സൊസൈറ്റി. പക്ഷെ ഇപ്പൊ ഡോക്ടർമാരെ ശരിക്കും വളരെ അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരു സംശയം.
1: അതെ അതെ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഈ ഡോക്ടർ പേഷ്യന്റ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എനിക്ക് തോന്നുന്നു ഇപ്പൊള്ള ഡോക്ടേഴ്സിന് ചിലപ്പോ അത്രയും അറിയില്ലായിരിക്കും. പണ്ടുള്ള ഡോക്ടേഴ്സിനാണ് ശരിക്കും അവർ അത് കണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. ഇപ്പം വരുന്നു, ചികിത്സിക്കുന്നു, ആ സമയം കഴിയുന്നു, പോകുന്നു, അത് കഴിഞ്ഞ പിന്നെ അവർ തമ്മിലുള്ള ഒരു ബന്ധമില്ല. പക്ഷെ എനിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കുട്ടിക്കാലത്ത് അങ്ങനെ കണ്ട് ശീലിച്ചത് കൊണ്ടായിരിക്കാം നമുക്ക് ഇപ്പോഴും ഒരു ഡോക്ടറിനെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ പോയി നമ്മളെ ഒന്ന് സുഖപ്പെടുത്തുമ്പോൾ പിന്നെ എപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ മെസ്സേജ് അയക്കും, ഡോക്ടറിനൊരു മെസ്സേജ് അയക്കുക, ഡോക്ടറിനെ വിളിക്കുക, അതൊക്കെ ആ ഒരു ബന്ധം നമ്മൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് പുഷ്പഗിരിയിൽ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ
2: വെച്ചിരിക്കുന്നത്? ലഞ്ചും ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഡോക്ടർമാരെ ആദരിക്കുന്നുണ്ട്, അവർ ചെയ്ത പ്രവൃത്തികളും അവരുടെ പ്രവൃത്തികളും അവരുടെ നന്മകളും അംഗീകരിക്കുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല അവർ വേറെ ചെയ്യുന്നതിനും, പിന്നെ വേറെ അവരുടെ ഡോക്ടർമാരുടെ തന്നെ കലാപരിപാടികൾ, സ്പോർട്സ് പരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ പക്ഷെ ഇപ്പൊ ഒരു 5 കൊല്ലമായിട്ട് ഇതെല്ലാം വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഡോക്ടറുടെ മാനസികാരോഗ്യത്തിന് തീർച്ചയായിട്ടും നല്ല. പക്ഷെ സത്യം പറഞ്ഞാൽ അതിനേക്കാളും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് നേരത്തെ ദീപ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് തന്നെ ഒരു ഒരു ഒരു മെസ്സേജ്, ഒരു ഡോക്ടർ ഒരു ഈ സാധാരണ മെസ്സേജ് ഒരു കമേഴ്സ്യൽ അല്ല, ഒരു ഒരു നമ്മൾ സുഖപ്പെടുത്തിയ ഒരു വ്യക്തി നമ്മളെ തിരിച്ച് ഡോക്ടറെ എനിക്ക് സുഖമാണ്, എനിക്ക് സുഖമാണ് ഡോക്ടറോട്, ഡോക്ടറെ ഞാനിപ്പോഴും ഓർക്കുന്നു എന്ന് പറയുന്നത്, പ്രാർത്ഥനയിൽ ഓർക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ബൂസ്റ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമ്മള് നമ്മുടെ കലാപരിപാടികളും കുട്ടികളുമായിട്ടുള്ള സമയം, മീ ടൈം, ഇതിപ്പോ വളരെ പ്രധാനമാണ്. ഇപ്പോഴത്തെ ഡോക്ടർമാർ കുറച്ചുകൂടെ അതില് ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങള് പഴയ ആൾക്കാരെ പോലെ ലോങ് റെഗുലർ അവർ കുറച്ചുകൂടെ അവർ ഫാമിലിക്ക് വേണ്ടി സമയവും
1: അവരുടെ കുട്ടികളോട് നടത്താനും
2: അവരുടെ ഹെൽത്ത്, ഈ പല പല IMA ശാഖകളിലും അല്ലെങ്കിൽ ഇപ്പം ഇവിടെ തന്നെ ജിമ്മുകളും അവർക്ക് എക്സസൈസ് യോഗ അങ്ങനത്തെ എല്ലാറ്റിനുള്ള സൗകര്യങ്ങളും, പിന്നെ അവർക്ക് പാട്ട് പാടാൻ. ഇപ്പൊ കോട്ടയം IMA കഴിഞ്ഞ ആഴ്ച ഒരു മ്യൂസിക്കൽ നൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ പാടാവുന്നവരെല്ലാവരും ഇപ്പൊ എന്നെ പോലെ പാടാൻ പറ്റാത്തവർ സുഖമായിട്ട് കേട്ട് രസിക്കുകയും ചെയ്തു. അത് ഒരു കൂട്ടായ്മ, ആ ഒരു കൂട്ടായ്മ അപ്പൊ നമുക്കൊരു പ്രോബ്ലം വരുമ്പോ അങ്ങനത്തെ കൂട്ടായ്മകളുടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് തമ്മിലുള്ള ബന്ധം കുറച്ചും കൂടെ സുദൃഢമാവും. ഓഫീസ് സ്ഥലത്തെ പോലെയല്ല, അതാണ് ഏറ്റവും പ്രധാനം. അത് നമ്മൾ ഇപ്പൊ IMA ഒക്കെ അതിന് വളരെയധികം ആക്റ്റീവായിട്ട് എടുക്കുന്നുണ്ട്. പുഷ്പഗിരി മാനേജ്മെന്റ് പോലെ തന്നെ എല്ലാ കൊല്ലവും അവർ നടത്തുന്നുണ്ട്. അതൊക്കെ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം.
1: വർഷത്തിൽ ഒരിക്കലാണെങ്കിലും എല്ലാ ദിവസവും നമ്മൾ ഡോക്ടർമാരെ ഓർക്കുന്നുണ്ട്. എനിക്ക് തോന്നി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ പോകാത്തവരാരും ഇല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ പലർക്കും ഇപ്പോഴും ഡോക്ടർ എന്ന് പറയുന്നത് ഒരു നമ്മളെപ്പോലെ തന്നെ ഒരു വ്യക്തിയാണ് ആ ചിന്ത ഇപ്പോഴും ആർക്കെങ്കിലും ഡോക്ടേഴ്സിന് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്കും കണ്ടോ അതിൻ്റെ ഡോക്ടർ, എന്നിട്ട് ഡോക്ടറിന് വന്നു അസുഖം എന്നൊരു ചിന്തയാണ് പലരുടെയും മനസ്സിലാകുക. കാരണം ഡോക്ടറിന് വരാൻ പാടില്ല, ഇതൊന്നും അസുഖങ്ങള് വരാൻ പാടില്ല എന്നൊക്കെയുള്ള ചിന്താഗതി ഇപ്പോഴും ആളുകളിലുണ്ട്.
2: പഴയൊരു പഴഞ്ചൊല്ല് കേട്ടതാണ്, കുറുന്തോണ്ടിക്ക് എങ്ങനെയാ വാദം വരുന്നത്. കാരണം അത് നമ്മുടെ ഭാരതത്തിൽ പണ്ടേ ഉണ്ടായിരുന്നതാണ്. അവർക്ക് വരില്ല, അവർക്കൊന്നും വരില്ല. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഡോക്ടർമാരുടെ ഇടയിലാണ് മാരകമായ രോഗങ്ങൾ, മരണ നിരക്ക് പോലും കൂടുതലായിട്ടുള്ള ഡോക്ടർമാരുടെ ഇതാണ്. നേരത്തെ മരിക്കുന്നവര് കൂടുതലായിട്ടും ഡോക്ടർമാരാണ് പൊതുജനങ്ങളെക്കാളും. അപ്പൊ ഡോക്ടർമാര് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ പരിരക്ഷിക്കുന്ന പൊതുജനങ്ങളെക്കാളും കൂടുതൽ നേരത്തെ ഡോക്ടർമാരുടെ മരണം നടക്കുന്നു. ഒരു പല സർവേകളിലും നടത്തിയതിലും കണ്ടിട്ടുള്ളത് നമ്മുടെ ഇപ്പോൾ ഒരു 80-84 വയസ്സ് വരെയാണെങ്കിൽ ഡോക്ടർമാരുടെ ജീവിതം കുറച്ചുകൂടെ കുറവായിട്ടാണ്
1: കാണുന്നത്.
2: അതെ, കുറച്ച് നമ്മള് ഒരു വർക്കിന്റെയും നമ്മളത് ഇപ്പഴ അത് കുറച്ചുകൂടെ ഡോക്ടർമാരെ മനസ്സിലാക്കുകയും സമൂഹം മനസ്സിലാക്കി അവരെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും, അവരുടെ സ്ട്രെസ് കുറയ്ക്കുകയും.
1: അതെ അതെ, കാരണം വീട്ടിലെ ഇപ്പം ആദ്യം നമ്മൾ സംസാരിച്ചു പോലെ തന്നെ നമുക്കൊക്കെ ഉള്ള പോലെ തന്നെ വീട്ടിലെ പ്രശ്നങ്ങള്, അവരുമായിട്ട് പുറത്തു പോകണം അല്ലെങ്കിൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സമാധാനമായിട്ടൊന്നും ഒരു ഫുഡ് കഴിക്കാൻ വെക്കുമ്പോഴായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് വിളി വരുന്നത് അല്ലേ, ഒരു പേഷ്യന്റ് എമർജൻസി ആണ് വരണം എന്നുള്ളത്. അപ്പം നമ്മൾ ഒരു സേവനവും കൂടിയാണിത്, സേവനമാണ്, ആ ഒരു മനോഭാവത്തിലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്.
2: അത് നമ്മൾ ഒരു സംശയമല്ല, ഡോക്ടർമാർ അവരുടെ പ്രൊഫഷനെ വളരെയധികം സ്നേഹിക്കണം. യു ഷുഡ് ലവ് യുവർ പ്രൊഫഷൻ, ദെൻ ഓൺലി യു വിൽ സക്സീഡ്. അത് തീർച്ചയായും നമുക്ക് അതിലുള്ള സന്തോഷത്തിന്, ഞാൻ പറഞ്ഞ രോഗിയെ ചികിത്സിച്ചു പോകുന്നതിനേക്കാളും രോഗി പോകുമ്പോൾ ഒന്ന് ചിരിക്കുക, ഒരു മെസ്സേജ് അയക്കുക, ഒന്ന് ഡോക്ടറെ എപ്പോഴും നമ്മൾ ഡോക്ടർ രോഗിയെ നമ്മൾ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ ഡോക്ടറോട് ഒന്ന് ചിരിച്ചാൽ മാത്രം തന്നെ ഡോക്ടറുടെ മാനസികാരോഗ്യം ഭയങ്കരമായിട്ട് കൂടും. നമ്മൾ ഫിസിക്കൽ ഇപ്പോഴും നമ്മൾ എല്ലാ ചികിത്സയിലും നമ്മൾ ആലോചിക്കുന്നത് ഫിസിക്കൽ ശാരീരിക അസുഖം മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മുടെ മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇവൻ എല്ലാവരും പുറകോട്ടാണ്. കാരണം മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ ഏറ്റവും പ്രധാനം.
1: അതെ അതെ, അത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ ഈ ഇപ്പൊ ജൂനിയർ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പം എന്ത് പറഞ്ഞാലും ഇപ്പം ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തെ എല്ലാവരുടെയും മനസ്സിൽ ഡോക്ടർ ആവണം എന്നൊക്കെയുള്ള ചിന്തകൾ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ എല്ലാവരും അതിൽ ആ ഒരു പ്രൊഫഷനിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ അവരോടൊക്കെ എന്താ ഡോക്ടർക്ക് പറയാനുള്ളത് ഈ ഒരു ദിവസം?
2: അതെ, നമ്മുടെ ഒരു തീർച്ചയായും ഡോക്ടർ ആവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഒരു നിയോഗമാണ്. അത് ഏറ്റവും വളരെ കുറച്ച് പേർക്ക് കിട്ടുന്നതാണ്. നമ്മളെ ഇത്രയും ബഹുമാനിക്കുന്ന ഒരു സമൂഹവും ഇത്രയും സ്നേഹിക്കുന്ന ഒരു സമൂഹവും ഉള്ളപ്പോൾ അത് നമ്മള് കൃത്യമായിട്ട് ആ പ്രൊഫഷനെ സ്നേഹിച്ച് അതൊരു ഡെഡിക്കേഷനോട് കൂടി തന്നെ അവരെ അറിഞ്ഞു. രണ്ടാമതായിട്ട് ഇപ്പൊ എല്ലാവരും കേരളം വിടണമെന്നുള്ളതാണ് ആഗ്രഹം. അത് ആരുടെയും കുറ്റമല്ല, കാരണം നമ്മുടെ ഇവിടുത്തെ സൗകര്യങ്ങൾ കുറവാണ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കുറവാണ്. പക്ഷെ സ്റ്റിൽ കേരളത്തിൽ ജോലി ചെയ്യുമ്പോൾ ഒരു രോഗിയെ നോക്കി അവര് അവരുടെ അസുഖം പെട്ടെന്ന് ശ്വാസമുട്ടലായിട്ട് രാത്രി വന്നു, ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു അല്ലെങ്കിൽ ഒരു ഇത് കൊടുത്തു, ഉടനെ മാറി. അപ്പൊ ആ രാത്രി 3 മണിക്ക് അവരുടെ മകളോ മകനോ ഡോക്ടറെ നന്ദി എന്ന് പറയുന്ന ആ ഒരു കിട്ടുന്നതിന് വേറെ ഒരു പ്രൊഫഷനും കിട്ടത്തില്ല. വേറെ എത്ര രൂപ കൊടുത്താലും അത് കിട്ടത്തില്ല, എത്ര പൈസ ഉണ്ടായാലും അത് നടക്കുകയില്ല. ആ ഒരു സന്തോഷം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ ജോലി ചെയ്യണം. ജൂനിയർ ഡോക്ടർമാരോട് പറയാനുള്ളത്, നിങ്ങൾ സീനിയർ ഡോക്ടർമാരുടെ കൂടെ നിൽക്കുമ്പോൾ ചോദിക്കണം എന്തിനാണ് അത് കൊടുക്കുന്നത്. ചോദ്യം പണ്ടൊക്കെ നമ്മളത് വിമുഖത കാണിച്ചു, നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ അതേ പറ്റത്തുള്ളൂ. സീനിയർ ഡോക്ടർമാരായ ഞാൻ പോലും എന്റെ PG പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് പറഞ്ഞാണ് ഞാൻ പോലും പഠിക്കുന്നത്. തമ്മിലുള്ള പഠനം മെഡിക്കൽ ഫീൽഡ് അത്ര അധികം അഡ്വാൻസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വളരെയധികം മുന്നോട്ട് പോകണമെങ്കിൽ ഇത് ചെയ്യണം. പിന്നെ നേരത്തെ ദീപ പറഞ്ഞ പോലെ നമ്മൾ റിസൾട്ടുകളല്ല നോക്കേണ്ടത്. ഒരു സ്കാൻ കണ്ട ഉടനെ അതിന്റെ റിപ്പോർട്ട് എഴുതുകയല്ല, രോഗിയെ ഒന്ന് നോക്കി എത്ര ദിവസമായിരുന്നു നിങ്ങൾക്ക് അസുഖം, അത് ചോദിച്ച് ആ ഒരു അവരെ ഒന്ന് ചോദിക്കുകയും അവരുമായിട്ട് വർത്തമാനം പറയുകയും അവരെ ഒന്ന് തൊടുകയും അവരെ നോക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. അത് നമ്മൾ മറന്നു പോകരുത്. ടെസ്റ്റ് കണ്ട് മാത്രം നമ്മൾ രോഗിയെ ഒരിക്കലും ചികിത്സിക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞപോലെ നമ്മളും ജീവിക്കാൻ മറക്കരുത്. നമുക്കും കുടുംബം ഉണ്ടെന്ന് ഓർക്കണം, കുടുംബത്തിനെ ശ്രദ്ധിക്കണം, മക്കളെ ശ്രദ്ധിക്കണം, കൂട്ടുകാരുടെ കൂടെ നടക്കണം. IMA പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ പാടാനറിയെങ്കിലും എന്നെ പോലെ കേൾക്കാൻ പോയി ഇരിക്കണം. അതെല്ലാം അവരുമായിട്ട് കളിക്കാനറിയുമെങ്കിൽ കളിക്കണം.
1: ആ
2: ഇതെല്ലാം ചെയ്ത് നമ്മുടെ മാനസികാരോഗ്യം വളരെ പ്രധാനമാണെന്നും നമ്മൾ സമൂഹത്തിലെ ഒരു വ്യക്തിയാണെന്നും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന നമ്മളെ ദൈവം നിയോഗിച്ചത് കൊണ്ട് അതുപോലെ ചെയ്യണമെന്നും എന്നിട്ട് അവരെ എല്ലാവരെയും ഒരുപോലെ ഒന്നു ചേർന്ന് ഒരു കുടക്കീഴിൽ നടന്ന് അവരുടെ കൂടെ നടക്കുകയാണ്, തീർച്ചയായും നമുക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല, നമ്മൾ നന്നായി നടക്കും.
1: താങ്ക് യു സോ മച്ച് ഡോക്ടർ. കാരണം ഈ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യം നമ്മൾ ഒരുപാട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, കാരണം ഇന്നും പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ഒരു എന്താണ് അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ. എനിക്കൊന്ന് വീട്ടിലുള്ളവർ പറഞ്ഞാൽ പോലും സമാധാനമാവാത്ത കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അസുഖത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാണ്, നമ്മൾ രക്ഷപ്പെടും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ്. അപ്പം അത്രത്തോളം നമ്മളുടെ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അപ്പം ഇതെന്തായാലും ഇന്നത്തെ ദിവസം ഡോക്ടർ ഇവിടം വരെ എത്തി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു വലിയൊരു നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അപ്പം എനിക്കും പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ദിവസം അതങ്ങ് ഇപ്പം ഡോക്ടർ പറഞ്ഞു ഇതങ്ങ് കഴിഞ്ഞു പോകുന്നതല്ലാതെ എല്ലാ ദിവസവും ഡോക്ടർമാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും, അതിൽ സ്നേഹം എന്നുള്ളത് അവരേറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്, ഡോക്ടറും ആഗ്രഹിക്കുന്നുണ്ട് ഒരു പേഷ്യന്റ് തിരിച്ചും ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത്. അപ്പം അത് ചെയ്യുമ്പോഴാണ് അവരുടെയും അവരും മെന്റലി കുറച്ചും കൂടി ഓക്കെ ആവുന്നത്. സാധാരണ ആൾക്കാരെ പോലുള്ള എല്ലാ ഫീലിംഗ്സും ഉള്ള ആൾക്കാരാണ് ഡോക്ടർമാരെന്ന് പറയുന്നത്. അപ്പം അവരെ ബഹുമാനിക്കാൻ കിട്ടുന്ന ഒരു ദിവസമാണ് ഇന്ന് July 1st. അപ്പൊ അത് ഇന്ന് നമ്മളിവിടെ ഡോക്ടറിനെ കൊണ്ടുവന്നു, ഇത്രയും നേരം ഡോക്ടർ നമ്മളോട് സംസാരിച്ചു. ഒരിക്കൽ കൂടി ഈ ഒരു ഡോക്ടേഴ്സ് ദിനത്തിന്റെ ആശംസകൾ ഞാൻ തരുന്നു.
2: ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. ഇതിൽ സംസാരിക്കാനും ദിവ്യമായിട്ട് സംസാരിക്കാൻ പറ്റിയതിലും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു
1: ഡോക്ടർ. അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗവിഭാഗം പ്രൊഫസർ ഡോക്ടർ പി സുകുമാരൻ. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു ദിവസത്തിന്റെ ഡോക്ടർമാർക്ക് എല്ലാവർക്കും ഡോക്ടേഴ്സ് ദിനത്തിന്റെ ആശംസകൾ പറഞ്ഞുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: യൂറിക്കാസിഡ് കൂടിയാ, എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
3: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സീറോ ഡെലിവറി.
6: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
5: ജോലി തിരക്ക് മൂലം

0: ரேடியோ கஃபே. This is Radio Cafe. Radio Cafe.
1: ഹലോ ഹലോ ഹായ് നമസ്കാരം. റേഡിയോ മക്ഫാസ്റ്റ് 90.4 റേഡിയോ കഫേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ഇന്ന് ആർ ജെ അമൃത കാർത്തിക. അപ്പോൾ ഇതാ രസകരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട്, അതുപോലെ കുറച്ച് ചെറിയ ഗെയിം ഷോ ഒക്കെ ആയിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മണിക്കൂർ നമുക്കിങ്ങനെ തകർത്ത് പോകാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം അറിയാലോ, എന്തെങ്കിലുമൊക്കെ ടെൻഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുക. ഈ ഒരു സമയം നമുക്ക് എൻജോയ് ചെയ്ത് പോകാനുള്ളതാണ് കേട്ടോ. അപ്പം അതൊക്കെ മറക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒരു 4 മണി മുതൽ 5 മണി വരെ. ഓക്കെ, എനിക്കറിയാം പലരും കയ്യിലൊരു കപ്പ് കോഫി അല്ലെങ്കിൽ ടീ വെച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത്. കാരണം നമ്മുടെ പ്രോഗ്രാം തന്നെ റേഡിയോ കഫേ എന്നാണല്ലോ. യെസ്, അപ്പം നമുക്ക് എന്താണ് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് പോകാം. നല്ല പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലോ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയൊക്കെ രാവിലെ മുതൽ അറിഞ്ഞു കാണും അല്ലേ. ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. അപ്പം ഇന്ന് എല്ലാ ഡോക്ടേഴ്സിനുമുള്ള ഒരു ആശംസ കൂടി നമുക്ക് ഈ തുടക്കം തന്നെ ഈ ഒരു ഷോയിൽ നമുക്ക് നേരാം. അപ്പം പങ്കെടുത്തോളൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ തരാം. 9495730333 9995730333 എന്നത്തെയും പോലെ തന്നെ 3 സെഗ്മെന്റ്സ് ആണ് നമുക്കുള്ളത്. സിനിമാസ്കോപ്പ്, ഹൈഡ് ആൻഡ് സീക്ക് ആൻഡ് ടാലന്റ് ഓഫ് ദ ഡേ. സിനിമാസ്കോപ്പിൽ സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതിപ്പോൾ പാട്ടുകളാവാം അല്ലെങ്കിൽ കഥയിൽ നിന്നാവാം ക്യാരക്ടേഴ്സിൽ നിന്നാവാം, അങ്ങനെ അങ്ങനെ പോകുന്നു. ഹൈഡ് ആൻഡ് സീക്കിൽ ഒന്നെങ്കിൽ കുസൃതി ചോദ്യം അല്ലെങ്കിൽ ജി കെ. ഇന്നും ഞാൻ ജി കെ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുസൃതി ചോദ്യങ്ങൾ ഞാൻ അധികം അങ്ങനെ ചോദിക്കാറില്ല. ജി കെയോടാണ് എനിക്കും താല്പര്യം. ഓക്കെ, പിന്നെ ടാലന്റ് ഓഫ് ദ ഡേ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഇടയിൽ ഒരുപാട് കഴിവുകളുള്ള കലാകാരന്മാരും കലാകാരികളും ഉണ്ടെന്നുള്ളത്. അവരൊക്കെ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. അവരെയൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ടൈമാണ് നമ്മുടെ ടാലന്റ് ഓഫ് ദ ഡേ എന്ന സെഗ്മെന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. യെസ്, ഓക്കെ. അപ്പം എല്ലാവരും വന്നോളൂ. ഇന്ന് ആരൊക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി ജയങ്ക്രിയേട്ടനാണ്. പ്രിയപ്പെട്ട മക്ഫാസ്റ്റിനും അമൃതയ്ക്കും നല്ലൊരു നമസ്കാരം നേർന്നുകൊണ്ട് എല്ലാ റേഡിയോ കഫേ ടീമിനും എന്റെ നമസ്കാരം. ഞാൻ 2 ദിവസം റെസ്റ്റിലാണ്, എന്നാലും ഞാൻ റേഡിയോ കഫേയിൽ ആദ്യം തന്നെ എത്തിയിട്ടുണ്ട്. എന്റെ ശ്രീനന്ദമോൾ പാടിയ നല്ലൊരു ഗാനവുമായി ഇത്തവണ ഞാൻ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഓക്കെ, അടിപൊളി. അപ്പൊ ജയങ്കരനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജയങ്കരേട്ട നമസ്കാരം. അപ്പം ഹായ് അമൃത കാർത്തിക്കുട്ടി, ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിൽ ചേട്ടൻ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് അനിൽ ചേട്ടന്റെ ഒരു പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. ഒരു മിമിക്രി അതല്ലെങ്കിൽ ഒരു പാട്ട് നമുക്ക് നോക്കാം. അടുത്ത ഷീജ ചേച്ചി, ഹായ് അമൃത എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഷീജ ചേച്ചി, നമസ്കാരം. അടുത്തത് നമുക്ക് തകർക്കാം തിമിർക്കാം. രാജപ്പൻ പിള്ളെ, ഇവിടെ കറണ്ടില്ല, ഓൺലൈനിൽ കേൾക്കുന്നു. എനിക്ക് ജി കെയും കുസൃതി ചോദ്യവും ഒക്കെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓ, അടിപൊളി. അപ്പോൾ നമുക്കറിയാം, കാരണം രാജപ്പൻ ചേട്ടൻ ഒരു സമയത്തൊക്കെ നമുക്ക് കുസൃതി ചോദ്യങ്ങളൊക്കെ ഇടയ്ക്ക് ചോദിക്കാമായിരുന്നു. പിന്നെ അതിനകത്തൊരു ഇടി ഒരു തിരക്ക് വന്നപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് ഒരു തീരുമാനം വന്നത്. അതല്ലേ നല്ലത്. ഓക്കെ, അപ്പം ശില്പ ചേച്ചി, ശില്പ അയച്ചിരിക്കുന്നു. ഹായ്, ഞാനും വന്നേ, ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും. ഇതാണ് ശില്പ ഒറ്റപ്പാലം. അതോ കണ്ടിന്യൂസ് ആണ്? ഞാൻ കുറച്ച് ദിവസമായി നമ്മുടെ റേഡിയോ കഫേയിൽ വന്നിട്ട് വന്നിരുന്നോ? ഓക്കെ, അപ്പോൾ ആളുകളൊക്കെ ദാ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്തായാലും നമുക്ക് ഒരു പാട്ടിന് ശേഷം ആദ്യത്തെ സെഗ്മെന്റ് ആയ സിനിമാസ്കോപ്പിലേക്ക് പോകാം. അങ്ങനെ പോരെ. അപ്പോൾ നല്ലൊരു പാട്ട് അങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ബാക്കി ടീംസ് ഒക്കെ ഇവിടെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ദാ വരുന്ന സോങ് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

അപ്പതാ നമ്മളെങ്ങനെ നമ്മുടെ റേഡിയോ കഫേയിലെ ആദ്യത്തെ സെഗ്മെന്റ് ആയ സിനിമാസ്കോപ്പ് അതിലേക്ക് കടന്നിരിക്കുകയാണ്. കുറച്ച് പേരുകൂടി ഇതാ പാട്ട് കേട്ടാലേ ഞങ്ങൾ എത്തൂ എന്നുകൊണ്ട് അതുകൊണ്ട് ആ ഒരു സമയത്ത് എത്തിച്ചേർന്ന നമ്മുടെ എൽ സി ചേച്ചി, ഹായ് ഗുഡ് ഈവനിങ് അമൃത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. എൽ സി ചേച്ചി ഗുഡ് ഈവനിങ്, സുജ ചേച്ചി ഗുഡ് ഈവനിങ്, അമൃതക്കുട്ടി ഞാനും കുറച്ച് ദിവസമായി ക്ലാസ്സിൽ വന്നിട്ട് മുട്ട മേടിക്കാൻ ആള് വേണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനൊന്നും വേണ്ടതേ, നമ്മളിന്ന് മുട്ടയൊന്നും വാങ്ങത്തില്ല. നമ്മൾ മാക്സിമം നമ്മൾ നല്ല മാർക്ക് കൊണ്ട് മുന്നോട്ട് പോകും എന്ന് വിശ്വസിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ കുറച്ച് ഉഴപ്പിസ്റ്റുകളൊക്കെ ഉണ്ട്, ചില ദിവസങ്ങളിൽ വരാതൊക്കെ ഇരിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ലീന ചേച്ചി ഹായ് ഗുഡ് ഈവനിങ് മോളെ, ലീന ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട്, ലീന ചേച്ചി നമസ്കാരം, ഗുഡ് ഈവനിങ് മാക്ഫാസ്റ്റ്, ഹായ് അമൃതക്കുട്ടി, സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം, സൽമ ചേച്ചി നമസ്കാരം, രാജേഷ് ചേട്ടൻ എത്തിയിട്ടുണ്ട്, ഹലോ നമസ്കാരം അമൃത, ശുഭസായാഹ്നം പറഞ്ഞിട്ടുണ്ട് രാജേഷ് ചേട്ടാ, ശുഭസായാഹ്നം. ഓക്കെ, അപ്പൊ അങ്ങനെ ആളുകളൊക്കെ എത്തി. നമ്മുടെ സിനിമാസ്കോപ്പിലെ ആദ്യത്തെ ചോദ്യം വരികയാണ്, മഴ കാരണം മടിയായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഹോ ശരി, ഓക്കെ. ഈ മഴയൊക്കെ വരുമ്പോൾ നമുക്ക് സാധാരണ ഒന്ന് പൊതിച്ചു പൊടിക്കിടന്ന് ഉറങ്ങാനൊക്കെയാണ് അല്ലേ ഇഷ്ടം. ശരി, അപ്പോൾ നമ്മുടെ സിനിമാസ്കോപ്പിലെ ചോദ്യം ഏതാണെന്ന് ചോദിച്ചാൽ, എപ്പോഴും നമ്മൾ ഡയലോഗ്സും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് നെയിംസ് ഒക്കെയാണല്ലോ ചോദിക്കുന്നത്. ഇന്ന് ഞാൻ പാട്ടിൽ പിടിക്കാമെന്ന് വിചാരിച്ചു. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു പാട്ടിൻ്റെ അത് പല്ലവി ഉണ്ടല്ലോ, പല്ലവി ഭാഗത്തെ ചില വാക്കുകൾ ഞാൻ പറയും, ചില വാക്കുകൾ, ആ വാക്കുകളൊക്കെ ചേർന്നാണ് ആ പാട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. അത് ഏത് ഗാനമാണ് എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി, മനസ്സിലായല്ലോ. ഒരു ഗാനത്തിൻ്റെ പല്ലവി, ആ പല്ലവിയിലെ ചില വാക്കുകൾ ഞാൻ പറയും, ആ വാക്കുകളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഇതേത് ഗാനമാണ് ഒന്ന് കോർത്തിണക്കിക്കൊണ്ട് അത് ഏത് ഗാനമാണെന്നുള്ളത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആദ്യത്തെ ആ ഒരു സെഗ്മെന്റിൽ നിന്നും ആദ്യത്തെ ചോദ്യത്തിൽ നിന്നും നിങ്ങൾ ഒന്നുകൂടി മുന്നിലേക്ക് മുകളിലേക്ക് വരുമെന്നുള്ളത് ഞാൻ ഉറപ്പു തരുന്നു. മിനി ചേച്ചി ഗുഡ് ഈവനിങ് അമൃതമോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മിനി ചേച്ചി, ചോദ്യങ്ങളൊക്കെ കേട്ടുകാണുമല്ലോ. അപ്പോൾ ദാ ഞാൻ ആ വാക്കുകൾ പറയാൻ പോവുകയാണ്, അതെല്ലാം കൂടി ചേർത്ത് വച്ചിട്ട് അതേത് ഗാനമാണെന്നുള്ളത് ആലോചിച്ച് പറഞ്ഞോളൂ. ഗോപിക, കാലൊച്ച, കാർവർണൻ, കാലി, കുറുമ്പൻ. ഓ സിമ്പിൾ, ഇപ്പൊ തന്നെ കിട്ടിക്കാണോ എല്ലാവർക്കും. ഒരു ഗാനത്തിന്റെ പല്ലവിയിലെ ചില വാക്കുകളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്കുകളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക, അത് ഏത് ഗാനമാണ് എന്നുള്ളത്. ഒന്നുകൂടി ഞാൻ ആ വാക്കുകൾ പറയാം. ഗോപിക, കാലൊച്ച, കാർവർണൻ, കാലി, കുറുമ്പൻ. ആ ഇവിടെതാ മെസ്സേജ് ആൻസറൊക്കെ അയക്കുന്നുണ്ട്. ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഉത്തരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തെറ്റാൻ സാധ്യത, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തെറ്റാവില്ല, കറക്റ്റ് ആയിരിക്കും. ഓക്കെ, എൽ സി ചേച്ചി, ശിൽപ ഒറ്റപ്പാലം, ആകാശ് ചിറക്കടവ്, ഇത്രയും സാധനങ്ങൾ, ഇത്രയും ചിലപ്പോൾ ഇതിനകത്ത് ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം ഉപയോഗിച്ചാൽ വേറെ ഏതെങ്കിലും പാട്ടുകൾ ആയിപ്പോകും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും വാക്കുകൾ, ഗോപിക, കാലൊച്ച, കാർവർണൻ, കാലി, കുറുമ്പൻ, ഇത്രയും വന്നാൽ ഒരു പാട്ടായി, ഒരു ഗാനമായി, അതൊരു ഗാനത്തിന്റെ പല്ലവിയാണ് കേട്ടോ. ഓക്കെ, ആകാശ്, എൽ സി ചേച്ചി, ശിൽപ്പോറ്റപ്പാലം, രാജപ്പൻ ചേട്ടൻ, ഗീത ചേച്ചി, ഇത്രയും പേരാണ് ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. ഇനി ആരെങ്കിലും ഉണ്ടോ? പലരും ടൈപ്പിങ്ങിലാണ്, നമുക്ക് നോക്കാം. അധികം സമയം തരാനായിട്ട് നമുക്ക് പറ്റില്ല. ഓക്കെ, ഇപ്പോൾ തന്നെ സമയം 4 മണി കഴിഞ്ഞ് 17:48 ആയിട്ടുണ്ട്. കറക്റ്റ് 4:30 ആകുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ സെഗ്മെന്റ് ആയ സിനിമാ സ്കോപ്പ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ആൻസർ പോന്നോട്ടെ. ഈ അമൃത എന്തൊരു ദുഷ്ടയാണ് അമൃത എന്നാരും വിചാരിക്കരുത്. ആ ലീന ചേച്ചി, ലീന ചേച്ചി അയച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം അയച്ചോളൂ, സമയം അതിക്രമിച്ചിരിക്കുന്നു. ജയങ്കർ ചേട്ടൻ, ജയങ്കർ ചേട്ടൻ അയച്ചിരിക്കുന്നു, ഇനി ആര് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ കിടപ്പുണ്ട്. ആ ക്വസ്റ്റ്യൻ മാർക്കിനപ്പുറത്തേക്ക് ആരൊക്കെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 18:29 ആയിട്ടുണ്ട്. കറക്റ്റ് 4 മണി കഴിഞ്ഞ് 19 ആകുമ്പോൾ ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുന്നതായിരിക്കും. അതിനു മുമ്പ് പെട്ടെന്ന് ആൻസർ അയച്ചോളൂ. ഗോപിക, കാലൊച്ച, കാർവർണൻ, കാലി, കുറുമ്പൻ. 51, 52, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പോൾ
ദാ ഞാൻ പാട്ട് ഏതാണെന്ന് പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് ആ വായിച്ച് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. കാലിക്കറുമ്പന്റെ കാലൊച്ച കേൾക്കാൻ ഗോപിക വന്നു. അതേത് പാട്ടാ രാജേഷി ഏട്ടാ? കാലിക്കറുമ്പന്റെ, കറുമ്പൻ എന്ന് പോലും അല്ല ഞാൻ പറഞ്ഞത്, കുറുമ്പൻ എന്നാ. കാലിക്കറുമ്പന്റെ കാലൊച്ച കേൾക്കാൻ ഗോപിക വന്നു. സുജി ചേച്ചി പറഞ്ഞു ഒരു രക്ഷയില്ലാതെ. ജയങ്കരി ചേട്ടൻ ഒരു ആൻസർ അയച്ചിട്ടുണ്ട്, ലീന ചേച്ചി അയച്ചിട്ടുണ്ട്, ഗി അതുപോലെ രാജപ്പൻ ചേട്ടൻ, എൽ സി ചേച്ചി അയച്ചത് കാർ മേഘ വർണ്ണന്റെ മാറി ആ പാട്ടാണ് കേട്ടോ. എന്തായാലും അതിലൊരു കാർ വർണ്ണം വന്നിട്ടുണ്ട്. ഇനി ഞാൻ പാട്ട് പാടാം. കാക്കക്കാറുമ്പൻ കണ്ടാൽ കുറുമ്പൻ, കാർവണ്ണൻ എന്റെ കാർവണ്ണൻ, കാലിയെ മേച്ചു നടക്കുമ്പോൾ

പോരെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പൊ ഞാൻ ഇത്രയും പാടിയതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കേ, അപ്പോൾ കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ, ബിന്ദു ചേച്ചി, അതുപോലെ അനിൽ ചേട്ടൻ, നമ്മുടെ ജയങ്കറിയേട്ടൻ, ലീന ചേച്ചി, ഗീത ചേച്ചി, രാജപ്പൻ ചേട്ടൻ, ശില്പ ഒറ്റപ്പാലം, ഇത്രയും പേര് റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. ഹോ ഭയങ്കരം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് രാജേഷ് പച്ചാളം, യെസ്. ഹായ് അമൃത, ശുഭസായനം. ഞാൻ ഉഴപ്പിച്ചിട്ടല്ല കേട്ടോ, ഒരാഴ്ചയായി മൂകാംബിക മുരുടേശ്വർ യാത്രയിലായിരുന്നു കേട്ടോ ബിന്ദു ചേച്ചി. ഓക്കേ ശരി. കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ, ഈ പുഴയും കടന്ന് അതോ സല്ലാപമോ, യെസ് ഈ പുഴയും കടന്ന് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ തന്നെ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇത് നിങ്ങൾ പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക, അതിനുശേഷം ഉത്തരം കറക്റ്റ് അയക്കുക. സൽമ ചേച്ചി, എന്താണ് ഒരു സ്റ്റിക്കർ? ഓക്കെ, അപ്പോ അടുത്ത വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ഉത്തരം അയക്കണം കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല്ലവിയിൽ നിന്നല്ല, നമ്മൾ അനുപല്ലവിയിൽ നിന്നുള്ള വാക്കുകളാണ് കേട്ടോ. അനുപല്ലവി, അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് അത് ഏത് ഗാനമാണ് എന്നുള്ളത് പറഞ്ഞാൽ മതി. അതിന്റെ തുടക്കം പറഞ്ഞാലും മതി, അത് ഏത് ഗാനമാണെന്നുള്ളത് മാത്രം മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. യെസ് ഓക്കെ. പനിനീർക്കാറ്റ്, കുശലം, മൺതരി, നെറുകിൽ. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. പനിനീർക്കാറ്റ്, കുശലം, മൺതരി, നെറുകിൽ. ഉത്തരങ്ങൾ പോന്നോട്ടെ. ഇത്തിരി ടഫാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ടഫല്ല. കാരണം നമ്മൾ അത് ഏത് ഗാനമാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇതായിരുന്നോ അങ്ങനെ ഒരു കാര്യം തോന്നിയില്ലേ? നമ്മുടെ കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ ഇല്ലേ, തോന്നിയില്ലേ? പലരും കുറുമ്പനൊക്കെ മാറ്റി കറുമ്പൻ എന്നൊക്കെ ആക്കി. പിന്നെ കാർമേഘവർണ്ണൻ, ഒരു കാർവർണ്ണൻ വന്നപ്പോൾ അത് കാർമേഘവർണ്ണൻ എന്നാക്കിയവരുണ്ട്. എല്ലാം നാം ശ്രദ്ധിക്കുന്നുണ്ട്. ആകാശ് ഉത്തരം അയച്ചിട്ടുണ്ട്, ഇനി ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കാം. യെസ് ഓക്കെ. സൽമ ചേച്ചി, ബിന്ദു ചേച്ചി, ഗീത ചേച്ചി, എല്ലാവരും ഇതാ ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ ശരിയാണോ എന്നുള്ളതാണ്. അപ്പോ പെട്ടെന്ന് ആൻസറൊക്കെ അയച്ചോളൂ 9495730333 എന്ന നമ്പറിലേക്ക്. പനിനീർക്കാറ്റ്, കുശലം, മൺതരി, നെറുകിൽ, ഇത്രയൊന്ന് ആലോചിച്ചാൽ മതി, നമുക്ക് ഏകദേശം ഒക്കെ കിട്ടും. പനിനീർക്കാറ്റ്, കുശലം, നെറുകിൽ, മൺതരി, ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വേണ്ടേന്നേ. രാജേഷ് ചേട്ടൻ എന്തോ ടൈപ്പ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കരം തന്നെ ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. എവിടെ എവിടെ ഉത്തരങ്ങളൊക്കെ എവിടെ? കഴിഞ്ഞ പോലെ അത്രയും അങ്ങോട്ടൊരു സ്പീഡ് എനിക്ക് കിട്ടുന്നില്ല. ആശ ചേച്ചി അയച്ചിരിക്കുന്നു, ഉത്തരം അയച്ചിരിക്കുന്നു, നമുക്ക് നോക്കാം. അതായത് കഴിഞ്ഞത് ഞാൻ പല്ലവിയിൽ നിന്നുള്ളതായിരുന്നു, ഇപ്രാവശ്യം അനുപല്ലവിയിൽ നിന്നുള്ളതാണ് കേട്ടോ വാക്കുകൾ. അങ്ങനൊരു വ്യത്യാസമുണ്ട്. ലീന ചേച്ചി എന്താണ്, ഒരു വോയിസ് കോളൊക്കെ കാണുന്നല്ലോ, കിട്ടത്തില്ല കേട്ടോ. ഓക്കേ ഓക്കേ, ദേ 4 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് കൃത്യം 4:30 തന്നെ നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് വേഗം വേഗം ഉത്തരങ്ങൾ അയച്ചോളൂ. ബിന്ദു ചേച്ചി, ലീന ചേച്ചി, ആശ ചേച്ചി, ഗീത ചേച്ചി, സൽമ ചേച്ചി, ആകാശ്, ഇത്രയും പേരെ അയച്ചിട്ടുള്ളൂ, ഇനി ആരും ഇല്ലേ? സുജി ചേച്ചി എവിടെ? രാജേഷ് പച്ചാളം, അദ്ദേഹം കുറേ നേരമായി ടൈപ്പിങ്ങിലാണ്, പക്ഷെ ഇങ്ങ് എത്തിയിട്ടില്ല. പുറപ്പെട്ടുന്നുണ്ട് അവിടുന്ന്, പക്ഷെ പുറപ്പെട്ടിട്ടാ ഇങ്ങ് എത്തിയിട്ടില്ല. ഐസ് വന്നു വന്നു വന്നു വന്നു, അരമണിക്കൂർ മുമ്പേ എത്തി. ജയങ്കറിയേട്ടൻ എത്തി. ശില്പ ഒറ്റപ്പാലം ഇപ്പോഴും ആലോചനയിലാണ്, എന്തായിരിക്കും അത് എന്നുള്ള ഒരു ചിന്തയിലാണ് ശില്പ ഒറ്റപ്പാലം. നമുക്ക് നോക്കാം. ഓ, രാജപ്പൻ ചേട്ടൻ, അതാ രാജപ്പൻ ചേട്ടൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു അമൃത എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് രാജപ്പൻ പാലപ്ര എത്തിയിരിക്കുന്നു. ഇനി അത് ശരിയാണോ തെറ്റാണോ, അതാ വീണ്ടും നൈസായിട്ട് ഒരാൾ ആരും കേൾക്കാതെ എന്നോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഷീജ ചേച്ചി, ഒരു ക്ലൂ തരാമോ എന്ന് കേട്ടോ. തരത്തില്ല തരത്തില്ല ചേച്ചി, ഒരു ക്ലൂ തരാമോ എന്ന് കേട്ടോ. തരത്തില്ല തരത്തില്ല, കാരണം ഇവിടെ ഉത്തരങ്ങളൊക്കെ ദാ ഇങ്ങനെ ചാകര പോലെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനൊക്കെ ഞാൻ ക്ലൂ തന്നാൽ ഷീജ ചേച്ചി ഞാൻ അതിൻ്റെ ആ ഒരു ഗാനം അങ്ങ് പാടുന്നതിന് തുല്യമായി പോവുന്നേ, സത്യം. എന്നാലും ഞാൻ പറയാം, യോ നമുക്കൊക്കെ ഒരു ഒരു നീറ്റൽ ഉണ്ടാക്കിയ ഒരു ചിത്രത്തിലെ ഗാനമാണ് കേട്ടോ, പഴയ ഒരു ഗാനമാണ്, 80s ആണ്. രാജപ്പൻ ചേട്ടൻ എന്താണ് അയച്ചിരിക്കുന്നത്? ഞാൻ അയച്ചിട്ട് കുറച്ച് സമയമായല്ലോ. യോ, ഞാൻ പറഞ്ഞു കേട്ടോ. ബിന്ദു ചേച്ചിയെ, ആ
ഞാൻ വായിക്കൂല. യെസ് ഓക്കെ, അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു, ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം കേട്ടോ. ഷീജ ചേച്ചി ഒരു ഉത്തരം അയച്ചിരിക്കുന്നു. അനിൽ ചേട്ടൻ ആലോചനയിലായിരുന്നു. അനിൽ ചേട്ടൻ ഉത്തരം അയച്ചിട്ടുണ്ട് കേട്ടോ. സുഖമോ ദേവി, ഷീജ ചേച്ചിയും സുഖമോ ദേവി, ബിന്ദു ചേച്ചി കുശലം സുഖമോ ഷീജേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മനസ്സിലായല്ലോ, സുഖമോ ദേവി. രാജപ്പൻ ചേട്ടൻ സുഖമോ ദേവി. ശില്പോറ്റപ്പാൽ ഇപ്പോഴും ആലോചനയിലാണ്, ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. ജയങ്കരേട്ടൻ സുഖമോ ദേവി. രാജേഷ് പച്ചാളം സുഖമോ ദേവി എന്ന് പറഞ്ഞിട്ടുണ്ട്. ലീന ചേച്ചി ഇല്ല, ആ ഒരു കോള് വോയിസ് കോള് വന്നതേ ഉള്ളൂ, പിന്നെ മിണ്ടാട്ടമില്ല, അറിയാതെ വന്നതാന്ന് പറഞ്ഞിട്ടുണ്ട്. ആശ ചേച്ചി തൊടുപുഴയിൽ നിന്നും സുഖമോ ദേവി, സുഖം തന്നെ. ഗീത ചേച്ചിയും സന്മ ചേച്ചിയും സുഖമോ ദേവി. ആദ്യം ഉത്തരം അയച്ചത് ആകാശായിരുന്നു, സുഖമോ ദേവി. യെസ്, ഇനി നമുക്ക് ആ അനുപല്ലവി ഏതാണെന്നുള്ളത് നോക്കാം.

വരും പനിനീർക്കാറ്റും. കണ്ടോ, അപ്പൊ എല്ലാം വന്നില്ലേ, പനിനീർക്കാറ്റ്, കുശലം, മൺതരി, നെറുകിൽ. അപ്പൊ നമ്മുടെ സുഖമോ ദേവി, അത് തന്നെ സുഖമോ ദേവി. അപ്പൊ എല്ലാരും തകർത്തു തിമിർത്തു നമ്മുടെ രാജപ്പൻ ചേട്ടന്റെ ഭാഷയിൽ പറഞ്ഞാൽ. യെസ്, അങ്ങനെ ഇതാ നമുക്ക് 4 മിനിറ്റും കൂടി ഉള്ളു നമുക്ക് മുന്നിൽ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ബിന്ദു ചേച്ചി എന്താണ് അയച്ചു, അത് ഷീ ചേച്ചിക്ക് ക്ലൂ കൊടുത്തത്. എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞു സുഗമോദേവി അയച്ചിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പൊ നമുക്ക് ഓഹ് ഒരു ഗായിക കൂടിയാണല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് നല്ല വോയിസ് ആണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു നമ്മുടെ ഫാൻസ് അസോസിയേഷനിൽ നിന്നും രാജേഷ് പച്ചാളവും ജയങ്കരേട്ടനും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലൂവിലേക്ക് പോവാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്ക. മൃദുല കാലം ഗാനമായി യുഗം തപസ്. ഓക്കെ, കിട്ടിയോ? ഞാന് അടുത്തൊരു ഗാനത്തിൻ്റെതാണ് ഈ പറയുന്നത്. അതും അനുപല്ലവിയിൽ നിന്നുള്ളതാണ് കേട്ടോ. അനുപല്ലവിയിൽ നിന്ന്, പല്ലവി കഴിഞ്ഞിട്ടുള്ള അടുത്ത അനുപല്ലവിയിൽ നിന്നുള്ളതാണ്. മൃദുല കാലം ഗാനമായി യുഗം തപസ്. കിട്ടും, നിങ്ങളൊക്കെ കിട്ടുമല്ലേ, സൂപ്പറല്ലേ. അതെ, എന്റെ പൊന്നെ ലക്ഷ്മി പ്രിയ ചേച്ചി, ഇത് എവിടെയായിരുന്നു? അതും കൂടി പറയണം കേട്ടോ. ലക്ഷ്മി പ്രിയ ചേച്ചി ഇതാ ആൻസർ അയച്ചിട്ടുണ്ട്. ഓഹ്, ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. വിത്ത് സിനിമ, വിത്ത് എൽ സി ചേച്ചി, ശില്പ ഒറ്റപ്പാലം, ജയങ്കർ ചേട്ടൻ, ഗീത ചേച്ചി, നമ്മുടെ ഷീജ ചേച്ചി, പിന്നെ ഇതാരാണ്, ഫെബിൻ, ആകാശ്, ലിസി ചേച്ചി. അപ്പോ ഇത്രയുമാണ് ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം, അതാണ് എനിക്ക് ഇത്രയും കണ്ടു. ഓക്കെ, ബിന്ദു ചേച്ചി, ബിന്ദു ചേച്ചി, ബിന്ദു ചേച്ചി, ഇനി ആരെങ്കിലും ഉണ്ടോ? ലിസി ചേച്ചി ഞാൻ പറഞ്ഞു അല്ലേ, സുജി ചേച്ചി. അങ്ങനെ കുറെ ആലോചനകൾക്ക് ശേഷം എന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുജ ചേച്ചി ഒരു ഉത്തരം അയച്ചിട്ടുണ്ട്. ഇനി അത് ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ജയങ്കരേട്ടൻ പുതിയ ചിത്രമാണോ അമൃത എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലല്ല, പുതിയ ചിത്രമല്ല കേട്ടോ, ഒത്തിരി പഴയതും അല്ല. എനിക്ക് തോന്നുന്നു അത് 90s ആണോ 80s ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ, അതേ ഉള്ളൂ. ഓക്കെ, ഒരു ക്ലൂ തരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ക്ലൂ, അയ്യോ ഇതിന് ക്ലൂ തന്നാലേ ശരിയാവത്തില്ല ജയങ്കരേട്ടൻ, വേറൊന്നും ഉണ്ടല്ല.

ഇപ്പൊ തന്നെ ഉത്തരങ്ങളൊക്കെ ഒരുപാട് വരുന്നു. അതിൽ ചിലപ്പം തെറ്റുത്തരം അയച്ചവരുണ്ട്, ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ഈ തെറ്റുത്തരം അയച്ചവർക്ക് അത് വലിയൊരു പിടിവള്ളിയായിരിക്കും. അത് മാത്രമല്ല, ഇതിനൊക്കെ നമ്മൾ ക്ലൂ തന്നാൽ ഞാൻ ആ ഉത്തരം പറയുന്നതിന് തുല്യമാകും, സത്യം. അപ്പോൾ അനിൽ ചേട്ടൻ എന്താണ് അയച്ചിരിക്കുന്നത്? യെസ്, അനിൽ ചേട്ടൻ കുറച്ച് ആലോചനയ്ക്ക് ശേഷം ഉത്തരം അയച്ചിട്ടുണ്ട്. മിനിച്ചേച്ചി, മിനിച്ചേച്ചി, രാജേഷ് പച്ചാൾ ആരുടെ പടവാന്ന്? ആഹാ, സൽമ ചേച്ചി ഒരു ക്ലൂ തരാം. ആ വേണ്ട, എന്റെ പൊൻ അനിൽ ചേട്ടാ, അതിലും ഭേദം ആ പാട്ടങ്ങ് പറഞ്ഞു കൊടുക്ക്. ഹായ്, ഞങ്ങൾ സാനി റസീല ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേ, ഞാൻ പുതിയ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ സാനി റസീല എന്ന പുതിയ നമ്മുടെ ശ്രോതാക്കളാണോ? അപ്പൊ എന്തായാലും ഹായ്. ഓക്കെ. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. സമയം ദാ 4 മണി കഴിഞ്ഞ് 29 മിനിറ്റും 50 സെക്കൻഡും ആയിട്ടുണ്ട്. സൽമ ചേച്ചി, ഇനി ആരും തിരുത്തുകയോ ഒന്നും ചെയ്യരുത് എന്നാണ് എന്റെ റിക്വസ്റ്റ്. നമുക്ക് എന്തായാലും നോക്കാം. രാജപ്പൻ ചേട്ടൻ ശിശിരകാല എന്നുവെച്ചിട്ടുണ്ട്. ശിശിരകാല മേഘമിഥുൻ, അതാണോ? അതായിരിക്കും അല്ലേ ഉദ്ദേശിച്ചത്? ഓക്കേ, അപ്പൊ നമുക്ക് നോക്കാം ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അടുത്തത് ബിന്ദു ചേച്ചി വൈശാഖ സന്ധ്യ എന്നയച്ചിട്ടുണ്ട്. ആശ ചേച്ചിയും വൈശാഖ സന്ധ്യയെ, അതുപോലെ തന്നെ രാജേഷ് പച്ചാളം വൈശാഖ സന്ധ്യ, അങ്ങനെ ആലോചനയ്ക്ക് ശേഷം വന്നു. അടുത്തത് വൈശാഖ സന്ധ്യ നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പ്രിയ ചേച്ചി അയച്ചിട്ടുണ്ട്. അമൃതേ, പാട്ട് ആലോചിച്ച് ഉത്തരം കണ്ടുപിടിച്ച് അയക്കാൻ തുടങ്ങുമ്പോൾ അടുത്ത ചോദ്യം ആയിട്ടുണ്ടാവും, അതാണ് കാണാഞ്ഞതല്ലേ. ശരി. ഓക്കെ, അടുത്തത് ശില്പ അയച്ചിട്ടുണ്ട് വൈശാഖ സന്ധ്യ. ലിസി ചേച്ചി അയച്ചിട്ടുണ്ട് വൈശാഖ സന്ധ്യ. സൽമ ചേച്ചി വൈശാഖ സന്ധ്യ. അയ്യോ, കണ്ണൻ എന്നായിപ്പോയി കേട്ടോ, ഞങ്ങളുടെ സൗണ്ട് എഞ്ചിനീയറിന്റെ പേര് കണ്ണൻ വേറെ എന്തോ. ഓക്കെ, വൈശാഖ സന്ധ്യ എന്ന് പറഞ്ഞുകൊണ്ട് അനിൽ ചേട്ടൻ അയച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ മിനി ചേച്ചി, ഒരു യുഗം ഞാൻ താമസിച്ചു ചേർന്നു ഒന്ന് കാണുവാൻ. എവിടെ താമസിച്ച്? എന്റെ മിനി ചേച്ചി, അയക്കുമ്പോ കറക്റ്റിന് അയക്കണ്ടേ. ഒരു യുഗം ഞാൻ താമസിച്ചു ചേർന്നെന്ന്, എവിടെ ചേർന്നെന്ന് താമസിച്ച്? ഓക്കെ, സുജി ചേച്ചി അയച്ചിരിക്കുന്നുണ്ട് വൈശാഖ സന്ധ്യ. അതാ രാജപ്പൻ ചേട്ടനോടൊപ്പം തന്നെ ഗീത ചേച്ചിയും ശിശിരകാല മേഘമിഥുന എന്ന് പറഞ്ഞ ഗാനം അയച്ചിട്ടുണ്ട്. അടുത്തത് ഷീജ ചേച്ചി വൈശാഖ സന്ധ്യ അയച്ചിട്ടുണ്ട്. ഫെബിൻ വൈശാഖ സന്ധ്യ അയച്ചിട്ടുണ്ട്. വീണ്ടും അതാ ഗീത ചേച്ചിയുടെയും രാജപ്പൻ ചേട്ടന്റെയും ഗ്രൂപ്പിലേക്ക് ഒരാളുകൂടി ആകാശ് ചിറക്കടവ് ശിശിരകാല മേഘമിഥുന. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു ഗാനത്തിന്റെ അനുപല്ലവിയിൽ നിന്നുള്ള കുറച്ച് വാക്കുകളാണെന്ന്. അതായത് ഇതാണ് മൃദുല കാലം ഗാനമ യുഗം തപസ്, ഇത്രയായിരുന്നു

ഭരതം വൈശാഖസന്ധി നിൻ ചുണ്ടിലൻ. പിടികിട്ടിയ ശിശിരകാലക്കാരൊക്കെ എന്തിയേ? സാരില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കട്ടെ, ഇത് ഉത്തരം കറക്റ്റ് അയച്ചവരുടെ ഞാൻ അയച്ചല്ലോ ഓൾറെഡി. ഗീത ചേച്ചിയൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സാറില്ല കേട്ടോ. അയ്യോ, മുഴുവൻ പാടാനോ ഇപ്പോഴോ? നമുക്കിനി അടുത്ത സെഗ്മെന്റ് കിടക്കുകയാണ് ഇങ്ങനെ ഹൈഡ് ആൻഡ് സീക്കും ടാലന്റ് ഓഫ് ദ ഡേ. അപ്പൊ എന്തായാലും തപസ് എന്നൊക്കെ പറഞ്ഞ് മിനി ചേച്ചി കറക്റ്റ് ആയിട്ടുണ്ട്. എന്നാലും മിനി ചേച്ചി കറക്റ്റ് ആയിരുന്നു കേട്ടോ, പാട്ട് ഉദ്ദേശിച്ചതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അടുത്ത മെസ്സേജ്, മൃദയ മോൾ സൂപ്പറായിട്ട് പാടി, താങ്ക് യു താങ്ക് യു താങ്ക് യു. നാടോടിക്കാറ്റ് വൈശാഖ സന്ധ്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റസീല സാനി ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും ഒരു സമയമുണ്ട് രാജേഷേ. രാജേഷിന് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നതെന്ന്? ബിന്ദു ചേച്ചി, ഞാൻ പരിചയപ്പെടുത്തിയ പുതിയ കുട്ടികളാണ് സാനിയും റസീലയും. ഓ ഓക്കെ, അടിപൊളി. ഓക്കെ, വെൽക്കം വെൽക്കം. എൽ സി ചേച്ചി എന്റെ പേര്, ഞാൻ പറഞ്ഞിരുന്നല്ലോ വൈശാഖ സന്ധ്യ. എൽ സി ചേച്ചി കറക്റ്റ് ആണ് കേട്ടോ ഉത്തരം അയച്ചത്. ലിസി ചേച്ചി, ഓക്കെ ഇത്രയും. അപ്പൊ എന്തായാലും അടിപൊളി, സൂപ്പർ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നു ദാ വലിയൊരു കയ്യടി. എല്ലാം കഴിഞ്ഞപ്പോ രാജപ്പഞ്ചേട്ടന്റെ ഒരു മെസ്സേജ്, വയസ്സായ സന്ധ്യ എന്ന് കേട്ടോ. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പൊ ദാ നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് ആയ സിനിമ സ്കോപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഹൈഡ് ആൻഡ് സീക്ക് എന്ന സെഗ്മെന്റിലേക്കാണ്. അതായത് ജി കെ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരികെ എത്തുന്നതായിരിക്കും. തീർത്ഥയാത്ര കഴിഞ്ഞ് ബിന്ദുവിനെ കുറച്ച് അറിവൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജേഷ് ഏട്ടൻ. ഇവര് തമ്മിലാണ് യുദ്ധം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 33 മിനിറ്റും 57 സെക്കൻഡും ആയിട്ടുണ്ട്. ഇതാവുന്ന ഒരു സോങ്, അതിനുശേഷം ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരിക്കും. അപ്പോ നമുക്ക് ഹൈഡ് ആൻഡ് സീക്കിൽ ഇനി ഏറ്റുമുട്ടാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ക് ഫസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: மற்றும் மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ഓക്കെ, അപ്പൊ ദാ നമ്മൾ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് എന്ന സെഗ്മെന്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ആ ഒരു സന്തോഷം എപ്പോഴും നമ്മൾ ഹാപ്പി ആണ് എങ്കിൽ പോലും കുറച്ചും കൂടി ഒന്ന് സീരിയസ് ആകാൻ പോവാണ് അല്ലെ. കാരണം ജി കെ ആണ്, അതുകൊണ്ട് കുറെയൊക്കെ ആലോചിക്കാനുണ്ട്. പക്ഷേ സമയം നമുക്ക് അധികമില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കുക. ഇതെന്താണ് എന്റെ പൊന്നമൃത, ഇടയ്ക്കെങ്കിലും ഒന്ന് റേഡിയോ കഫേയിൽ വരണം. എന്നാലേ എത്ര പുതിയ കുട്ടികൾ ക്ലാസ്സിൽ വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റൂ. ഈ ഫോർട്ട് കൊച്ചിക്കാനാണ് റേഡിയോ കഫേയിൽ രണ്ട് പാവപ്പെട്ട കുട്ടികളായ സാനിയും റസീലയും കൊണ്ടുവന്നത്. എന്റെ പൊന്നോ, ശരി ഓക്കെ, എനിക്ക് തരണമല്ലോ റേഡിയോ കഫേ ഇവര്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദാ പിടിച്ചോ, ഇന്ത്യയിലെ, ശ്രദ്ധിച്ച് കേൾക്ക, ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് എന്താണ്? ഏതാണ്? ഏത് നദിയാണ് ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത്? ഏത് നദിയാണ്? സിമ്പിൾ. ഹായ് മോളെ, ഞാൻ ഇച്ചിരി ലേറ്റ് ആയി പോയി. ഇച്ചിരി അല്ല, നല്ല പോലെ ലേറ്റ് ആയിട്ടുണ്ട്. കാരണം അര മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അമ്പിളി ചേച്ചിയാണ് കേട്ടോ. അമ്പിളി ചേച്ചിയെ ഫൈൻ അടിച്ചിട്ട് ക്ലാസ് കയറിയാൽ മതി കേട്ടോ. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? എന്തായാലും കുഴപ്പമില്ല, കറക്റ്റ് ആൻസർ പറയാൻ പറ്റുമെന്നുള്ളതൊന്ന് നോക്ക്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏത് നദി? യെസ്, ലിസി ചേച്ചി, സുജ ചേച്ചി, ആകാശ്, ബിന്ദു ചേച്ചി, ഇനി ആര്? ലക്ഷ്മി പ്രിയ ചേച്ചി, ശില്പ ഒറ്റപ്പാലം, ഇനി ആര്? ആശ തൊടുപുഴ, ആശ ചേച്ചി, രാജേഷ് ഏട്ടൻ, ഗീത ചേച്ചി, ഓ സൽമ ചേച്ചി. നമ്മുടെ റേഡിയോ കഫേ ഓൾറെഡി ഭയങ്കര ബുദ്ധിയാണ് എല്ലാവർക്കും. അങ്ങ് എന്താ പറയാ, ബുദ്ധി ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുകയാണ്. പക്ഷേ നമ്മുടെ റേഡിയോ കഫേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും കുറച്ചും കൂടി ഒന്ന് ജി കെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും അത്രത്തോളമാണ് പെർഫോം ചെയ്യുന്നത്. കാരണം ഞാൻ ഇന്ന് ചോദ്യം ചോദിക്കേണ്ട താമസം ചടപടേന്നാണ് ഉത്തരങ്ങൾ വരുന്നത്. അങ്ങനെ നമ്മുടെ എൽസി ചേച്ചിയും മിനി ചേച്ചിയും ഷീജ ചേച്ചിയും അനിൽ ചേട്ടനും ജയങ്കറേട്ടനും ഉത്തരയച്ചിരിക്കുന്നു. യെസ്, അപ്പോ നമുക്കിനി ഉത്തരത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? എൽസി ചേച്ചി അയച്ചിരിക്കുന്നു ബ്രഹ്മപുത്ര, മിനി ചേച്ചി അയച്ചിരിക്കുന്നു ബ്രഹ്മപുത്ര, ഫെബിൻ അയച്ചിരിക്കുന്നു ബ്രഹ്മപുത്ര, ഷീജ ചേച്ചി, അനിൽ ചേട്ടൻ, ജയങ്കറേട്ടൻ, സൽമ ചേച്ചി, ഗീത ചേച്ചി, രാജേഷ് ഏട്ടൻ, ആശ ചേച്ചി ബ്രഹ്മപുത്ര, ലക്ഷ്മി പ്രിയ ചേച്ചി ബ്രഹ്മപുത്ര, ശില്പ ബ്രഹ്മപുത്ര, ബിന്ദു ചേച്ചി, ആകാശ്, സുജ ചേച്ചി, ലിസി ചേച്ചി, ഇത്രയും പേരും ബ്രഹ്മപുത്ര. എല്ലാവരും ഒറ്റ ശ്വാസത്തിൽ ഇത്രയും ഒത്തൊരുമയോടുകൂടി ബ്രഹ്മപുത്ര എന്ന് ആൻസർ ഇടണമെങ്കിൽ അതിന്റെ ആ ഒരു ഉത്തരം കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇനി എടുത്തു പറയേണ്ട കാര്യമില്ല. റൈറ്റ് ആൻസർ ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ചുവന്ന നദി എന്ന് അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് കേട്ടോ. സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി. റേഡിയോ കഫേ വന്നതോടെ ബുദ്ധി കൂടി, അല്ലാതെ തീർത്ഥയാത്ര പോയത് കൊണ്ടല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ബിന്ദു ചേച്ചി. ഓക്കെ, തീർത്ഥയാത്ര പോകുന്നതിന് മുൻപും ബിന്ദുവിന് അല്പം ബുദ്ധിയായൊക്കെ ഉണ്ട് രാജേഷേ എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവര് തമ്മിൽ ഇന്നൊരു യുദ്ധം കഴിയും റേഡിയോ കഫേ കഴിയുമ്പോഴേക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇനി കുറച്ച് ഒരു സങ്കടപ്പെടുത്തുന്ന ഈ ഒരു രാജപ്പൻ ചേട്ടൻ ഉത്തരം അയച്ചായിരുന്നു കേട്ടോ ബ്രഹ്മപുത്ര. എനിക്കൊന്നും ഇനി വരാനായിട്ട് കുറച്ച് സമയം എടുത്ത് ഷംസുദ്ദീൻ ചേട്ടോ, എല്ലാം കഴിഞ്ഞപ്പോ ദാ ബ്രഹ്മപുത്ര എന്ന ഉത്തരം. ഓക്കെ, ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബംഗാൾ ഉണ്ടല്ലോ, ബംഗാൾ, ഈ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ പേരെന്താണ്? നമ്മുടെ ഒരു സിനിമയില് എനിക്ക് തോന്നുന്നു കിടുകിട വിറപ്പിക്കാൻ എത്തിയ നമ്മുടെ തിലകൻ, അദ്ദേഹം ചെയ്ത ഒരു ക്യാരക്ടർ നെയിം ഇതാണെന്നും തോന്നുന്നു കേട്ടോ. വലിയൊരു ക്ലൂ ആണ് ഞാൻ തന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതാണെന്ന്, ഇനി തെറ്റിയാൽ എന്നോടൊന്നും ആർക്കും ഒന്നും തോന്നരുത്. ആണോ ആകാശേ, ഞാൻ പറഞ്ഞത് കറക്റ്റാണോ ആകാശേ? അതായത് ഒരു സിനിമയിലെ നമ്മുടെ തിലകൻ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ, അത് പിന്നെ ഒരു കോമഡി ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ കിടുകിട വിറപ്പിക്കാൻ എത്തുന്ന ആ ഒരു പേര് അതാണെന്നും തോന്നുന്നു. ആണോ? എനിക്കങ്ങനെ ചെറിയൊരു സംശയം. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഓഹ്, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഞാൻ ഈ ജി കെ ഒക്കെ, ഈ ഹൈഡ് ആൻഡ് സീക്ക് എന്ന സെഗ്മെന്റിൽ ജി കെ ഒക്കെ മാറ്റിട്ട്, കാരണം എല്ലാവരും ഓൾറെഡി എല്ലാം പാസ്സാ, എല്ലാവരും സൂപ്പറാ. ഇനി പ്രത്യേകിച്ച് ഇനി ഒന്നും നമ്മൾ ഇനിയൊക്കെ ഞാൻ ചോദ്യം കണ്ടുപിടിക്കണോ? അത്രത്തോളം എത്തിയിരിക്കുന്നു എന്റെ കുട്ടികൾ. ലക്ഷ്മി പ്രിയ ചേച്ചി അയച്ചിട്ടുണ്ട്. യെസ് യെസ്, അത് തന്നെ അല്ലേ ലക്ഷ്മി പ്രിയ ചേച്ചി, ഞാൻ പറഞ്ഞത് തന്നെയാണല്ലേ. ഓക്കെ, കറക്റ്റാണ് ക്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ട് സൽമ ചേച്ചി. ചോദ്യം ഒന്നുകൂടി പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മുടെ ജയങ്കരേട്ടനാണ് കേട്ടോ. അതായത് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? സുജേച്ചിയേ, സുജ ചേച്ചി, എൽസി ചേച്ചി ഇങ്ങനെ
ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, കാരണം എന്നെ ഉത്തരം ഇതുവരെ വന്നില്ല. ഓക്കെ, അപ്പോ ദാ എൽസി ചേച്ചി ഉത്തരം അയച്ചിട്ടുണ്ട്. ബിന്ദു ചേച്ചി, ബിന്ദു ചേച്ചി അയച്ചിട്ടുണ്ട്. സുജ ചേച്ചി അയച്ചിരിക്കുന്ന മുട്ടയാ ആണോന്ന് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ബ്ലൂടൂത്ത് കാരണം സമയം വൈകും അമൃത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാവും. ജയങ്കരേട്ടൻ അയച്ചിട്ടുണ്ട്. ഓക്കെ ഫെബിൻ, ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോകട്ടോ, സമയമില്ല, കാരണം 4 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട്. ഉത്തരം താ വായിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അയച്ചവരിൽ നിന്ന് തന്നെ തുടങ്ങാം. എവിടെ എവിടെ, യെസ്, രാജേഷ് പച്ചാളം, ദാമോദർ നദി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശില്പ ഒറ്റപ്പാലം, ദാമോദർ. ആശ ചേച്ചി, ദാമോദർ. ആകാശ്, ദാമോദർ. ലിസി ചേച്ചി, ദാമോദർ. രാജപ്പഞ്ചേട്ടൻ, ദാമോദർ. ഗീത ചേച്ചി, ദാമോദർ. ലക്ഷ്മിപ്രിയ ചേച്ചി, ദാമോദർ. മിനി ചേച്ചി, ദാമോദർ. അനിൽ ചേട്ടൻ, ദാമോദർ. സൽമ ചേച്ചി കറക്റ്റ് ക്ലൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ദാമോദർ. എൽ സി ചേച്ചി, ദാമോദർ. ബിന്ദു ചേച്ചി, ദാമോദർ. ഫെബിൻ, ദാമോദർ. ഷീജ ചേച്ചി, ദാമോദർ. ഷംസുൻ ചേട്ടൻ, ദാമോദർ. മൂകാംബികയെ പോയി, അതാ കാരണം ഇപ്പോഴല്ലേ ബുദ്ധിയുടെ രഹസ്യം മനസ്സിലായത്. എന്റെ പൊന്നെ, ഇവരിവിടെ നിന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ പോത്തുള്ളൂ എന്ന് രാജേഷ് ചേട്ടൻ, ബിന്ദു ചേച്ചി. ഓക്കെ, അപ്പോൾ ദാമോദർ എന്ന് രാജേഷ് ചേട്ടൻ അയച്ചിട്ടുണ്ട്. സുജി ചേച്ചി, അയ്യോ അയ്യോ എന്നും പറഞ്ഞ് അയച്ചിട്ടുണ്ട് കേട്ടോ. അമ്പിളി ചേച്ചി, ദാമോദർ എന്ന് അയച്ചിട്ടുണ്ട് കേട്ടോ. അല്ലേ, കറക്റ്റ് അല്ലേ, ദാമോദർ ജി എന്ന് പറഞ്ഞ്. പക്ഷെ നാടോടിക്കാറ്റും വന്നിട്ടുണ്ട്, മുഖമുദ്രയും വന്നിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ ചേച്ചി നാടോടിക്കാറ്റെന്ന് അയച്ചിട്ടുണ്ട്. പിന്നൊരാള് ആരാണ്, സൽമ ചേച്ചി ആണോ? അല്ല, സൽമ ചേച്ചി അല്ല, ആരും ഒരാളും കൂടി അത് മുഖമുദ്രയിലെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ബിന്ദു ചേച്ചി. പക്ഷെ അതിൽ രണ്ടിൽ ഏതാണെന്ന് ഇപ്പൊ കൺഫ്യൂഷൻ ആയല്ലോ. എന്തായാലും കൊള്ളാം, നമ്മുടെ റൈറ്റ് ആൻസർ ദാമോദർ, ദാമോദർ നദിയാണ് കേട്ടോ. സൂപ്പർ സൂപ്പർ സൂപ്പർ, എന്താ അടിപൊളി, സൂപ്പർ. എനിക്ക് അഭിമാനം തോന്നുന്നു എന്റെ ലിസണേഴ്സിനെ ഓർത്തിട്ട്. ഇനി നമുക്ക് എന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ബംഗാളിന്റെ ദുഃഖം നമ്മൾ പറഞ്ഞു, ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഒരു നദിയുണ്ട്, ആ നദി ഏതാണ്? പെട്ടെന്ന് ഉത്തരം പോന്നോട്ടെ, സമയം അധികം തരാനില്ല, കാരണം ഇതിനുശേഷം ടാലന്റ് ഓഫ് ദി ഡേ എന്ന സെഗ്മെന്റിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിന്റെ കഴിവുകൾ നിങ്ങൾക്ക് കേൾക്കണ്ടേ? അപ്പോൾ 9495730 എന്ന നമ്മുടെ നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ വേഗം പോന്നോട്ടെ. ഓക്കെ, നമ്മൾ ബംഗാളിന്റെ ദുഃഖം പറഞ്ഞു, ഇനി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഓക്കെ, വന്ന് ജയങ്കരേട്ടൻ, ആകാശ് അയച്ചിട്ടുണ്ട്, ആശ ചേച്ചി അയച്ചിട്ടുണ്ട്, എൽ സി ചേച്ചി അയച്ചിട്ടുണ്ട്, രാജേഷ് പച്ചാളം, രാജേഷ് ചേട്ടൻ അയച്ചിട്ടുണ്ട്, ബിന്ദു ചേച്ചി, ജയങ്കരേട്ടൻ, സൽമ ചേച്ചി, ശില്പ ഒറ്റപ്പാലം, സുജ ചേച്ചി അയച്ചിട്ടുണ്ട്, ലിസി ചേച്ചി അയച്ചിട്ടുണ്ട്, ഗീത ചേച്ചി അയച്ചിട്ടുണ്ട്. ഇനി ആര്? അതാണ് എന്റെ ചോദ്യം. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ, സമയം അധികമില്ല. ഗീത ചേച്ചി, ഷീജ ചേച്ചി അയച്ചിട്ടുണ്ട് കേട്ടോ, ഷീജ ചേച്ചി. ആ, നമ്മുടെ ഷംസുദ്ദീൻ ചേട്ടൻ ഇന്നലെ അവിടുന്ന് പുറപ്പെട്ടായിരുന്നു, പക്ഷെ ഇന്നിങ്ങെത്തി ദാമോദർ നദിയുമായി. നമ്മുടെ ഷംസുദ്ദീൻ ചേട്ടൻ, ഞാനും അയച്ചു എന്ന്. ബിന്ദു ചേച്ചി, ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, കണ്ടു കണ്ടു. ത്രിമൂർത്തിസ്, അയ്യോ ഇതാര്? ഏ, നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ സമയത്ത് ഇതാ അവരിങ്ങെത്തി, എത്തി അനിൽ ത്രിമൂർത്തിസ് ഉത്തരവുമായി. ഇനി ശരിയാണോന്ന് നമുക്ക് നോക്കാം. സുജ ചേച്ചി, എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം തന്നെ പൊക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇല്ല ചേച്ചി, അങ്ങനൊന്നും ചിന്തിക്കരുത്. ഇവിടെ ഇതൊക്കെ ഒരു രസകരമായിട്ടെടുത്തോ കേട്ടോ. എല്ലാവരും കണ്ണം ഉണ്ടല്ലേ, ആദ്യത്തെ നമ്മുടെ സിനിമാ സ്കോപ്പിൽ നിന്ന് തുടങ്ങിയ ചിരിയാ ഞാൻ. അതിവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുകയല്ലേ. വൈകിപ്പോയി, ഇപ്പോഴാ വന്നേന്ന് അനിൽ ചേട്ടൻ. എന്നാലും അതൊരു വല്ലാത്ത വൈകിനി, ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളു കേട്ടോ. എന്റെ വായിക്കും മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. വായിക്കാൻ ഉത്തരം വായിക്കാറായിട്ടില്ല അമ്പിളി ചേച്ചി. എന്തായാലും ഉത്തരം അയച്ചിട്ടുണ്ട് അമ്പിളി ചേച്ചി. എൽ സി ചേച്ചി ആ സമയം കൊണ്ട് ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം സമയം കളയരുതല്ലോ, നമ്മുടെ ടാലന്റ് ഓഫ് ദി ഡേക്ക് വേണ്ടിയിട്ടായിരിക്കും. അനിൽ ചേട്ടൻ അയച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഇത്രേ ഉള്ളൂ, സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഉത്തരത്തിലേക്ക് പോകണം. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ആകാശ് അയച്ചിരിക്കുന്നു കോസി നദി. ആശ ചേച്ചി അയച്ചിരുന്നു കോസി. രാജേഷ് ചേട്ടൻ അയച്ചിരുന്നു കോസി. ജയങ്കരേട്ടനും കോസി എന്ന് അയച്ചിരിക്കുന്നു. സൽമ ചേച്ചിയും കോസി എന്ന് അയച്ചിരിക്കുന്നു. ശില്പ ഒറ്റപ്പാലും കോസി.
ലിസി ചേച്ചി അയച്ചിരിക്കുന്നതും കോസി എന്ന ഉത്തരമാണ്. ഗീത ചേച്ചി, ഷീജ ചേച്ചി, രാജപ്പൻ ചേട്ടൻ കോസി എന്ന് അയച്ചു. അത് അതിൽ നിന്നുമൊക്കെ ഏറെ വ്യത്യസ്തമായി മിനി ചേച്ചി അയച്ചിരിക്കുന്നു. ഗംഗയെ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. കോസി എന്ന് ഫെബിൻ അയച്ചിരിക്കുന്നു. കോസി നദി എന്ന് ഷംസുദ്ദീൻ ചേട്ടൻ. ഷംസുദ്ദീൻ ചേട്ടൻ അപ്പൊ മിനിഞ്ഞാന്നേ പുറപ്പെട്ടു, അതുകൊണ്ട് ഇന്ന് ഇങ്ങെത്തി. കോസി ബിന്ദു ചേച്ചി അയച്ചിരിക്കുന്നു. കോസി സുജ ചേച്ചി അയച്ചിരിക്കുന്നു. മഹാനദി മഹാനദി. അപ്പൊ നമുക്ക് നോക്കാം സുജ ചേച്ചി. വൈകി വന്നാലും വൈകി വന്ന് വസന്തവുമായി എത്തിയ ത്രിമൂർത്തേസ് കോസി എന്ന് അയച്ചിരിക്കുന്നു. എൽ സി ചേച്ചി കോസി എന്ന് അയച്ചു. ഫിലിം സ്റ്റാർ ജയഭാരതി മാമിന് ഇന്ന് ജന്മദിനം, അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്ത് കോസി നദിയോ? എന്താണ് എൽ സി ചേച്ചി എന്താണ് ഉദ്ദേശിക്കുന്നത്? അമ്പിളി ചേച്ചി അയച്ചിരിക്കുന്നു ആഹാ എന്ന് പറഞ്ഞിട്ടുണ്ട്. കോസി നദി. അന്നചേച്ചി, അന്നചേച്ചി നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്കുള്ളതാണ് കേട്ടോ, തയ്യാറെടുപ്പുകൾ. ലിസി ചേച്ചി എന്താണ് അയച്ചിരിക്കുന്നത്? ത്രിമൂർത്തി ഒരു മണിക്കൂർ മുമ്പേ പുറപ്പെട്ടിരുന്നു. ഗംഗ അല്ലിക്ക് ആഭരണം വാങ്ങാൻ പോയതാണെന്ന്. ഓക്കെ, അതെ, എനിക്കെല്ലാം കൺഫ്യൂഷൻ ആക്കുകയാണ്, കാരണം ബാക്കി കുറച്ച് പേരാണെങ്കിൽ അതിനിടയിൽ പാട്ടയക്കുന്നു. ഓ, ടീച്ചർ ഒരു സംഗീത വിദുഷി തന്നെ. താങ്ക് യു, താങ്ക് യു. ആ ഓക്കെ, അപ്പൊ കോസി എന്ന അനിൽ ചേട്ടനും അയച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് യെസ്, ഗംഗയുമല്ല മഹാനദിയുമല്ല കോസി. ഏ, അപ്പോ ഹൈഡ് ആൻഡ് സീക്കിന്റെ വക എല്ലാവർക്കും നല്ലൊരു കൈയടി വരുന്നു. അതെ, ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ വരുന്ന നദിയുടെ പേര് ഞാൻ അങ്ങ് അയക്കും. ഈ നന്മ നിറഞ്ഞ ഈ മഹാവാക്കുകൾ നമ്മളോട് പറഞ്ഞത് സുജ ചേച്ചി. ഓക്കെ സൽമ ചേച്ചി, ദാമോദർ തിലകന്റെ കഥാപാത്രം സന്മനസ്സുള്ളവർക്ക് സമാധാനം സിനിമയിലാണെന്ന്. ഓഹോ, അപ്പൊ നാടോടിക്കാറ്റുമല്ല മുഖമുദ്രയല്ല, എന്തായാലും തിലകൻ സർ അദ്ദേഹത്തിൻ്റെതാണ് അല്ലേ. ശരി, ഗംഗ അല്ലിക്ക് ആഭരണം വാങ്ങാൻ പോയി എന്നും പറഞ്ഞിട്ടുണ്ട് രാജപ്പൻ ചേട്ടൻ. എന്റെ പൊന്നോ. അപ്പൊ തുടങ്ങി. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ടാലന്റ് ഓഫ് ദി ഡേ. ദാ വരുന്നു ടാലന്റ് ഓഫ് ദി ഡേ.

ഓക്കെ, അപ്പൊ ഇന്ന് ടാലന്റ് ഓഫ് ദ ഡേയിൽ നമ്മൾ ആദ്യത്തെ ഒരു പാട്ടിലേക്ക് പോവുകയാണ്. അതായത് ഞാൻ പറഞ്ഞു നിർത്തിയ സാനി റസീല, പുതിയ നമ്മുടെ ലിസണേഴ്സ് ആണെന്ന് പറഞ്ഞ്, അപ്പോ അവരുടെ ഒരു അയച്ചു തന്ന ഒരു ഗാനമാണ്. നമുക്കത് കേൾക്കാം, ആസ്വദിക്കാം. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചു കേട്ടോളൂ. ശബ്ദം കുറച്ച് കുറവായി പോയോ? ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താണ് അവിടെ സംഭവിച്ചത്. എന്തോ ഒരു ടെക്നിക്കൽ എറർ വന്നിട്ടുണ്ട്. ശരി,

0: ഇത് സാനി എന്ന് പറയുന്ന ചേച്ചിയാണോ റസീല ചേച്ചിയാണോ പാടിയത്? എന്തായാലും മനോഹരമായിരിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ പാടിയാണ് ഞാൻ ഈ പാട്ട് ഒരുപാട് കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം എന്തായാലും സൂപ്പർ, അടിപൊളി. ഇനി നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. ഇത് അയച്ചു തന്നിരിക്കുന്നത് ആരാണോ നോക്കട്ടെ, നമ്മുടെ അനിൽ ചേട്ടൻ, കേൾക്കാമേ.
1: അവതരിപ്പിക്കുന്നത് മിമിക്രിയാണ്. ആദ്യമായി നമ്മുടെ തൃപ്പൂണിത്തറ ചേട്ടന്റെ.
2: എടോ ദൈവേ, ഒരു പാട്ടോട് പാടാം.
1: നമ്മുടെ ഉമർ സാർ.
2: ഒരു പാട്ട് പാടുന്ന പറഞ്ഞില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ.
1: അടുത്തതായി നമ്മുടെ ജനാധരൻ ചേട്ടൻ. അടുത്ത നമ്മുടെ മാള അരവന്തൻ.
3: അടുത്ത
1: നമ്മുടെ എൻ എം പിള്ള.
3: എന്താ പറയണ്ടേ, കേറിപ്പട മക്കളെ.
0: എന്തായാലും എന്റെ കണ്ണ് നിറഞ്ഞു പോയ ഒരു ഇതുണ്ട്. അതായത് BGM വരെ നമ്മുടെ അനിൽ ചേട്ടൻ ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും അനിൽ ചേട്ടാ തകർത്തു കേട്ടോ. ഓ, അതും ചെറിയ ഒന്നും അല്ല. ഒന്ന് ആലോചിച്ചേ, തൃപ്പൂണിത്തുറ അതുപോലെ തന്നെ ജനാർദ്ദനൻ, അവരുടെയൊക്കെ ആ ഒരു ശബ്ദം എടുക്കുക എന്ന് പറയുന്ന ഒരു ഇത്തിരി സ്ട്രെയിൻ ഉള്ള കാര്യമാണ്. അപ്പൊ അടിപൊളി പൊളിച്ച് തകർത്തു. എനിക്ക് വയ്യ. അടുത്ത നമുക്ക് പാട്ടിലേക്ക് പോകാം. അനിൽ ചേട്ടന് ശേഷം അടുത്ത പാട്ട് അയച്ചിരിക്കുന്നത് ഷീജ ചേച്ചി.

അനുചേച്ചി തകർത്തു, അടിപൊളി കേട്ടോ, അടിപൊളി, സൂപ്പർ. ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ഞങ്ങളുടെ മകൾ ശ്രീനന്ദക്കുട്ടി പാടിയ ഗാനം എന്ന് പറഞ്ഞ് ജയങ്കരേട്ടൻ അയച്ചതാണ് കേട്ടോ.

0: സൂപ്പർ, അടിപൊളി, തകർത്തു തകർത്തു, അടിപൊളി കേട്ടോ ശ്രീനന്ദക്കുട്ടി, നല്ലൊരു കയ്യടി. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ അമ്പിളി ചേച്ചിയുടെ ഒരു പാട്ട് കേൾക്കാം. അമ്പിളി ചേച്ചി, ഇതൊരു 2 മിനിറ്റ് സംതിങ് ഉണ്ട്, എന്തായാലും നമ്മളൊരു 1 മിനിറ്റിനുള്ളിൽ നമ്മളത് നമ്മൾ എടുക്കത്തുള്ളൂ കേട്ടോ. ഒരു മിനിറ്റ്.
1: ഇളവണ്ണൂർ മാടത്തിലെ ഇണക്കുയിലേ മാറി.

0: ഓക്കേ, അടിപൊളി, നല്ലൊരു പാട്ടാണ്. നന്നായിട്ട് തന്നെ അമ്പിളി ചേച്ചിയും പാടി. ഇനി അടുത്ത ഗാനത്തിലേക്ക് പോകുന്നു എൽസി ചേച്ചി.
1: മൂടൽ മഞ്ഞ് മുളക്കച്ച് കിട്ടി.

0: താങ്ക് യു.
1: ഓക്കെ, അടിപൊളി. ഇനി അടുത്തത് നമ്മുടെ ഷംസുദ്ദീൻ ചേട്ടൻ. എന്തായാലും ഈ ഒരു ഗാനത്തോടു കൂടി നമ്മൾ വൈൻഡപ്പിലേക്ക് പോവുകയാണ്.
2: നീലജയാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ, നീർപോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജയാശയത്തിൽ ഹൃദയം പൂമ്പുകയായി ഹംസങ്ങൾ സ്വപ്നങ്ങൾ.

0: അവയുടെ ലാളന ഏറ്റുമയങ്ങും നീയൊരു താമരയായി, നീയൊരു താമരയായി.
1: അങ്ങനെ രണ്ട് നീല ജലാശയം നമുക്ക് വന്നു അല്ലേ. ഓക്കെ, അപ്പോ ഒരുപാട് സന്തോഷം. ഷംസിൻചേട്ടൻ നന്നായിട്ട് പാടി, എല്ലാവരും നന്നായി പാടി. ഷീജേച്ചി അടഞ്ഞ ശബ്ദമൊക്കെ മാറി നന്നായി പാടി. അനിൽ വെറൈറ്റി കൊള്ളാട്ടല്ലോ. ശ്രീനന്ദ മോളെ സൂപ്പർ അടിപൊളി. എല്ലാവരും എല്ലാവർക്കും ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക്, അയ്യോ എന്തോ ഒരു സ്ക്രാച്ച്, ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പൂച്ചെണ്ടുകളൊക്കെ ഇതാ തന്നിട്ടുണ്ട്. ബിന്ദു ചേച്ചി, ലിസ് ചേച്ചി, ഓക്കെ, കുറച്ച് മെസ്സേജ് എല്ലാവരും നന്നായിട്ട് പാടി. അമ്പിളി ചേച്ചി പാട്ട്, അനിൽ ചേട്ടൻ, അന്നചേച്ചി സൂപ്പർ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോങ്. അതുപോലെ തന്നെ ദുബായ്ക്കാരി തകർത്തു, അനിലും പാട്ടുകാരും എല്ലാവരും തകർത്തു തിമിർത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, അടുത്തത് മിമിക്രി ഒന്നുകൂടി ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഫിബി. നമ്മുടെ സമയം അതിക്രമിച്ചതുകൊണ്ട് ഇടുന്നില്ല. അനിലേ പൊളിച്ചുട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചി. ഓക്കെ, അടിപൊളി. അടുത്ത അനിൽ ചേട്ടൻ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ്. അപ്പൊ എല്ലാവർക്കും നല്ല അഭിനന്ദനമൊക്കെ നമ്മുടെ ശ്രോതാക്കൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും സൂപ്പറായി പാടി എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവർക്കും നല്ലൊരു ശുഭസായാഹ്നം നൽകിക്കൊണ്ട് ഇന്നത്തെ റേഡിയോ കഫേയിൽ നിന്ന് ഞാനും ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. ഇനി നമുക്ക് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ വീണ്ടും ഒത്തുചേരാം. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഞാൻ കൃത്യം 7 മണിക്ക് ഇവിടെ എത്തുന്നതായിരിക്കും. ഓക്കെ, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി.

വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ട്രെൻഡിംഗ് വൺസ്. ഹായ്, ഹലോ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസ് കൂടെയുള്ളത് ദീപ. ഇന്ന് ട്രെൻഡിംഗ് വൺസിൽ നമ്മൾ നല്ല പാട്ടുകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ നമുക്ക് തമിഴും ഹിന്ദിയുമാണ് കേട്ടോ. മലയാളത്തിൽ പുതിയ പാട്ടുകൾ ഉണ്ടെങ്കിലും നമ്മുടെ ചിന്ന ചിന്ന ആസി അല്ലെങ്കിൽ ബാലൻ ആ സിനിമയിലെ പാട്ടുകളൊക്കെയാണ് നമ്മൾ നേരത്തെ ട്രെൻഡിംഗ് വൺസിൽ കേട്ടിരുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ നൂറുസാമി എന്ന ഫിലിമിലെ മായാ കനവോ എന്ന തമിഴ് സോങ് ആണ് കേൾക്കാം. മോഹൻരാജൻ ലിറിക്സ് ചെയ്ത്, ബാലാജി ശ്രീറാം മ്യൂസിക് കൊടുത്ത്, ചിന്മയി ശ്രീപതിയും കപിൽ കപിലിനും കൂടി ചേർന്ന് പാടിയിട്ടുള്ള നല്ലൊരു പാട്ടാണ്. വിജയ് ആന്റണി, സ്വാസിക, ലിജോ മോൾ ജോസ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ട്രെൻഡിംഗ് വൺസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.

ഗ്രൈൻഡിംഗ് മിൻസിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ ദില്ലേ തുച്ഛക്കോ ഒപ്പന ലിക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് കേൾക്കാൻ പോകുന്നത്. മഹഫസ് അലി ആണ് ലിറിക്സ് ചെയ്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഗൗരവ് മാലി ആണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സോങ്ങിലേക്ക് പോകാം. കേട്ടോടെ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസ്.

ട്രെൻഡിങ് മനസ്സിലായി. അടുത്ത സോങ്ങിലേക്ക് പോകുമ്പോൾ കോക്ടെയിൽ 2 എന്ന മൂവിയിലെ ലെഹർ ലെഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്. ഷാഹിദ് കപൂർ, കൃതി സനോൺ, രാഷ്മിക എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. ഹിന്ദി സോങ് ആണിതും. അമിതാഭ് ഭട്ടാചാര്യയുടെ ലിറിക്സിന് പ്രീതം ചക്രബർത്തിയാണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. അർജിത് സിംഗ് ആണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ട്രെൻഡിങ് മനസ്സിലൂടെ അടുത്തതായിട്ട് നേരെ ഈ പാട്ടിലേക്ക് പോവാം.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ
1: ട്രെൻഡിംഗ് വൺ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മൈ ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസ്. ട്രെൻഡിംഗ് വൺസിലെ അടുത്ത സോങ്ങിലേക്ക് പോകുമ്പോ നച്ചിന്തി മച്ചാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്, മക്കുടം മൂവിയിലെ പാട്ടാണ്. കെ ഏകദേശി ലിറിക്സ് ചെയ്ത് ജി വി പ്രകാശ് കുമാർ മ്യൂസിക് കൊടുത്ത് വേൽമുരുകൻ മംഗളി എന്നിവർ ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. വിശാൽ അഞ്ജലി അതുപോലെ ജോൺ വിജയ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. തമിഴ് സോങ്ങാണ് നച്ചിന്തി മച്ചാനി. കേൾക്കാം അടുത്തതായി ട്രെൻഡിംഗ് വൺസിൽ.

അങ്ങനെ ട്രെൻഡിങ് വൺസിലെ ലാസ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ സത്യവാൻ സാവിത്രി എന്ന മൂവിയിലെ റിപ്പി റിപ്പി പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്. ഒരു വെറൈറ്റി സോങ് ആണ്. നമ്മുടെ കീർത്തി സുരേഷ് ആണ് നായിക കഥാപാത്രമായിട്ട് എത്തുന്നത്. മോഹൻ രാജൻ ലിറിക്സ് ചെയ്ത്, സാം സി എസ് മ്യൂസിക് കൊടുത്ത്, ദിവാകർ രേഷ്മ ശ്യാം എന്നിവർ പാടിയ ഒരു പാട്ടാണ് റിപ്പി പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ്. അപ്പൊ ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ട്രെൻഡിങ് വൺസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നമുക്ക് നല്ല നല്ല പാട്ടുകളുമായിട്ട് കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൌകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
4: നമസ്കാരം, ഞാൻ ആർജി അമൃത കാർത്തിക. ജീവിതത്തിൽ നമ്മൾ പലരെയും മറന്നുപോയാലും ചില മുഖങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഏറ്റവും ദുർബലരായിരുന്ന സമയത്ത് നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട നിമിഷങ്ങളിൽ പ്രത്യാശയുടെ ഒരു ചെറിയ വെളിച്ചം കാട്ടിത്തന്നവരായിരുന്നു അവർ. ആ മുഖങ്ങൾ ഡോക്ടർമാരുടേതാണ്. ഇന്ന് 1 ജൂലൈ ഡോക്ടേഴ്സ് ഡേ. ഒരു ഡോക്ടറെ നമ്മൾ കാണാൻ പോകുന്നത് ആഘോഷവേളകളിലല്ല, പലപ്പോഴും ജീവിതം നമ്മളെ പരീക്ഷിക്കുന്ന നിമിഷങ്ങളിലാണ്. ശരീരമൊന്ന് വേദനിക്കുമ്പോൾ, മനസ്സൊന്ന് തളരുമ്പോൾ, വീട്ടുകാരുടെ കണ്ണുകളിൽ ആശങ്ക നിറയുമ്പോൾ, എല്ലാം ശരിയാകുമെന്ന് ഏറ്റവും ആത്മവിശ്വാസത്തോടെ പറയുന്ന ഒരാളുണ്ട്. ആ വാക്കുകൾ പലപ്പോഴും മരുന്നിനേക്കാൾ വലിയ ആശ്വാസവുമാകാറുണ്ട്. നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചാൽ, നമ്മൾ ഉറക്കത്തിലായിരിക്കുമ്പോൾ പോലും എവിടെയോ ഒരു ആശുപത്രിയിൽ ഒരാൾ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരിക്കും. ഒരു കുഞ്ഞിന്റെ ആദ്യ കരച്ചിലിന് സാക്ഷിയാകുന്ന ഡോക്ടർ, ഒരു അപകടത്തിൽപ്പെട്ട മനുഷ്യനെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പൊരുതുന്ന ഡോക്ടർ, വേദന കൊണ്ട് കരയുന്ന രോഗിയുടെ കൈപിടിച്ച് ധൈര്യം പകരുന്ന ഡോക്ടർ, ഇവരൊക്കെയും ഒരേ ദൗത്യത്തിലാണ്, ജീവനെ കാക്കുക. നമ്മൾ പലപ്പോഴും ഡോക്ടറെ കാണുന്നത് ഒരു പ്രൊഫഷണലായിട്ടാണ്. പക്ഷേ ആ വെള്ളക്കോട്ടിനുള്ളിൽ ഒരു മനുഷ്യനുണ്ട്. അയാൾക്കും ഒരു കുടുംബമുണ്ട്. കാത്തിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്. ആഘോഷങ്ങൾ നഷ്ടപ്പെടുന്ന ദിവസങ്ങളുണ്ട്, ഉറക്കമില്ലാത്ത രാത്രികളുണ്ട്, ഭക്ഷണം പോലും കഴിക്കാൻ സമയം കിട്ടാത്ത ഡ്യൂട്ടികളുമുണ്ട്. ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാനായി സ്വന്തം ക്ഷീണത്തെപ്പോലും മറന്നുപോകുന്ന ആ സമർപ്പണമാണ് ഒരു ഡോക്ടറെ വ്യത്യസ്തനാക്കുന്നത്. ഡോക്ടർ എന്നത് ഒരു ജോലി മാത്രമല്ല, അതൊരു വാഗ്ദാനമാണ്. മനുഷ്യജീവനെ പരമപ്രധാനമായി കാണുമെന്ന ഒരു പ്രതിജ്ഞ. ഓരോ രോഗിയെയും സ്വന്തം കുടുംബാംഗത്തെപ്പോലെ കരുതി ചികിത്സിക്കുമെന്ന ഒരു ഉത്തരവാദിത്വമാണ്. നമ്മളിൽ പലരും ഒരു ഡോക്ടറുടെ യഥാർത്ഥ വില മനസ്സിലാക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിലാണല്ലേ. ഐസിയുവിന് പുറത്ത് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു നിൽക്കുന്ന കുടുംബാംഗങ്ങളുടെ പ്രതീക്ഷയുടെ അവസാന താങ്ങ് പലപ്പോഴും ഒരു ഡോക്ടറുടെ വാക്കുകളിലായിരിക്കും. ഭയപ്പെടേണ്ട, ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈയൊരു വാചകത്തിൽ എത്രയോ കുടുംബങ്ങളുടെ പ്രതീക്ഷ ഒളിഞ്ഞിരിക്കുന്നു. കോവിഡ് കാലം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുമുണ്ട്. ലോകം മുഴുവൻ വീടുകൾക്കുള്ളിൽ സുരക്ഷിതരാകാൻ ശ്രമിച്ചപ്പോൾ ആശുപത്രികളിലേക്ക് നടന്നു കയറിയവരായിരുന്നു ഡോക്ടേഴ്സ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് അകന്നു നിന്നിട്ടും അന്യരുടെ കുടുംബങ്ങളെ രക്ഷിക്കാൻ അവർ പോരാടി. ഭയത്തേക്കാൾ വലിയതായിരുന്നു അവരുടെ കടമ. അതിനുശേഷം ഒരുപാട് പേർ ഡോക്ടർമാരെ പുതിയൊരു കണ്ണോടെ കാണാൻ തുടങ്ങി. കാരണം അവർ ചികിത്സിച്ചിരുന്നത് രോഗത്തെ മാത്രമല്ല, മനുഷ്യരിലെ പ്രതീക്ഷയുമായിരുന്നു. നമ്മൾ ചിലപ്പോൾ പരാതിപ്പെടും, കാത്തിരിപ്പ് കൂടുതലായിരുന്നു, സമയം കിട്ടിയില്ല, തിരക്കായിരുന്നു. എന്നാൽ ഒരു നിമിഷം അവരുടെ ജീവിതം കൂടി ചിന്തിക്കണം. ദിവസവും നൂറുകണക്കിന് ആളുകളുടെ വേദന കാണുന്ന മനസ്സ് എത്ര ശക്തമായിരിക്കണം. ഓരോ തീരുമാനവും ഒരു ജീവനുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ആ ഉത്തരവാദിത്വത്തിന്റെ ഭാരം എത്ര വലുതായിരിക്കണം. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് എന്നാൽ പ്രത്യാശയുടെ കാവൽക്കാരാണെന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഡോക്ടേഴ്സ് ഡേയിൽ നമുക്ക് ഓരോ ഡോക്ടേഴ്സിനും ഒരു വലിയ സല്യൂട്ട് നൽകാം. പ്രശസ്തരായ ഡോക്ടേഴ്സ് മാത്രമല്ല, ഗ്രാമത്തിലെ ചെറിയ ക്ലിനിക്കിൽ സേവനം ചെയ്യുന്ന ഡോക്ടേഴ്സ് മുതൽ രാത്രി എന്ന് നോക്കാതെ പോലും എമർജൻസി സിറ്റുവേഷനിൽ ഡ്യൂട്ടി ചെയ്യുന്ന യുവ ഡോക്ടേഴ്സ് വരെ, സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ഒരേ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും നമുക്കൊരു നന്ദി പറയാം. കാരണം ചില നന്ദികൾ വൈകാൻ പാടില്ല. ജീവിതത്തിൽ പണവും സ്ഥാനവും പ്രശസ്തിയും എല്ലാം നേടാം, പക്ഷേ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അവയ്ക്കെല്ലാം അർത്ഥം കുറയും. അതുകൊണ്ട് ഡോക്ടറെ തേടിപ്പോകേണ്ട സാഹചര്യം പരമാവധി കുറയുന്ന രീതി നമ്മുടെ ആരോഗ്യവും നമുക്ക് സംരക്ഷിക്കാം. നല്ല ഭക്ഷണം കഴിക്കാം, സ്ഥിരമായി വ്യായാമം ചെയ്യാം, മാനസികാരോഗ്യത്തിനും പ്രാധാന്യം നൽകാം, സമയത്ത് പരിശോധനകൾ നടത്താം. കാരണം ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ്. ഈ ലോകത്ത് എല്ലാ മുറിവുകളും മരുന്നുകൊണ്ട് സുഖപ്പെടില്ല. ചിലപ്പോൾ ഒരു പുഞ്ചിരിയും ഒരാശ്വാസവാക്കും ഒരു കരുതലുള്ള നോട്ടവും വലിയ ചികിത്സയാണ്. ഒരു നല്ല ഡോക്ടർ മരുന്നു മാത്രം നൽകുന്നില്ല, രോഗിക്ക് ജീവിക്കാനുള്ള ആത്മവിശ്വാസവും നൽകുന്നു. ജീവൻ രക്ഷിക്കാൻ ഈ ഡോക്ടേഴ്സ് ഡേയിൽ ഓരോ ഡോക്ടേഴ്സിനും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി നമുക്കറിയിക്കാം. ജീവൻ രക്ഷിക്കാൻ ജീവിതം തന്നെ സമർപ്പിച്ച എല്ലാ ഡോക്ടർമാർക്കും ആദരവോടെ ഹാപ്പി ഡോക്ടേഴ്സ് ഡേ.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
2: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര.
3: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: തിരുവല്ല ക്രോംപ്ടൺ ഫേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
3: 6 o'clock.
4: റേഡിയോ മെക്ഫാസ് 90.4.

0: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നല്ല മഴ, മഴ കട്ടൻ ചായ ജോൺസൺ മാഷ്.
2: മഴയും കട്ടൻ ചായയും ഓക്കെ, പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട് അതോ ഈ സമയത്ത്?
1: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്.

0: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. Only on Radio Makefast 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ.

Un grill chatarra. ചില ദിവസങ്ങളിൽ മാത്രം ഏർപ്പെടുത്തേണ്ടതായിട്ട് തോന്നും. മഴ കിട്ടും, മടക്കി കൊടുക്കാൻ സാധിക്കുമെന്ന നിലയിൽ സാപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ കടം വാങ്ങിയ വൈദ്യുതി തിരികെ കൊടുക്കണം. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിനായി ആ സമയങ്ങളിൽ പരമാവധി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കും.

0: കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നാടുതേടി കടല് താണ്ടി കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര. റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
2: 7 o'clock. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

ഗുഡ് ഈവനിംഗ്, നമസ്കാരം. സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ വിശേഷം അല്ലേ? കാരണം നമ്മൾ ആ 4 മണിക്കത്തെ ഒരു അംഗം കഴിഞ്ഞിട്ട് കുറച്ച് മണിക്കൂറുകൾ അങ്ങോട്ട് ആയതേ ഉള്ളൂ. അതിനിടയിൽ എന്ത് വിശേഷം എന്ന് ചോദിച്ചാൽ എന്താ അമൃത ഇപ്പൊ പറയുക എന്ന് ചിന്തിക്കുന്നുണ്ടാവും. മതി അല്ലേ, ഒരു നിമിഷം മതി നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒക്കെ ഒരു വലിയ സന്തോഷം വരാൻ. അതുകൊണ്ടത് ചോദിച്ചേ ഉള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അതാണ് ഞങ്ങളുടെയും സന്തോഷം. ഓക്കെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റും 36 സെക്കൻഡും ആയിട്ടുണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യവും തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്, മഴ കട്ടഞ്ചായ ജോൺസൺ മാഷ്. ഇന്നാണെങ്കിൽ അത് പഠിച്ച് കൃത്യമാക്കി കൊണ്ടുവന്നപ്പോൾ അതാ മഴയില്ല, ഒന്നുമില്ല. എന്തായാലും അത് ഞാൻ പഠിച്ചു കേട്ടോ. നമുക്ക് എത്രയൊക്കെ കാര്യങ്ങൾ, എത്ര നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോഴേ, ഓ ഇനി ഏതുറക്കത്തിലാണെങ്കിലും ഞാനത് പറയുമെന്ന് വിചാരിക്കുന്ന ചില സാധനങ്ങൾ പെട്ടെന്ന് നമ്മളോട് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ മറന്നുപോകും, ചിലപ്പോൾ കിട്ടത്തില്ല അല്ലേ. അതൊരു ശാപമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കിട്ടാത്തൊരു സംഗതിയായിരുന്നു ഇത്. ഇന്ന് എന്തായാലും പഠിച്ചിട്ട് വന്നപ്പോൾ മഴയില്ല. ബാക്കി എല്ലായിടത്തും എങ്ങനെയാണ്, മഴയൊക്കെ പെയ്യുന്നുണ്ടോ? അപ്പോൾ എന്തായാലും ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന ആ ഒരു പാട്ട്, ഗാനം ഏതാണെങ്കിലും വിളിച്ചോളൂ, ചോദിച്ചോളൂ. ഞാൻ ആ ഗാനമൊക്കെ നിങ്ങളുടെ കഥോരം എത്തിക്കാനായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിളിക്കേണ്ട നമ്പർ 0469 27 30 333, 0469 27 30 333. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സമയം തുടക്കത്തിൽ എൻ്റെ ഒരു ചാൻസാണ്, എൻ്റെ ഒരു ഇഷ്ട ഗാനമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആ ഗാനം ദാ വരുന്നു, കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: നല്ല പാട്ടല്ലേ? നല്ല പാട്ടല്ലേ എന്ന് ചോദിച്ചാൽ അതൊരു അല്ലേ, അത് ആർക്കാണ് ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റുക. അപ്പം മനോഹരമായിട്ടുള്ള ഒരു ഗാനം നമ്മളിപ്പോൾ കേട്ടു. ഇനി നമ്മുടെ ഇന്നത്തെ ഫേസ്റ്റ് കോളറിലേക്ക് പോവുകയാണ്. ആരാണ് എന്നുള്ളത് നമുക്ക് ചോദിച്ചു തന്നെ അറിയാം. ഗുഡ് ഈവനിങ്, നമസ്കാരം. ഞാനിങ്ങനെ അന്ന് ബി ജി ഒക്കെ ഇട്ടേ വരുള്ളൂ. അനിൽ ചേട്ടാ പറയൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഫെയർവേറ്റോ? അത് പറഞ്ഞ ഇടയ്ക്കൊക്കെ അങ്ങ് സ്ലിപ്പ് ഓഫ് ടങ് ആണ്. ആ പറയൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് നമ്മുടെ ലാലേട്ടന്റെ മൂവി താണ്ടോ മൂവി. പാലും കൂടമെടുത്തു അഴകാതെ പുട്ടുകൊടുത്തു
0: ഓക്കെ. ആ പാട്ട് താണ്ടോ കുറേ പാട്ട് കേട്ടിട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും പിന്നെ അമൃതാകാലത്തെ
0: ഞങ്ങള് ഇപ്പൊ രണ്ടുപേരില്ല, അവർക്കൂടെ വേണ്ടിട്ട് ഞാൻ അങ്ങ് ചെയ്തേക്കാം. ഓക്കെ ശരി. അപ്പോ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ ശരി. നമ്മുടെ ഫസ്റ്റ് കോളർ അനിൽ ചേട്ടനായിരുന്നു. അനിൽ വായ്പൂര് താണ്ഡവം എന്ന ചിത്രത്തിലെ പാലും കൂടാമേടുത്ത് ഈ പാട്ടാണ് കേട്ടോ. അപ്പോ ദാ വരുന്നു സോങ്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
7: നമ്മുടെ സോങ്സ് ഡിമാൻഡിൽ സമയം 7 മണി കഴിഞ്ഞ് 16:32 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോ നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഏത് പാട്ടാണ് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
8: ഗുഡ് ഈവനിങ്, ഞാൻ പി വി മുഹമ്മദ്, വടക്കേ വാവനൂര്.
7: മുഹമ്മദ് ഏട്ടാ, പറയൂ, ഏത് പാട്ടാ വേണ്ടേ?
8: എനിക്ക് പൈതൃകം സിനിമയിലെ എം മരമ മനോഹരിയാണ് ഈ പാട്ട്.
7: ശരി, ഓക്കെ, പാട്ട് ഇവിടെ റെഡിയാണ്. ഡെഡിക്കേഷൻ ഉണ്ടോ?
8: ഡെഡിക്കേഷൻ ഉണ്ട്.
7: ആ പറഞ്ഞു.
8: നമ്മുടെ ജൂലൈ 3 ജന്മദിനം ആഘോഷിക്കുന്ന കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തി മാനോജിന്റെ സഹധർമ്മിണിക്ക് വേണ്ടിയിട്ട് ഈ ഗാനം സമർപ്പിക്കുന്നു.
7: എനിക്ക് വൈ അഡ്വാൻസ് ആയിട്ട് അല്ലേ?
8: അഡ്വാൻസ് ആയിട്ട്
7: എല്ലാരും ഉണ്ണിയട്ടം ഫസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് പാട്ട് കേക്കാം കേട്ടോ. ശരി, ഓക്കെ. അപ്പോ നമ്മുടെ മുഹമ്മദ് ഏട്ടനാണ് വിളിച്ചത്, പാട്ട് ചോദിച്ചത്. സ്വയംവരമായി എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ പൈതൃകം എന്ന ചിത്രത്തിൽ. അത് ഡെഡിക്കേഷൻ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ജൂലൈ 3 ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ ത്രിമൂർത്തി മനോജ് ചേട്ടന്റെ വൈഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ദാ വരുന്ന സോങ് കേട്ടുകൊണ്ടിരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഓക്കെ, അങ്ങനെ ദാ നമ്മൾ അടുത്ത ഗാനവും കേട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ഗാനത്തിലേക്ക് പോകുന്നു. അതാരാണ് ചോദിക്കുന്നത് എന്നുള്ളത് അറിയാം. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്, ഞാൻ ശംസുദ്ദീൻ കരുപ്രഭ.
0: റേഡിയോ മാക്ഫാസ്റ്റിലേക്ക് സ്വാഗതം അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ ശംസുദ്ദീൻ ചേട്ടാ, ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് വേണ്ടത് ജയചന്ദ്രൻ പാടിയ ഒരു മനോഹരമായ ഒരു ഗാനുണ്ട്, കാട്ടു കുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്.
0: ഓക്കെ ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ ഡെഡിക്കേഷൻ നമ്മുടെ സൗഹൃദവാണിയിലെ എല്ലാ മെമ്പേഴ്സിനും.
0: ഓ ശരി,
1: അതോടൊപ്പം തന്നെ നമ്മുടെ അമൃത, അപർണ, നമ്മുടെ ദീപക്കുട്ടി.
0: ഓ ശരി ശരി,
1: എല്ലാവർക്കും.
0: ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു. അപ്പൊ നമ്മുടെ ശംസുദ്ദീൻ ചേട്ടനാണ് വിളിച്ചത്. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി എന്ന ഗാനമാണ് കേട്ടോ ചോദിച്ചത്. അപ്പൊ ആ ഗാനത്തിലേക്ക് പോകാം. എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ദീപാഭരണ, പിന്നെ എല്ലാവർക്കും. അപ്പൊ താങ്ക് യു ശംസുദ്ദീൻ ചേട്ടാ. പാട്ടിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 800 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കാർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: കൊച്ചി. ഓക്കെ, അപ്പൊ ദാ സോങ്സ് ഓൺ ഡിമാൻഡിൽ നമ്മൾ അടുത്ത കോളറിലേക്ക് പോവുകയാണ്. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ഗുഡ് ഈവനിങ്, നമസ്കാരം അമൃതമോളെ.
0: നമസ്കാരം ഗീത ചേച്ചി, പറയൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ത്രിവേണി എന്ന സിനിമയിലെ സംഗമം ത്രിവേണി
0: അപ്പൊ ഗുഡ് നൈറ്റ് ചേച്ചിക്ക്. ചേച്ചി പറഞ്ഞതുപോലെ എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് വരുന്നുണ്ട് കേട്ടോ.
1: ശരി മോളെ.
0: ഓക്കെ, അപ്പൊ ഗീത ചേച്ചിയാണ് വിളിച്ചത്. ത്രിവേണി എന്ന ചിത്രത്തിലെ സംഗമം എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ വരുന്നത്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഓക്കേ, അപ്പം നമ്മുടെ ഗീത ചേച്ചി ചോദിച്ച ഒരു മനോഹരമായിട്ടുള്ള ഗാനമാണ് കേട്ടോ നമ്മളിപ്പോൾ കേട്ടത്. ഇനി അടുത്ത കളറിലേക്ക് പോവുകയാണ്. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ഗുഡ് ഈവനിങ് അമൃത കുട്ടി.
0: എന്തോ ഇതാ മിനി ചേച്ചി അല്ലേ? ചുമത്രയിൽ നിന്ന് മിനി. ഓ, ചുമത്രയിൽ നിന്ന് ഗീത ചേച്ചിക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അതെ അതെ അതെ അതെ. ഓക്കെ ചേച്ചി, പറയൂ, ഏത് പാട്ടാ വേണ്ടേ?
1: സന്ദർഭം എന്ന സിനിമയിലെ
0: ഓക്കെ ഓക്കെ ആ ശരി ഓക്കെ ശരി ചേച്ചി, പാട്ട് കേൾക്കാം കേട്ടോ.
1: പിന്നെ നമ്മുടെ റേഡിയോ കൂട്ടുകാർക്കും അമൃത കുട്ടിക്കും
0: ആ
1: എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. മിനി ചേച്ചിയാണ് കേട്ടോ വിളിച്ചത്. നമ്മുടെ സന്ദർഭം എന്ന ചിത്രത്തിലെ ഡോക്ടർ സാറെ, എന്റെ ഡോക്ടർ സാറേ, എല്ലാ ഡോക്ടേഴ്സിനു വേണ്ടിയിട്ടും പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വരുന്നു സോങ് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഓക്കെ, അപ്പതാ നമ്മളങ്ങനെ ആ ഗാനം കേട്ട് കഴിഞ്ഞു. ഇനി അടുത്ത കോളർ ഉണ്ട് നമ്മളോടൊപ്പം, മാറണം നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ഗുഡ് ഈവനിങ്, നമസ്കാരം. രാജൻ മുത്തൂർ.
0: രാജൻ ചേട്ടാ പറയൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: നമ്മുടെ തെങ്കാശി പട്ടണത്തിനകത്ത് കമലദളം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
0: ഏതാണ്?
1: കളമെഴിയിൽ കമലദളം.
0: ഓക്കെ ഓക്കെ, ശരി. ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ രാജൻ ചേട്ടനാണ് മുത്തൂറിൽ നിന്ന് വിളിച്ചത്, പാട്ട് ചോദിച്ചത്. തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിലെ കടമിഴിയിൽ കമലദളം. അപ്പൊ കേൾക്കാം, ആസ്വദിക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
2: കടമിഴിയിൽ കമലദളം,

0: അങ്ങനെ ഇതാ നമ്മുടെ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 30 സെക്കൻഡും ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡ് വൈൻഡപ്പിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ്? പറയൂ അൻസാർ ചേട്ടാ, ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് കടൽപ്പാല എന്ന ചിത്രത്തിലെ മാതൃയമ്മ പാടിയ കസ്തൂരി തൈല വിട്ടു മുടി മിനുക്കി മുത്തോട് മുത്തുവച്ച വളകിലുക്കി കയ്യിൽ മുത്തോട് മുത്തുവച്ച വളകിലുക്കി.
0: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ, ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആർക്കാണ്?
1: ബിബി മുഹമ്മദ് വടക്കേ വാഴുന്നൊരു പാലക്കാട്. പിന്നെ സന്തോഷ് നടക്കാവ് കോഴിക്കോട്. ആനന്ദം വിലാനൂര് കണ്ണൂര്. പിന്നെ
0: പെട്ടെന്ന്
1: FM റേഡിയോ വെക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും. പിന്നെ ഷീബ കുമരകം.
0: ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
1: ശരി, ഓക്കെ,
0: ശരി, ഓക്കെ. അൻസാറിയേട്ടനാണ് കേട്ടോ വിളിച്ചത്, പാട്ട് ചോദിച്ചിരിക്കുന്നത്. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി എന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദാ വരുന്നു സോങ്, കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ് 90.4. നാട്ടുകാർക്ക് ക്യൂട്ടായി.

0: യെസ്, അപ്പോതാ നമ്മൾ ഇനി നമ്മുടെ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിന്റെ ലാസ്റ്റ് ലക്കി കോളറിലേക്ക് പോവാണ് കേട്ടോ. അതാരാണെന്ന് അറിയാം. ഗുഡ് ഈവനിങ്, നമസ്കാരം. നമസ്കാരം ജോഷി ഏട്ടാ, പറയൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: വന്ദനത്തിലെ തീരം തേടുവോളം പ്രേമഗീതങ്ങൾ തന്നു.

ആ ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ ചേട്ടാ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാമേ. ഓക്കെ ഓക്കെ, ജോഷി ചേട്ടനാണ് വിളിച്ചത്, പാട്ട് ചോദിച്ചത്. വന്ദനം എന്ന ചിത്രത്തിലെ തീരം തേടും എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ പേടിക്കേണ്ടത് അനുഭവങ്ങളെയല്ല അഭിനയങ്ങളെയാണ്. അഭിനയിക്കുന്ന മനുഷ്യരെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു. പക്ഷേ ആ ഒരു കഴിവാണ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോയത്. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. ഹായ് അമൃത കാർത്തികുട്ടി, ഗുഡ് ഈവനിങ്. ദീപക്കുട്ടി, അപ്പൂസ്കുട്ടി, റേഡിയോ ഫാമിലി എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട് അനിൽ ചേട്ടൻ. അനിൽ ചേട്ടൻ ഒരു കൂടി ശുഭരാത്രി നേരുന്നു. അടുത്തത് ആന്റണി ചേട്ടന്റെ മെസ്സേജാണ്. ഹായ് അമൃത, തുടക്കം മുതൽ ഞാൻ കേൾക്കുന്നുണ്ട്. ഇനിയൊരു യാത്ര പോകുന്നു എങ്കിലും പ്രോഗ്രാം തീരും വരെ കേൾക്കും. ശുഭരാത്രി നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം ആന്റണി കടവന്ത്ര. ഓക്കെ, ഇനി അടുത്തൊരു പാട്ടുകൂടി വരാനുണ്ട് അനണി ചേട്ടാ. ശുഭരാത്രി നേരുന്നു. അമ്പിളി ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്. ഹായ് റേഡിയോ മൈക്ക് ഫാസ്റ്റ്, മോളുസെ ഗുഡ് ഈവനിങ് മോളെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. മോൾക്കും കുടുംബത്തിനും നമ്മുടെ സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാ ഫ്രണ്ട്സിനും റേഡിയോ ഫാമിലിക്കും ശുഭരാത്രി. ഓക്കെ മോളെ പറഞ്ഞിട്ടുണ്ട് അമ്പിളി ചേച്ചി. അമ്പിളി ചേച്ചിക്കും ഒരു ശുഭരാത്രി നേരുന്നു. അടുത്ത മെസ്സേജ്, അമൃത മോൾക്കും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി. കാതോരം സുന്ദരമണികൾക്ക് സോങ് ഡെഡിക്കേറ്റ് ചെയ്ത ഗീതക്കുട്ടിക്ക് ഒത്തിരി സ്നേഹത്തോടെ ആശംസകൾ നേരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നദീർത്ത. ഓക്കെ നദീർത്ത, അപ്പോൾ നദീർത്തയ്ക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഒപ്പം വരുന്ന ഈ ഒരു പാട്ട് ഞാനും എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ആർജി അമൃത കാർത്തിക. ഇനി മറ്റൊരു പ്രോഗ്രാമിലൂടെ വീണ്ടും നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: പാട്ട്. മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
6: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ് 8 o'clock.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
4: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
4: ഫോൺ 7012586661.
3: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ചെറുധാന്യങ്ങളിൽ ഹാർട്ട് ഹെൽത്തി മില്ലറ്റ് എന്നറിയപ്പെടുന്ന കോഡോ മില്ലറ്റും അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ലൈക്കോപ്പീനും ഒരുപാട് അടങ്ങിയിട്ടുള്ള തക്കാളിയും ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുലാവാണ് കേട്ടോ. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതി ആഗ്രഹിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ രുചിക്കൂട്ടിൽ പറയാൻ പോകുന്നത്. ടൊമാറ്റോ കോഡോ മില്ലറ്റ് പുലാവ്. പെരുത്ത്, ഞെട്ടണ്ട ഇതൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കോഡോ മില്ലറ്റ് നമുക്ക് കിട്ടും, അതൊരു 2 വലിയ സ്പൂൺ എടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒരു ചെറിയ സ്പൂൺ, കടുക 1/2 സ്പൂൺ, പിന്നെ പൊട്ടുകടല ഒരു ചെറിയ സ്പൂൺ, ഗ്രാമ്പു ഏലക്ക അത് 3 വീതം, കറുവപ്പട്ട ഒരു ചെറിയ കഷ്ണം, സവാള ഇടത്തരം 1 എണ്ണം മതി, അത് പൊടിയായിട്ട് അരിഞ്ഞു വെക്കണം. ഇഞ്ചി അരിഞ്ഞത് 1 വലിയ സ്പൂൺ, വെളുത്തുള്ളി 4 അല്ലി അരിഞ്ഞത്, പച്ചമുളക് 1 എണ്ണം അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1 ചെറിയ സ്പൂൺ, മുളകുപൊടി 1 ചെറിയ സ്പൂൺ, തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് അതൊരു 100 ഗ്രാം ഒക്കെ മതി, മല്ലിയില അരിഞ്ഞത് 15 ഗ്രാം ആവശ്യത്തിന്. കുറച്ച് നമുക്കറിയാലോ എത്രത്തോളം നമ്മൾ എടുക്കുന്നുണ്ട് എന്നുള്ളത്. ഇത്രയാണ് നമ്മൾ എടുക്കേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പൊ കോഡോ മില്ലറ്റ് 2 വലിയ സ്പൂൺ, സൺഫ്ലവർ ഓയിൽ 1 ചെറിയ സ്പൂൺ, കടുക 1/2 സ്പൂൺ, പൊട്ടുകടല 1 ചെറിയ സ്പൂൺ, ഗ്രാമ്പു ഏലക്ക 3 വീതം, കറുവപ്പട്ട 1 ചെറിയ കഷ്ണം, സവാള ഇടത്തരം 1 എണ്ണം പൊടിയായിട്ട് അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത് 1 വലിയ സ്പൂൺ, വെളുത്തുള്ളി 4 അല്ലി അരിഞ്ഞത്, പച്ചമുളക് 1 അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1 ചെറിയ സ്പൂൺ, മുളകുപൊടി 1 ചെറിയ സ്പൂൺ, തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് അതൊരു 100 ഗ്രാം, മല്ലിയില അരിഞ്ഞത് ആവശ്യത്തിന്. ആദ്യം നമ്മൾ ഈ കോഡോ മില്ലറ്റ് ഉണ്ടല്ലോ അതൊരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം 10 മിനിറ്റ് വേവിച്ചിട്ട് അത് ഊറ്റിവെക്കുക, വെള്ളം ഊറ്റിവെക്കണം. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കുക, പിന്നെ ഒരു 10 മിനിറ്റ് വേവിച്ചിട്ട് അത് ആ ഒരു വെള്ളം ഊറ്റിട്ട് വെക്കുക. 2, ഒരു പാൻ എടുത്തിട്ട് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ പൊട്ടുകടല, ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട ഇത്രയും ഐറ്റംസ് ഉണ്ടല്ലോ അതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടി അതിലേക്ക് ചേർത്തിട്ട് മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് മൂപ്പിക്കണം. അതായത് ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മൾ ഈ പൊടികൾ, മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതായത് ആ പൊടികളുടെ പച്ചമണം മാറണം. ഇനി തക്കാളിയും കൂടി ചേർത്ത് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച ശേഷം മല്ലിയില ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ വെള്ളം വറ്റി വരുന്ന സമയത്ത് വേവിച്ചു വെച്ച കോഡോ മില്ലറ്റ് ഉണ്ടല്ലോ, നമ്മൾ വെള്ളം പോകാനായിട്ട് ഇങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് വെള്ളമെല്ലാം പോയതിനു ശേഷം ഈ കോഡോ മില്ലറ്റ് ഇതിലേക്ക് ചേർത്ത് ഇളക്കിയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ പുലാവ് റെഡിയായി. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അത് മാത്രമല്ല, ചില ആൾക്കാരുണ്ട് ഇത് ഹെൽത്ത് നന്നായിട്ട് നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ഫുഡ് കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫുഡ് കൊടുക്കണം, അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ടൊമാറ്റോ കോഡോ മില്ലറ്റ് പുലാവ്. അപ്പൊ ഇത് വാങ്ങാൻ കിട്ടും. മില്ലറ്റ്സ് ഒക്കെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ ഇതും ആ ഒരു രീതിയിൽ ഉൾപ്പെടുത്തി കഴിക്കാം. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എപ്പോഴും നമ്മൾ ഒരേ ടൈപ്പ് പുലാവൊക്കെ ഉണ്ടാക്കാതെ കുറച്ച് വെറൈറ്റി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റും കുറച്ച് മാറിക്കിട്ടും, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ടിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേറ്റ് ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
4: സമയം

ചുറ്റും ഉണ്ടാകുന്ന നിറവ്യത്യാസം ഒരു പ്രശ്നമാണല്ലേ. എങ്കിലേ ഇനി അതൊരു പ്രശ്നമാവില്ല. കാരണം അത് മാറാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വെൽക്കം ടു ചാമയം വിത്ത് മീ ആർ ജി അപർണ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, കണ്ണിന് ചുറ്റും കറുത്ത നിറം വരിക അല്ലെങ്കിൽ മറ്റൊരു നിറവ്യത്യാസം വരുന്നത് പലർക്കും ഒരു വലിയ ബുദ്ധിമുട്ടാണ്. എത്ര ഭംഗിക്ക് കണ്ണെഴുതിയാലും അതിൻ്റെ ഒരു ഭംഗി മുഖത്ത് കാണില്ല. ഇനിയിപ്പോൾ എത്ര നല്ല മേക്കപ്പ് ഇട്ടാലും ആ ഒരു ചന്തം നമ്മുടെ ഫേസിൽ കൊണ്ടുവരില്ല. അപ്പം അതുകൊണ്ട് ഈ കണ്ണിന് ചുറ്റും കറുത്ത പാട് വരുന്നത് മിക്കവരുടെയും ഒരു പേടി സ്വപ്നമാണ്. അപ്പം ഇനി പേടിക്കണ്ട, വളരെ സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന കുറച്ച് ഐറ്റംസ് ഉപയോഗിച്ച് ഈ കണ്ണിന് ചുറ്റും വരുന്ന കറുത്ത നിറം അല്ലെങ്കിൽ നിറവ്യത്യാസം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ, പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ. നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന അഴുക്കും എണ്ണമയവും ഒക്കെ നീക്കം ചെയ്യാനായിട്ട് ഈ കടലമാവ് ബെസ്റ്റ് വഴിയാണ് കേട്ടോ. അപ്പൊ കടലമാവ് എടുക്കുക, ഒരു 2 ടേബിൾ സ്പൂൺ മതിയാകും. അത് ഒരു നല്ല വൃത്തിയുള്ള ബൗളിലേക്ക് എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നല്ല കട്ട തൈരാണ് കേട്ടോ. കട്ട തൈര് ഈ ഒരു കടലമാവ് നനയാൻ പാകത്തിന് എടുക്കുക. ഇനി വേണ്ടത് തക്കാളിയുടെ നീരാണ് കേട്ടോ. നല്ല പഴുത്ത തക്കാളി അരച്ചെടുക്കുക. അത് ഒരു ഫുൾ തക്കാളി ഒന്നും വേണ്ട, ഒരു ചെറിയ പീസ് മതി. അമ്മ കറിക്കൊക്കെ അരിയണ സമയത്ത് കാണാതെ ഒരു 2 കഷ്ണം തക്കാളിയും അടിച്ച് മാറ്റിക്കോളൂ. എന്നിട്ട് നമുക്കൊരു മിക്സിയിൽ ഇട്ടടിക്കുക. ഈ ഒരു പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പം നല്ലൊരു കുഴമ്പ് വരുവാകും. ഈ ഒരു പേസ്റ്റ് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വെച്ച ശേഷം വാഷ് ചെയ്ത് കളയുന്നത് കണ്ണിന് ചുറ്റുണ്ടാകുന്ന നിറവ്യത്യാസത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. ഇത് രാത്രികാലങ്ങളിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഇനി ഇതല്ല ഇത്രയൊക്കെ കഷ്ടപ്പെടാൻ വയ്യെങ്കിൽ വെറും കടലമാവും തൈരും കൂടി മിക്സ് ചെയ്ത് തേച്ചാലും മതി. ഇങ്ങനെ ചെയ്യുന്നതും കണ്ണിന് ചുറ്റുണ്ടാകുന്ന നിറവ്യത്യാസത്തെ കൺട്രോൾ ചെയ്യും. അപ്പം അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് കണ്ണിന് ചുറ്റുണ്ടാകുന്ന നിറവ്യത്യാസം മാറ്റാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിൻ്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 9.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആഹാ, നല്ല മഴ. മഴ കട്ടൻ ചായ ജോൺസൺമാഷ്.
1: മഴയും കട്ടൻ ചായയും ഓക്കെ. പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്?
0: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്. ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഓൺലി ഓൺ റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടാൻ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ വെഡിംഗ് കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
3: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെൻ
4: 9 o'clock.
5: റേഡിയോ മാക്ഫാസ്റ്റ് 90.4. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് ജൂലൈ 1. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. ഡോക്ടർമാരെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു ദിവസമാണ്, അവരെക്കുറിച്ച് ഓർക്കുന്ന ഒരു ദിവസമാണ്. ഈ ദിവസം മാത്രം ഇതിലങ്ങ് പറഞ്ഞു പോകുന്നതല്ല, പക്ഷെ എങ്കിൽ പോലും ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. അപ്പം ഇന്ന് ഡോക്ടേഴ്സ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂവിലേക്കാണ് നമ്മൾ പോകുന്നത്. കൂടെയുള്ളത് ദീപ. അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ശ്വാസകോശ രോഗ വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി സുകുമാർ. അപ്പൊ സുകുമാരൻ ഡോക്ടറെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ റേഡിയോ മാക്ഫാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
6: നമസ്കാരം ദീപ.
5: ഹാപ്പി ഡോക്ടേഴ്സ് ഡേ.
6: താങ്ക് യു സോ മച്ച്.
5: ഡോക്ടറിനോട് ആദ്യം തന്നെ ഒരു നന്ദി, കാരണം

0: ഈ ഒരു ദിവസം പല തിരക്കുകൾക്കിടയിൽ നിന്നാണ് ഞങ്ങളുടെ റേഡിയോയിലേക്ക് വന്നതും ഇന്ന് ഈ ഒരു ദിവസം കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ശ്രോതാക്കളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് എത്തിയതും. അപ്പൊ അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഡോക്ടേഴ്സ് ഡേയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഡോക്ടേഴ്സ് ഡേ എന്തുകൊണ്ടാണ് ഈ ഒരു ദിവസം മാറ്റി വെച്ചിരിക്കുന്നത്, എന്താണ് ഇതിന്റെ പ്രത്യേകത, അപ്പൊ എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്?
1: ഡോക്ടേഴ്സ് ഡേ ഒരു ഇന്റർനാഷണൽ ഇവന്റ് അല്ല, പ്രത്യേകിച്ച് നമ്മുടെ ഓരോ രാജ്യത്തിനും ഓരോ ദിവസമാണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ അത് ജൂലൈ 1 എടുത്തിട്ടുള്ളത്. അതിന്റെ പ്രത്യേകമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രശസ്തനായ ഒരു ഡോക്ടർ BC റോയ്, വിധൻചന്ദ് റോയ്, ബംഗാൾ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, ഭാരത് രത്ന അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ഡോക്ടറാണ്, പ്രത്യേകിച്ചും പറയേണ്ടതാണ്. 1961 അദ്ദേഹം ജനിച്ചത്, 1882 ജൂലൈ 1, മരിച്ചത് 1962 ജൂലൈ 1.
0: രണ്ടും
1: ഒരേ ദിവസം, അദ്ദേഹത്തിന്റെ ജനനദിനവും മരണദിനവും ജൂലൈ 1. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ദിവസം ഡോക്ടേഴ്സ് ഡേ ആയിട്ട് അംഗീകരിക്കുന്നത്. ഇത് തുടങ്ങിയത് 1991. നിങ്ങൾ എല്ലാവരും കേട്ടു കാണും, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർമാരുടെ ഏറ്റവും വലിയ അസോസിയേഷനാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ കൂടുതലുള്ള അസോസിയേഷനാണ് ഡോക്ടർമാരുടെ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റും എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഈ ദിവസം ഡോക്ടേഴ്സ് ഡേ ആയിട്ട് അംഗീകരിക്കുന്നു. അതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ഇപ്പൊ നിങ്ങൾക്കറിയാം, എല്ലാറ്റിനും മലേറിയയ്ക്ക് ഒരു ദിവസമുണ്ട്, ന്യൂമോണിയയ്ക്ക് ഉണ്ട്, ക്യാൻസറിനുണ്ട്. അതുപോലെ അന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഇപ്പോൾ പറയാനുള്ളത്, ഡോക്ടർമാരെ മാത്രമല്ല, ഡോക്ടർമാരുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്, നഴ്സുമാരുണ്ട്, ടെക്നീഷ്യന്മാരുണ്ട്, അവരെല്ലാം ഒരു ഗ്രൂപ്പായിട്ടാണ്. ഒരു ഡോക്ടർക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കറിയാം ആശുപത്രിയിൽ, അവരുടെ ഒരു കൂട്ടായ്മ. ആ എല്ലാവരെയും അംഗീകരിക്കാനും സമൂഹത്തിന് പറ്റുമെങ്കിൽ അവരോടൊരു വാക്ക് പറയുവാനും അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും കൂടിയും, അവരുടെ സെൽഫ്ലെസ് സർവീസ് എന്ന് പറയുന്നത് ശരിയാണോ എന്ന് അറിയില്ല, സെൽഫ്ലെസ് തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞാലും, അവരുടെ ആ പ്രവൃത്തിയെയും അവരുടെ ഇതിനെയും ഒന്ന് അഭിനന്ദിക്കാനും അവരെ ഒന്ന് തൊട്ട് തലോടാനുമുള്ള ഒരു ദിവസമായിട്ടാണ് ഇതിന്റെ കർത്താക്കൾ.
0: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു, ഒരു ഡോക്ടർ എന്ന് പറയുമ്പോഴേക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരെ ഒന്നിച്ച്, പേഷ്യന്റിനെ ഉൾപ്പെടെ ഒന്നിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ് ഡോക്ടർ എന്ന് പറയുന്നത്. അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഈ പറഞ്ഞതുപോലെ അസിസ്റ്റന്റ്മാര്, അല്ലെങ്കിൽ ഓരോരുത്തരും അവരുടെ അവരും കൂടി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡോക്ടറിന് പൂർണ്ണമായിട്ട് അല്ലെ നല്ല കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റത്തുള്ളൂ.
1: ലീഡർ മാത്രമാണെന്ന് പറയേണ്ടത്, ലീഡർ എന്നുള്ള പറഞ്ഞ, പക്ഷെ എല്ലാവരും തുല്യ പങ്കാളികളാണ്. കാരണം ഒരു ചികിത്സ, ഇതിൽ വളരെ ചികിത്സ മാത്രമല്ലല്ലോ, ഇതിൽ പലതും വരുന്നതുകൊണ്ട് എല്ലാവരും തുല്യ പങ്കാളികളാണ്.
0: അതെ. ഇപ്പൊ ഡോക്ടർ, ഇപ്പൊ ഈ ഒരു ദിവസത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു തീം കാണുമല്ലോ, ഓരോ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ നമ്മള് തീം എന്താണ് ഈ ഒരു ഡേയില്?
1: ഇന്നത്തെ ഇംഗ്ലീഷിലാണ് അത് എഴുതുന്നത്, ബിഹൈൻഡ് ദ മാസ്ക് ഹു ഹീൽസ് ദ ഹീലേഴ്സ്. മുഖമൂടിയുടെ പിന്നിൽ ആരാണ്? അത് ഡോക്ടറാണ്. അദ്ദേഹമാണ് രോഗികളെ ചികിത്സിക്കുന്നതും അവരെ ചികിത്സ രോഗവിമുക്തനാക്കുന്നതും അവരെ ഹെൽത്തി ആക്കുന്നതും. പക്ഷെ ഈ ഡോക്ടറെ ആരാണ് ഹീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള അവരെ ആരാണ് സമാധാനിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡോക്ടർ ഈ സമൂഹത്തിലെ ഒരു അംഗം മാത്രമാണ്. അദ്ദേഹത്തിനും സാധാരണ സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അവർക്കുണ്ട്. കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അവർ പല പല പരിപാടികളും ഒഴിവാക്കിയിട്ടാണ് അവർ ഈ ജോലിയിൽ ഇടപെടുന്നത്. എല്ലാ ജോലിയിലും അങ്ങനെയാണ്, പക്ഷേ പ്രത്യേകത ഡോക്ടർമാരുടെയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എമർജൻസി സർവീസ് ഡോക്ടർമാരുടെ മാത്രമല്ല, ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഉദാഹരണത്തിന് ബസ് ഓടിക്കുന്നവരും അതുപോലെ തന്നെയാണ്. അപ്പൊ അവർക്കൊക്കെ ഒരു അവധി ദിവസം പോലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി, ഇപ്പോൾ ഓഫീസിൽ പോകുന്ന ഒരാൾക്ക് രാവിലെ 8 പോയി 5 അല്ലെങ്കിൽ 10 പോയി 6 പോരാം. പക്ഷെ ഇത് അങ്ങനെയുള്ള ജോലിയല്ല, നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ 24 നമ്മൾ ഇതിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതിന് സമയവും നമുക്ക് വളരെയധികം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ലോങ് വർക്കിംഗ് അവേഴ്സ്, ഒരുപാട് നീണ്ട മണിക്കൂറുകള്, അത് ചില ദിവസങ്ങളിൽ, ചില ദിവസം വേറെ ദിവസങ്ങളിൽ, നൈറ്റ് ഷിഫ്റ്റ്, ഇപ്പൊ അതെല്ലാം വരുന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട്. അത് മാത്രമല്ല, ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ അതിന്റെ ഒരു മാനസിക സംഘർഷം അവരെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ അവരും വീട്ടില് പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടൊക്കെയാണ് ഇതിന് വരുന്നത്. അത് മനസ്സിലാക്കാനും സമൂഹം അവർക്ക് ഒരു ഒരു തലോടെ, നമുക്കറിയാം കോവിഡ് സമയത്ത് എല്ലാവരും അടച്ചിരിക്കുമ്പോൾ എന്നെ പോലെ കുറച്ച് പ്രായമായ ഡോക്ടർമാരെ ഒഴിവാക്കാം, മറ്റുള്ള ചെറുപ്പക്കാരായ ഡോക്ടർമാരെ അവരുടെ ജീവിതവും അവരുടെ ഫാമിലിയും അവരുടെ എല്ലാം ഒഴിവാക്കി വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ഇറക്കി. അത് സമൂഹം പക്ഷെ വളരെയധികം അഭിനന്ദിച്ചിട്ടുണ്ട്.
0: അത്
1: ഒരു ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല. സമൂഹം അവരുടെ കൂടെ തന്നെ നിന്ന് അവരെ സഹായിച്ചിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ നടന്നിട്ടുണ്ട്.
0: അതെ അതെ, ശരിക്കും ഒരു രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചികിത്സിക്കുക മാത്രമല്ലല്ലോ, അതിന്റെ പിറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു രോഗി നമ്മളുടെ ഒരു ഡോക്ടറിന്റെ അടുത്ത് വരുമ്പോഴേക്കും ആളുടെ ഹിസ്റ്ററി എന്തൊക്കെ

0: സാഹചര്യങ്ങൾ നമ്മൾ ആലോചിക്കണം, അവരുടെ വീട്ടിലെ പ്രോബ്ലങ്ങളും എല്ലാം. അവർക്കൊരു ഭയങ്കര ഇമോഷണലും നമ്മൾ വളരെ ഇമോഷണൽ ആയിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതിന്റെ ഒരു ബാക്ക് ഫയർ നമുക്കും അതിനൊരു ഇമോഷണൽ സ്ട്രെസ് വളരെയധികം ഉണ്ട്. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനം. അപ്പോ പിന്നെയുള്ള രണ്ടാമത് ഇപ്പൊ ചികിത്സ മാത്രമല്ല, ചികിത്സ ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞ പ്രകാരം നമ്മുടെ ഒരു ചികിത്സയല്ല പ്രധാനം, പ്രിവെൻഷൻ ആണ്. നമ്മള് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ചികിത്സ ആ രീതികളെല്ലാം പറഞ്ഞു കൊടുക്കണം, അവരുടെ ഹെൽത്ത് കെയറിനെ പറ്റിയുള്ള എല്ലാം പറഞ്ഞു കൊടുക്കണം, അവരുടെ ജീവിത രീതികളെ പറ്റിയും. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതെല്ലാം ഇതിൽ പങ്കെടുക്കണം. അപ്പൊ നമ്മളതൊരു തമ്മിലുള്ള ഒരു കൂട്ടായ്മയും ചർച്ചയും ഒരു ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ് വളരെയധികം വേണം. അതിപ്പോ കുറച്ച് അറിയില്ല, നിങ്ങൾക്കൊക്കെ അറിയാതിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഫാമിലി ഡോക്ടർ കൺസെപ്റ്റ് ഇല്ലെങ്കിൽ പോലും എനിക്ക് ഞാൻ തന്നെ എന്റെ ഉദാഹരണം തന്നെ പറയാം. ഞാനിപ്പോ ഒരു 50 കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. ഞാൻ ശ്വാസകോശ രോഗ വിദഗ്ധനാണ്. പക്ഷെ ഞാനിവിടെ വന്ന് കോട്ടയത്തും തിരുവല്ലയിലും വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും പല രോഗികളും വേറെ ഒരു വളരെ സീനിയർ എക്സ്പേർട്ട് പറഞ്ഞാലും, ഇപ്പൊ ഉദാഹരണത്തിന് ഗർഭസംബന്ധമായ അസുഖം ചോദിച്ചാൽ പോലും ആ ഡോക്ടർ നമ്മളോട് വന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മളുള്ള വിശ്വാസം, ആ വിശ്വാസം ഇപ്പൊ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഈ സ്പെഷ്യലൈസേഷൻ കാരണം വരുന്നുണ്ടോ എന്നറിയില്ല.
1: അതാണ് ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്കൊരു ഫാമിലി ഡോക്ടർ, അതായത് ഇപ്പൊ ഞാനൊക്കെ കുഞ്ഞിലെ ചെറിയ പ്രായത്തിൽ ഒരു ഡോക്ടർ ഉണ്ട്, നമുക്ക് ഒരു പനി ഒന്ന് തൊട്ടാ മതി, നമുക്ക് മരുന്ന് വേണ്ട, ഒന്ന് കണ്ടാലോ തൊട്ടാലോ നമ്മളുടെ അസുഖം മാറും. ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു, നമുക്ക് ഡോക്ടറെ കണ്ടാൽ നമ്മൾ അതിനൊരു ഈ പറഞ്ഞ പോലെ സ്പെഷ്യാലിറ്റി വേണമെന്നൊന്നും ഇല്ല, നമുക്കായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ശരിക്കും അങ്ങനെയാണ് ഈ കൈപുണ്യം എന്നൊക്കെ പറയില്ലേ നമ്മള്, ചില ഡോക്ടർമാരുടെ കൈപുണ്യം. അപ്പൊ അത് ഇപ്പം ഈ ഡോക്ടർ പറഞ്ഞ പോലെ എനിക്കും തോന്നുന്നു ഇപ്പൊ അത് കുറഞ്ഞ് വരുന്നുണ്ടോ എന്നുള്ളത് ശരിയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു പനി വന്നാലും ഈ പറഞ്ഞ പോലെ വളരെ നമുക്ക് അത് ഈ ഡോക്ടറുടെ ഒരു ചിരി മതിയായിരിക്കും. എന്റെ അമ്മ എപ്പോഴും പറയും ആ ഹോസ്പിറ്റലിലെ വാതിൽ കണ്ട് ഡോക്ടറുടെ മുഖം കണ്ട് അവളുടെ അസുഖം മാറും. അപ്പൊ അങ്ങനെയൊക്കെ അത്രത്തോളം നമുക്ക് മനസ്സിലേക്ക് നമുക്കൊരു സമാധാനമാണ് ഒരു ഡോക്ടറെ കാണുമ്പോൾ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ സുഖപ്പെടുത്തുന്നവരെ സുഖപ്പെടുത്തുന്നവർ, അതായത് ഡോക്ടറിനെയൊക്കെ സുഖപ്പെടുത്തുന്നത് ആരാണെന്നാണ് ഇപ്പൊ എന്റെ സംശയം.
0: ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്നു. 1980 ഞാൻ അവിടെ ചേർന്നത്. ഇപ്പൊ ആ വ്യത്യാസം ഇപ്പോഴത്തെയും അപ്പോഴത്തെയും ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധത്തിന്റെ വ്യത്യാസത്തിന് ഒരു ഉദാഹരണം പറയാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് ഏത് രോഗിയും അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞ് ഒരു ഒന്ന് ചിരിക്കുമ്പോൾ നമുക്ക് ഒരു ഒരു എത്ര രൂപ അല്ലെങ്കിൽ നമ്മുടെ ശമ്പളമല്ല അവിടെ പ്രധാനം, അത് എല്ലാ ജോലിക്കും അതാണ്. ഇപ്പോൾ നിങ്ങൾക്കും അതാണ്, ഇപ്പോൾ ഏത് ജോലിക്കും അതാണ്. ആ ഒരു അറ്റാച്ച്മെന്റ് രണ്ടു ഭാഗത്തുനിന്നും പോയോ എന്നുള്ളത് നമുക്കറിയില്ല. ദീപ പറഞ്ഞ പോലെ അവരെ ഒന്ന് തൊട്ട് തലോടി അവർക്ക് സുഖമാവും എന്ന് പറയുന്ന ആ ഒരു രീതി പോകുന്നു. ഇപ്പോഴത്തെ പ്രശ്നം ഈയിടെ ആയിട്ട് നമുക്ക് പറയാവുന്നത് ഒരു രോഗിയോടും നമുക്ക് അവരെ സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം അത് എന്ത് കോംപ്ലിക്കേഷനും ആർക്കും വരാം. അപ്പോൾ ഒരു 100,000 കോംപ്ലിക്കേഷനും നമ്മൾ രോഗിയോട് പറഞ്ഞ് അത് അവർ പരിഭ്രമിപ്പിക്കുന്ന ഒരു സ്ഥിതി വരുന്നുണ്ട്. മറ്റേത് നേരത്തെ വളരെ സീരിയസ് രോഗികളോടും ഒന്ന് തൊട്ട് ഇല്ല ഞാനുണ്ട് കൂടെ നിങ്ങൾക്ക് കുഴപ്പം വരില്ല എന്ന് പറയുമ്പോൾ അവർ മരണത്തിന് അടുത്ത് നിൽക്കുകയാണെങ്കിൽ പോലും അവർക്ക് ആ ശേഷകാല ജീവിതം സന്തോഷമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള പ്രോബ്ലം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ഡോക്ടർക്കെതിരായിട്ട് കേസ് കൊടുക്കാം, അതിന് കോമ്പൻസേഷൻ ചോദിക്കാം. അത് ശരിക്കും ശരിയാണ്, എല്ലാവർക്കും അതുണ്ട്. പക്ഷെ നമുക്കത് പ്രോബ്ലം വരുന്നത് അപ്പൊ ഡോക്ടറെ എല്ലാവിധ കോംപ്ലിക്കേഷൻസും ഈ രോഗിയോട് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് സംഭവിക്കാന്ന് പറയുമ്പോൾ ആ ഡോക്ടർ രോഗി തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത വളരെയധികം കുറയുകയും അതൊരു ഒരു എന്തോ നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാവുന്നു. അത് കാരണം അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം ഒരു ബന്ധം കുറച്ച് ശരിയാവുന്നില്ലേ എന്നുള്ളതാണ്
1: പഴയ പോലത്തെ ആ ഒരു ഡോക്ടർ പേഷ്യന്റ് തമ്മിലുള്ള ബന്ധം.
0: പിന്നെ ഒരു നമ്മള് നേരത്തെ ദീപ പറഞ്ഞതുപോലെ ഒരു ഫാമിലി ഡോക്ടർ എനിക്ക് തന്നെ അറിയാം. ഇപ്പൊ ക്രിസ്മസ് ഇവിടെ വന്ന് ഞാൻ ഒറ്റപ്പാലംകാരനാണ്, കോട്ടയത്ത് വന്ന് ക്രിസ്മസ് വളരെയധികം ആവശ്യിക്കുന്നത്. ഫസ്റ്റ് ആ വരുന്ന സമയത്തൊക്കെ എല്ലാ രോഗികളും വരികയും വിഷ് ചെയ്യുകയും ഒരു 10-200 കേക്ക് എല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ആ ഒരു ഇപ്പൊ ആ സാഹചര്യം വളരെയധികം മാറി. എല്ലാം ഒരു കുറച്ചൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമോഡിറ്റി ആയോ, രോഗിയും ഡോക്ടർ ഒരു സേവന ദാതാവും മറ്റേതൊരു കമോഡിറ്റി ആയോ എന്നുള്ളത് അറിയാം. അതുകൊണ്ടുള്ള ബന്ധം അതൊക്കെ ഈ ദിവസങ്ങളിൽ വളരെ പ്രധാനമാണ്. കാരണം ഒരു ഡോക്ടേഴ്സ് ഡേക്ക് ഇപ്പൊ ഇത് രോഗി ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒന്ന് തൊടുന്ന പോലെ തന്നെ ഡോക്ടറെ നോക്കി ഒന്ന് ചിരിച്ച് എനിക്ക് മാറി എന്ന് പറയുന്നതും ഡോക്ടർക്ക് വളരെയധികം മാനസിക

0: സ്യമായിട്ട് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നതും കൂടുതൽ ചികിത്സ നമുക്ക് കൂടുതൽ ജോലി ചെയ്യാൻ നമ്മളെ
1: നമുക്ക് തോന്നുകയും ചെയ്യും. ഓക്കെ, ഇപ്പൊ ഡോക്ടർ, ഇപ്പൊ ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർമാർക്ക് ആരാണ് ഒരു മെന്റൽ സപ്പോർട്ട് തരുന്നത്?
0: ഡോക്ടർമാർക്കൊരു മെന്റൽ സപ്പോർട്ട്, അതാണ് ഡോക്ടർമാർക്ക് ഇപ്പൊ മെന്റൽ സപ്പോർട്ട് തരുന്ന IMA പോലെയുള്ള അസോസിയേഷൻ ഉണ്ട്, ഡോക്ടർമാരുടെ തന്നെ കൂട്ടായ്മയുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ ഈ ഡോക്ടേഴ്സ് ഡേക്ക് പല സ്ഥാപനങ്ങളും ഡോക്ടർമാരെ വിളിച്ച് ആദരിക്കുന്നുണ്ട്. ഗവൺമെന്റ് പോലും നമ്മളെ ആദരിക്കുന്നുണ്ട്, ബെസ്റ്റ് ഡോക്ടർ അവാർഡും എല്ലാം കൊടുത്തും. അങ്ങനെ അവർക്കൊരു സപ്പോർട്ട്, ഏറ്റവും അധികം സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് തന്നെയാണ്.
1: അപ്പൊ
0: അത്

0: മക്കളെ കാണുമ്പോഴും ആ ഒരു സന്തോഷം, അതാണ് ഏറ്റവും അധികം സൊസൈറ്റി. പക്ഷെ ഇപ്പൊ ഡോക്ടർമാരെ ശരിക്കും വളരെ അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരു സംശയം.
1: അതെ അതെ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഈ ഡോക്ടർ പേഷ്യന്റ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉള്ള ഡോക്ടേഴ്സിന് ചിലപ്പോ അത്ര അറിയില്ലായിരിക്കും. പണ്ടുള്ള ഡോക്ടേഴ്സിനാണ് ശരിക്കും അവർ അത് കണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. ഇപ്പം വരുന്നു, ചികിത്സിക്കുന്നു, ആ സമയം കഴിയുന്നു, പോകുന്നു, അത് കഴിഞ്ഞ പിന്നെ അവർ തമ്മിലുള്ള ഒരു ഒരു ബന്ധമില്ല. പക്ഷെ എനിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കുട്ടിക്കാലത്ത് അങ്ങനെ കണ്ട് ശീലിച്ചതുകൊണ്ടായിരിക്കാം നമുക്കിപ്പോഴും ഒരു ഡോക്ടറിനെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ പോയി നമ്മളെ ഒന്ന് സുഖപ്പെടുത്തുമ്പോൾ പിന്നെ എപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ മെസ്സേജ് അയക്കും, ഡോക്ടറിനൊരു മെസ്സേജ് അയക്കുക, ഡോക്ടറിനെ വിളിക്കുക, അതൊക്കെ ആ ഒരു ബന്ധം നമ്മളിപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് പുഷ്പഗിരിയിൽ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ
0: വെച്ചിരിക്കുന്നത്? ലഞ്ചും ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഡോക്ടർമാരെ ആദരിക്കുന്നുണ്ട്. അവർ ചെയ്ത പ്രവൃത്തികളും അവരുടെ പ്രവൃത്തികളും അവരുടെ നന്മകളും അംഗീകരിക്കുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല, അവർ വേറെ ചെയ്യുന്നതിനും പിന്നെ വേറെ അവരുടെ ഡോക്ടർമാരുടെ തന്നെ കലാപരിപാടികൾ, സ്പോർട്സ് പരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ പക്ഷെ ഇപ്പൊ ഒരു 5 കൊല്ലമായിട്ട് ഇതെല്ലാം വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഡോക്ടറുടെ മാനസികാരോഗ്യത്തിന് തീർച്ചയായിട്ടും നല്ല. പക്ഷെ സത്യം പറഞ്ഞാൽ അതിനേക്കാളും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്, നേരത്തെ ദീപ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് തന്നെ ഒരു മെസ്സേജ്, ഒരു ഡോക്ടർ, ഒരു സാധാരണ മെസ്സേജ്, ഒരു കമേഴ്സ്യൽ അല്ല, ഒരു നമ്മൾ സുഖപ്പെടുത്തിയ ഒരു വ്യക്തി നമ്മളെ തിരിച്ച്, ഡോക്ടറെ എനിക്ക് സുഖമാണ്, എനിക്ക് സുഖമാണ് ഡോക്ടറോട്, ഡോക്ടറെ ഞാനിപ്പോഴും ഓർക്കുന്നു എന്ന് പറയുന്നത്, പ്രാർത്ഥനയിൽ ഓർക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ബൂസ്റ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമ്മള് നമ്മുടെ കലാപരിപാടികളും കുട്ടികളുമായിട്ടുള്ള സമയം, മീ ടൈം, ഇതിപ്പോ വളരെ പ്രധാനമാണ്. ഇപ്പോഴത്തെ ഡോക്ടർമാർ കുറച്ചുകൂടെ അതില് ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങള് പഴയ ആൾക്കാരെ പോലെ ലോങ് റെഗുലർ, അവർ കുറച്ചുകൂടെ അവർ ഫാമിലിക്ക് വേണ്ടി സമയവും
1: അവരുടെ കുട്ടികളോട് നടത്താനും
0: അവരുടെ ഹെൽത്ത്, ഈ പല IMA ശാഖകളിലും അല്ലെങ്കിൽ ഇപ്പം ഇവിടെ തന്നെ ജിമ്മുകളും അവർക്ക് എക്സസൈസ്, യോഗ, അങ്ങനത്തെ എല്ലാറ്റിനുള്ള സൗകര്യങ്ങളും, പിന്നെ അവർക്ക് പാട്ട് പാടാൻ. ഇപ്പൊ കോട്ടയം IMA കഴിഞ്ഞ ആഴ്ച ഒരു മ്യൂസിക്കൽ നൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ പാടാവുന്നവരെല്ലാവരും, ഇപ്പൊ എന്നെ പോലെ പാടാൻ പറ്റാത്തവർ സുഖമായിട്ട് കേട്ട് രസിക്കുകയും ചെയ്തു. അത് ഒരു കൂട്ടായ്മ, ആ ഒരു കൂട്ടായ്മ. അപ്പൊ നമുക്കൊരു പ്രോബ്ലം വരുമ്പോ അങ്ങനത്തെ കൂട്ടായ്മകളുടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധം കുറച്ചും കൂടെ സുദൃഢമാവും. ഓഫീസ് സ്ഥലത്തെ പോലെയല്ല, അതാണ് ഏറ്റവും പ്രധാനം. അത് നമ്മൾ ഇപ്പൊ IMA ഒക്കെ അതിന് വളരെയധികം ആക്റ്റീവായിട്ട് എടുക്കുന്നുണ്ട്. പുഷ്പഗിരി മാനേജ്മെന്റ് പോലെ തന്നെ എല്ലാ കൊല്ലവും അവർ നടത്തുന്നുണ്ട്. അതൊക്കെ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം.
1: വർഷത്തിൽ ഒരിക്കലാണെങ്കിലും എല്ലാ ദിവസവും നമ്മൾ ഡോക്ടർമാരെ ഓർക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഹോസ്പിറ്റലിൽ പോകാത്തവരാരും ഇല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ പലർക്കും ഇപ്പോഴും ഡോക്ടർ എന്ന് പറയുന്നത് ഒരു നമ്മളെപ്പോലെ തന്നെ ഒരു വ്യക്തിയാണ് ആ ചിന്ത ഇപ്പോഴും ആർക്കെങ്കിലും ഡോക്ടേഴ്സിന് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്കും കണ്ടോ അതിന്റെ ഡോക്ടർ, എന്നിട്ട് ഡോക്ടറിന് വന്ന അസുഖം എന്നൊരു ചിന്തയാണ് പലരുടെയും മനസ്സിലാകുക. കാരണം ഡോക്ടറിന് വരാൻ പാടില്ല, ഇതൊന്നും അസുഖങ്ങള് വരാൻ പാടില്ല എന്നൊക്കെയുള്ള ചിന്താഗതി ഇപ്പോഴും ആളുകളിലുണ്ട്.
0: പഴയൊരു പഴഞ്ചൊല്ല് കേട്ട് കാണും, കുറുന്തോണ്ടിക്ക് എങ്ങനെയാ വാദം വരുന്നത്. കാരണം അത് നമ്മുടെ ഭാരതത്തിൽ പണ്ടേ ഉണ്ടായിരുന്നതാണ്. അവർക്ക് വരില്ല, അവർക്കൊന്നും വരില്ല. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഡോക്ടർമാരുടെ ഇടയിലാണ് മാരകമായ രോഗങ്ങൾ, മരണ നിരക്ക് പോലും കൂടുതലായിട്ടുള്ള ഡോക്ടർമാരുടെ ഇതാണ്. നേരത്തെ മരിക്കുന്നവര് കൂടുതലായിട്ടും ഡോക്ടർമാരാണ് പൊതുജനങ്ങളെക്കാളും. അപ്പൊ ഡോക്ടർമാര് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ പരിരക്ഷിക്കുന്ന പൊതുജനങ്ങളെക്കാളും കൂടുതൽ നേരത്തെ ഡോക്ടർമാരുടെ മരണം നടക്കുന്നു. ഒരു പല സർവേകളിലും നടത്തിയതിലും കണ്ടിട്ടുള്ളത് നമ്മുടെ ഇപ്പോൾ ഒരു 80-84 വയസ്സ് വരെയാണെങ്കിൽ ഡോക്ടർമാരുടെ ജീവിതം കുറച്ചുകൂടെ കുറവായിട്ടാണ് കാണുന്നത്.
1: കാരണം
0: അതെ, കുറച്ച് നമ്മള് ഒരു വർക്കിന്റെയും നമ്മളത് ഇപ്പോഴ അത് കുറച്ചുകൂടെ ഡോക്ടർമാരെ മനസ്സിലാക്കുകയും സമൂഹം മനസ്സിലാക്കി അവരെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും, അവരുടെ സ്ട്രെസ് കുറയ്ക്കുകയും.
1: അതെ അതെ, കാരണം വീട്ടിലെ ആദ്യം നമ്മൾ സംസാരിച്ച പോലെ തന്നെ നമുക്കൊക്കെ ഉള്ള പോലെ തന്നെ വീട്ടിലെ പ്രശ്നങ്ങള്, അവരുമായിട്ട് പുറത്തു പോകണം, അല്ലെങ്കിൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സമാധാനമായിട്ടൊന്നും ഒരു ഫുഡ് കഴിക്കാൻ വെക്കുമ്പോഴായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് വിളി വരുന്നത് അല്ലെ, ഒരു പേഷ്യന്റ് എമർജൻസി ആണ് വരണം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരു സേവനവും കൂടിയാണിത്, സേവനമാണ്, ആ ഒരു മനോഭാവത്തിലെ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്.
0: അത് നമ്മൾ ഒരു സംശയമല്ല, ഡോക്ടർമാർ അവരുടെ പ്രൊഫഷനെ വളരെയധികം സ്നേഹിക്കണം. യു ഷുഡ് ലവ് ലവ് യുവർ പ്രൊഫഷൻ ദെൻ ഓൺലി യുവർ സംതിങ് അത് തീർച്ചയായും നമുക്ക് അതിലുള്ള സന്തോഷത്തിന് ഞാൻ പറഞ്ഞ രോഗിയെ ചികിത്സിച്ചു പോകുന്നതിനേക്കാളും രോഗി പോകുമ്പോൾ ഒന്ന് ചിരിക്കുക, ഒരു മെസ്സേജ് അയക്കുക, ഒന്ന് ഡോക്ടറെ ഒന്ന് ഡോക്ടറെ എപ്പോഴും നമ്മൾ ഡോക്ടർ രോഗിയെ നമ്മളെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഡോക്ടറോട് ഒന്ന് ചിരിച്ചാൽ മാത്രം തന്നെ ഡോക്ടറുടെ മാനസികാരോഗ്യം ഭയങ്കരമായിട്ട് കൂടും. നമ്മൾ ഫിസിക്കൽ ഇപ്പോഴും നമ്മൾ എല്ലാ ചികിത്സയിലും നമ്മൾ ആലോചിക്കുന്നത് ഫിസിക്കൽ ശാരീരിക അസുഖം മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മുടെ മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇവൻ എല്ലാവരും പുറകോട്ടാണ്. കാരണം മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ ഏറ്റവും പ്രധാനം.
1: അതെ, അത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ ഈ ജൂനിയർ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പം എന്ത് പറഞ്ഞാലും ഇപ്പം ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തെ എല്ലാവരുടെ മനസ്സിൽ ഡോക്ടർ ആവണം എന്നൊക്കെയുള്ള ചിന്തകൾ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ എല്ലാവരും അതിലെ ആ ഒരു പ്രൊഫഷനിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ അവരോടൊക്കെ എന്താ ഡോക്ടർക്ക് പറയാനുള്ളത് ഈ ഒരു ദിവസം?
0: അതെ, നമ്മുടെ ഒരു തീർച്ചയായും ഡോക്ടർ ആവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഒരു നിയോഗമാണ്. അത് ഏറ്റവും വളരെ കുറച്ചു പേർക്ക് കിട്ടുന്നതാണ്. നമ്മളെ ഇത്രയും ബഹുമാനിക്കുന്ന ഒരു സമൂഹവും ഇത്രയും സ്നേഹിക്കുന്ന ഒരു സമൂഹവും ഉള്ളപ്പോൾ അത് നമ്മളെ കൃത്യമായിട്ട് ആ പ്രൊഫഷനെ സ്നേഹിച്ച് അതൊരു ഡെഡിക്കേഷനോട് കൂടി തന്നെ അവരെ അറിഞ്ഞു. രണ്ടാമതായിട്ട് ഇപ്പൊ എല്ലാവരും കേരളം വിടണമെന്നുള്ളതാണ് ആഗ്രഹം. അത് ആരുടെയും കുറ്റമല്ല, കാരണം നമ്മുടെ ഇവിടുത്തെ സൗകര്യങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കുറവാണ്. പക്ഷെ സ്റ്റിൽ കേരളത്തിൽ ജോലി ചെയ്യുമ്പോൾ ഒരു രോഗിയെ നോക്കി അവര് അവരുടെ അസുഖം പെട്ടെന്ന് ശ്വാസമുട്ടലായിട്ട് രാത്രി വന്നു, ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു അല്ലെങ്കിൽ ഒരു ഇത് കൊടുത്തു, ഉടനെ മാറി. അപ്പൊ ആ രാത്രി 3 മണിക്ക് അവരുടെ മകളോ മകനോ ഡോക്ടറെ നന്ദി എന്ന് പറയുന്ന ആ ഒരു കിട്ടുന്നതിന് വേറെ ഒരു പ്രൊഫഷനും കിട്ടത്തില്ല. വേറെ എത്ര രൂപ കൊടുത്താലും അത് കിട്ടത്തില്ല, എത്ര പൈസ ഉണ്ടായാലും അത് നടക്കുകയില്ല. ആ ഒരു സന്തോഷം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ ജോലി ചെയ്യണം. ജൂനിയർ ഡോക്ടർമാരോട് പറയാനുള്ളത്, നിങ്ങൾ സീനിയർ ഡോക്ടർമാരുടെ കൂടെ നിൽക്കുമ്പോൾ ചോദിക്കണം എന്തിനാണ് അത് കൊടുക്കുന്നത്. ചോദ്യം പണ്ടൊക്കെ നമ്മളത് വിമുഖത കാണിച്ചു, നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ അതേ പറ്റത്തുള്ളൂ. സീനിയർ ഡോക്ടർമാരായ ഞാൻ പോലും എന്റെ PG പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് പറഞ്ഞാണ് ഞാൻ പോലും പഠിക്കുന്നത്. തമ്മിലുള്ള പഠനം മെഡിക്കൽ ഫീൽഡ് അത്രയധികം അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെയധികം മുന്നോട്ട് പോകണമെങ്കിൽ ഇത് ചെയ്യണം. പിന്നെ നേരത്തെ ദീപ പറഞ്ഞ പോലെ നമ്മൾ റിസൾട്ടുകളല്ല നോക്കേണ്ടത്. ഒരു സ്കാൻ കണ്ട ഉടനെ അതിന്റെ റിപ്പോർട്ട് എഴുതുകയല്ല, രോഗിയെ ഒന്ന് നോക്കി എത്ര ദിവസമായിരുന്നു നിങ്ങൾക്ക് അസുഖം അത് ചോദിച്ച് ആ ഒരു അവരെ ഒന്ന് ചോദിക്കുകയും അവരുമായിട്ട് വർത്തമാനം പറയുകയും അവരെ ഒന്ന് തൊടുകയും അവരെ നോക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനമാണ്. അത് നമ്മൾ മറന്നു പോകരുത്. ടെസ്റ്റ് കണ്ട് മാത്രം നമ്മൾ രോഗിയെ ഒരിക്കലും ചികിത്സിക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞപോലെ നമ്മളും ജീവിക്കാൻ മറക്കരുത്. നമുക്കും കുടുംബം ഉണ്ടെന്ന് ഓർക്കണം. കുടുംബത്തിനെ ശ്രദ്ധിക്കണം, മക്കളെ ശ്രദ്ധിക്കണം, കൂട്ടുകാരുടെ കൂടെ നടക്കണം. IMA പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ പാടാൻ അറിയുമെങ്കിലും എന്നെ പോലെ കേൾക്കാൻ പോയി ഇരിക്കണം. അതെല്ലാം അവരുമായിട്ട് കളിക്കാൻ അറിയുമെങ്കിൽ കളിക്കണം. ആ ഇതെല്ലാം ചെയ്ത് നമ്മുടെ മാനസികാരോഗ്യം വളരെ പ്രധാനമാണെന്നും നമ്മൾ സമൂഹത്തിലെ ഒരു വ്യക്തിയാണെന്നും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന നമ്മളെ ദൈവം നിയോഗിച്ചത് കൊണ്ട് അതുപോലെ ചെയ്യണമെന്നും എന്നിട്ട് അവരെ എല്ലാവരെയും ഒരുപോലെ ഒന്നു ചേർന്ന് ഒരു കുടക്കീഴിൽ നടന്ന് അവരുടെ കൂടെ നടക്കുകയാണ്, തീർച്ചയായും നമുക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല, നമ്മൾ നന്നായി നടക്കും.
1: താങ്ക് യു സോ മച്ച് ഡോക്ടർ. കാരണം ഈ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കാര്യം നമ്മള് ഒരുപാട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, കാരണം ഇന്നും പൊതുജനങ്ങള് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ഒരു എന്താണ് അവര് തമ്മിലുള്ള ഒരു കണക്ഷൻ. എനിക്കൊന്ന് വീട്ടിലുള്ളവർ പറഞ്ഞാൽ പോലും സമാധാനമാവാത്ത കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അസുഖത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാണ്, നമ്മൾ രക്ഷപ്പെടും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ്. അപ്പൊ അത്രത്തോളം നമ്മൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇതെന്തായാലും ഇന്നത്തെ ദിവസം ഡോക്ടർ ഇവിടം വരെ എത്തി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു വലിയൊരു നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അപ്പൊ എനിക്കും പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ദിവസം അതങ്ങ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതങ്ങ് കഴിഞ്ഞു പോകുന്നതല്ലാതെ എല്ലാ ദിവസവും ഡോക്ടർമാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും, അതിൽ സ്നേഹം എന്നുള്ളത് അവർ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്, ഡോക്ടറും ആഗ്രഹിക്കുന്നുണ്ട് ഒരു പേഷ്യന്റ് തിരിച്ചും ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അത് ചെയ്യുമ്പോഴാണ് അവരുടെയും അവരും മെന്റലി കുറച്ചും കൂടി ഓക്കെ ആവുന്നത്. സാധാരണ ആൾക്കാരെ പോലുള്ള എല്ലാ ഫീലിംഗ്സും ഉള്ള ആൾക്കാരാണ് ഡോക്ടർമാരെന്ന് പറയുന്നത്. അപ്പൊ അവരെ ബഹുമാനിക്കാൻ കിട്ടുന്ന ഒരു ദിവസമാണ് ഇന്ന് July 1st. അപ്പൊ അത് ഇന്ന് നമ്മളിവിടെ ഡോക്ടറിനെ കൊണ്ടുവന്നു. ഇത്രയും നേരം ഡോക്ടർ നമ്മളോട് സംസാരിച്ചു. ഒരിക്കൽ കൂടി ഈ ഒരു ഡോക്ടേഴ്സ് ദിനത്തിന്റെ ആശംസകൾ ഞാൻ തരുന്നു.
0: ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. ഇതിന് സംസാരിക്കാനും ദിവ്യമായിട്ട് സംസാരിക്കാൻ പറ്റിയാലും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു
1: ഡോക്ടർ. അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗവിഭാഗം പ്രൊഫസർ ഡോക്ടർ പി സുകുമാരൻ. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു ദിവസത്തിന്റെ ഡോക്ടർമാർക്ക് എല്ലാവർക്കും ഡോക്ടേഴ്സ് ദിനത്തിന്റെ ആശംസകൾ പറഞ്ഞുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ. റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 10 o'clock.
2: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
7: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
8: ഗുഡ് ഈവനിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്വീറ്റ് ഡ്രീംസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആർജി അമൃത കാർത്തിക. ഓർമ്മകൾ ഒരുപാടുണ്ടല്ലേ. നമ്മളിപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എത്ര കാലം കഴിഞ്ഞാലും ഈ ഓർമ്മകൾക്ക് മരണമില്ല എന്നുള്ളത്. കാരണം മനസ്സിൽ ആ ഓർമ്മകളൊക്കെ, കുട്ടിക്കാലം, സ്കൂൾ, കോളേജ്, അയൽ വീടുകൾ, നാട്, കടകൾ, അങ്ങനെ അങ്ങനെ പഴയ കാലഘട്ടത്തിലെ ഒരുപാട് ഓർമ്മകൾ നമ്മളിങ്ങനെ കുത്തി നിറച്ചു വെച്ചിട്ടുണ്ടല്ലേ. ഇന്ന് അങ്ങനെ കുറച്ച് ഓർമ്മകളിലൂടെ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയാണല്ലേ. നമുക്കറിയാം, കുട്ടിക്കാലത്ത്, അതായത് ഈ അവധിയാകുന്ന സമയത്ത്, നമ്മൾ നമ്മുടെ വീട്ടിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഇവരൊക്കെ വിളിക്കുന്നത് പോലും ശ്രദ്ധിക്കാതെ ഓടിച്ചാടി നടന്നിരുന്ന ദിവസങ്ങളല്ലേ. സന്ധ്യയാകുമ്പോൾ തന്നെ അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചാൽ പോലും ഇത്തിരി സമയം കൂടി അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതിൽക്കെട്ടുകളില്ലാതെ കൂട്ടുകാരോടൊത്ത് ഒരു ടെൻഷനുമില്ലാതെ കളിച്ചിരുന്ന ആ സമയം ഓർമ്മയുണ്ട്. ശരിക്കും ആ ഒരു വൈകുന്നേരങ്ങൾ അല്ലെങ്കിൽ ആ സമയങ്ങൾ നമുക്ക് ഇന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണ കാലഘട്ടം തന്നെയായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കിപ്പോഴുണ്ടല്ലേ.

90.4 റേഡിയോ മാക്ഫാസ്റ്റ്. നാട്ടുകാർക്ക് കൂട്ടായി പിന്നെ മനസ്സിലേക്ക് ഇപ്പൊ പെട്ടെന്ന് വന്നൊരു കാര്യമാണ് കേട്ടോ, നമ്മുടെ കത്തിയൊക്കെ മൂർച്ചു കൂട്ടാനായിട്ട് വന്നിരുന്ന ആളെ ഓർക്കുന്നുണ്ട്. ഇനി കുട നന്നാക്കുവാനായിട്ട് ആള് വരുന്നത് ഓർക്കുന്നുണ്ടോ? മൺപാത്രം വിൽക്കുന്നവര്, ഐസ് മിഠായി വിൽക്കുന്നവര്, പഴയ സാധനങ്ങൾ വാങ്ങുന്നവര്, അങ്ങനെ ഒരിക്കൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ആളുകളൊക്കെ ആയിരുന്നു അല്ലേ അവർ. ഇന്നവരെവിടെയാണ്? അവരുടെ തൊഴിൽ മാത്രമല്ല, അവരുടെ ചിരിയും വിളിയും നമ്മുടെ ഓർമ്മകളിൽ മാത്രം ബാക്കിയായി.

മറ്റു കുറച്ച് ചോദ്യങ്ങൾ കൂടി നിങ്ങളോട് ചോദിക്കാൻ പോവാണ് കേട്ടോ. അവസാനമായിട്ട് മുത്തശ്ശിയുടെ കഥ കേട്ട ദിവസം, ആ കഥ കേട്ട് ഉറങ്ങിയ ദിവസം ഓർമ്മയുണ്ടോ? അവസാനമായി കത്തെഴുതിയത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? അതൊക്കെ പോട്ടെ. അവസാനമായി മഴയിൽ നനഞ്ഞത് ഓർമ്മയുണ്ടോ? അച്ഛൻ്റെ കൈ പിടിച്ച് നടന്നത്? ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് അവസാനമായി സംഭവിക്കുമല്ലേ, പക്ഷെ അത് അവസാനമാണെന്ന് അപ്പോൾ നമുക്കറിയില്ല. വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ആ ഒരു തിരിച്ചറിവ് പോലും നമുക്കുണ്ടാകുന്നത്. അതാണ് ഓർമ്മകളുടെ ഏറ്റവും വലിയ വേദന എന്നുകൂടി നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തത്. ഒന്ന് ആലോചിച്ചേ, ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ ആ നേരത്തെ അല്ലെങ്കിൽ ആ നിമിഷത്തെ ഓർമ്മകൾ വന്നിട്ടില്ലേ?

ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ ആഘോഷ ദിനങ്ങളായിരുന്നില്ല. ഒരു സാധാരണ ചൊവ്വാഴ്ച, ഒരു മഴയുള്ള ബുധനാഴ്ച, സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയ ഒരു വ്യാഴാഴ്ച, അന്നൊക്കെ അവയെല്ലാം സാധാരണ ദിവസങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴേ അവയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമ്മൾ വീണ്ടും തിരിച്ചറിയുകയാണ്. ആഘോഷങ്ങൾ എപ്പോഴും ഓർമ്മയിലുണ്ടാകും, പക്ഷേ ജീവിതത്തെ മനോഹരമാക്കിയത് ആ സാധാരണ ദിവസങ്ങളായിരുന്നു എന്ന ആ ഒരു ആശയമുണ്ടല്ലോ, വളരെ ആഴത്തിൽ

90.4 റേഡിയോ മാക്ഫാസ്റ്റ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തെ ഒരു ദിവസം അവസാനിക്കുന്നത് പോലെ തോന്നുമായിരുന്നു അല്ലേ? വേനലവധി അവസാനിക്കില്ലെന്നും തോന്നും. ഒരു വർഷം എന്നത് വളരെ വലിയ കാലയളവായിരുന്നു. ഇന്ന് ഒരു മാസം പോലും എങ്ങനെ കടന്നു പോകുന്നുവെന്ന് നമുക്കറിയില്ല. മാറിയത് സമയമല്ല, സമയത്തെ അനുഭവിക്കുന്ന നമ്മുടെ മനസ്സാണ്. പ്രായം കൂടുമ്പോൾ ജീവിതം വേഗത്തിലാവുന്നതിനെ കുറിച്ചും അതിനിടയിൽ നഷ്ടപ്പെടുന്ന ചെറിയ സന്തോഷങ്ങളെക്കുറിച്ചും വളരെ മനോഹരമായി സംസാരിക്കാൻ കഴിയുന്ന ചില സമയങ്ങളുണ്ട്. അത് നമ്മുടെ കൂട്ടുകാരോടാവാം, അതല്ലെങ്കിൽ ആരും വേണ്ട. നിശബ്ദമായിട്ട് കണ്ണടച്ചിരുന്നാൽ നമുക്ക് നമ്മളോട് തന്നെ ചില ചോദ്യങ്ങളും ചില ഓർമ്മകളും ചില സംശയങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ പറ്റും. അങ്ങനെ ദാ ഇന്ന് ഈ ഓർമ്മകളൊക്കെ നിങ്ങൾക്കായി സമ്മാനിച്ചുകൊണ്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ സ്വീറ്റ് ഡ്രീംസിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറയുന്നു ആർ ജി അമൃത കാർത്തിക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ്

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.